നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 വൈശാഖം 23, കൊലവർഷം 1201 മേടം 30, 2026 മെയ് 13 ബുധനാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് അരവിന്ദൻ കണിച്ചുകുളങ്ങര.
1: എവരി ആക്ഷൻ ദേർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സർ ഐസക് ന്യൂട്ടൺ മൂന്നാം ചലന നിയമം കണ്ടുപിടിച്ചത് 400 മുമ്പാണ്. അതൊരു ശാസ്ത്ര സത്യവുമായി ഇന്നും നിലനിൽക്കുന്നു. ഈ സത്യം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമായണത്തിലൂടെ നാം അറിഞ്ഞിട്ടുള്ളതാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ജ്ഞാനസത്യം വാൽമീകി മഹർഷി പച്ചയായ മനുഷ്യജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നാം കാണുന്നതും പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മാറ്റി നിർത്തി ചിന്തിക്കാനാവില്ല. ന്യൂട്ടൺ പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി കടന്ന് ഇതിഹാസത്തിൽ പറഞ്ഞു, ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. സത്യം ഒരു നിശ്ചിത കാലം വരെ മാത്രമേ മൂടിവെക്കാൻ ആവൂ. രത്നാകരൻ എന്ന കാട്ടാളൻ വനത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ധനവും വസ്ത്രങ്ങളും മറ്റും കൊള്ളയടിക്കുന്നയാളായിരുന്നു. നിരന്തരം ഈ ചെയ്യുന്ന കൊടും ക്രൂരതയിൽ നിന്ന് ശേഖരിക്കുന്ന ധനം മുഴുവൻ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി വിനിയോഗിക്കുന്നു. കുടുംബത്തിൻ്റെ രക്ഷ മാത്രമേ അയാളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. കുടുംബം സംരക്ഷിക്കുന്ന ഏതൊരു ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും കടമ മാത്രമേ അയാൾ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം നേരിൻ്റേതാവണം എന്ന ബോധക്കുറവ് മാത്രമേ രത്നാകരൻ എന്ന കാട്ടിൽ ജീവിക്കുന്നയാളിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ സമൂഹത്തിലും ഇത്തരം രത്നാകരന്മാർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. അറിവും ബോധവുമുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ ദുരവസ്ഥ നാം എല്ലാം അനുഭവിക്കുകയാണ്. മാർഗം എന്തായാലും പണം സമ്പാദിക്കുക, സ്വന്തം കുടുംബജീവിതവും ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിക്കുക, അതുവഴി നാട്ടിലെ പ്രമാണിയാവുക എന്നതല്ലാതെ ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. പ്രമാണിത്വം എന്നത് പൊതുസമൂഹത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ലൈസൻസായി കരുതുന്നവരും കുറവല്ല. കാലത്തിൻ്റെ മാറ്റം കാണാതിരിക്കുകയോ കണ്ടാലും അതിനനുസരിച്ച് മാറാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെയും. പൊതുസമൂഹം ഭയത്തോടെയാണ് ഇത്തരക്കാരെ കാണുന്നത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന സർക്കാർ ജീവനക്കാരനായാലും മതരാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരായാലും ഭരണാധികാരികളായാലും പിന്നെ അവരുടെ ജീവിതവും ജീവിത രീതികളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ധാർഷ്ട്യം നിറഞ്ഞവയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള കാരണവും മറ്റൊന്നല്ല. ഉത്തരവിനെയും നിർദ്ദേശങ്ങളെയും ചിരസാഹിക്കുന്ന കുറേ പേർ എപ്പോഴും കൂടെയുണ്ടാവും. അവരെ തീറ്റിപ്പോറ്റുന്നവരുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാനേ അവർക്ക് കഴിയൂ. തിരുവായി കിതർവായില്ല എന്ന തത്വമാണ് ഇവിടെയും. പിന്നിൽ ഏത് പ്രവർത്തിക്കും പിന്തുണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ആത്മധൈര്യത്തിനൊരു കുറവും ഉണ്ടാകില്ല. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ടെന്ന് ഓർക്കണം. ഏതൊരു ഉയർച്ചയ്ക്ക് പിന്നിലും കാലം കാത്തുവെച്ച പതനവും ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. നമ്മളെ പിന്തുണച്ചവരും പോറ്റി വളർത്തിയവരാരും കൂടെ ഉണ്ടാവില്ല. രാമായണത്തിലെ രത്നാകരന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. സപ്തഋഷിമാർ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭാണ്ഡം പിടിച്ചുപറിക്കാൻ ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞു, രത്നാകര, നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാം. എന്നാൽ ഇത് കേട്ടോ, നീ ചെയ്യുന്നത് പാപമാണ്. നീ ചെയ്യുന്ന ഈ നീചകർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് നിന്റെ ഭാര്യയും മക്കളുമാണ്. എന്നാൽ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ കൂടി പങ്കിടുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അവർ ഏൽക്കും എന്നായിരുന്നു രത്നാകരൻ്റെ മറുപടി. എന്നാൽ അത് നിന്റെ കുടുംബത്തോട് ചോദിച്ചു വരുവാൻ പറഞ്ഞപ്പോൾ നിഷ്കളങ്ക ഹൃദയത്തിനുടമയായ രത്നാകരൻ സ്നേഹനിധിയായ ഭാര്യയോട് ചോദിച്ചു, നിത്യവും ഞാൻ അന്യരെ പിടിച്ചുപറിച്ചു കൊണ്ടുവരുന്ന ധനം കൊണ്ടാണ് നീയും മക്കളും കഴിയുന്നത്. ഞാൻ മാത്രം ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങൾ കൂടി ഏറ്റെടുക്കുമോ? ഇത് കേട്ട രത്നാകരൻ്റെ ഭാര്യ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഏയ്, അത് പറ്റില്ല. നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. ശരി തന്നെ, അത് പുണ്യമാണോ പാപമാണോ എന്നറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം. വളരെ വേദനയോടെ സ്വന്തം ഭാര്യ പറഞ്ഞ മറുപടിയുമായി വീണ്ടും ഋഷിമാരുടെ അടുത്ത് ചെന്ന് ഋഷിമാരുടെ വാക്കുകൾ സശ്രദ്ധം ശ്രദ്ധിച്ച രത്നാകരൻ അപ്പോഴാണ് താൻ അതുവരെ ചെയ്ത പാപകർമ്മത്തെക്കുറിച്ചും പിന്നീട് തനിക്കുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും ബോധവാനാകുന്നത്. ഋഷിമാരുടെ സദ്വചനങ്ങൾ അദ്ദേഹത്തിലുണ്ടാക്കിയ മാനസാന്തരം പിന്നീടുള്ള ജീവിതത്തിൽ പ്രതിഫലിച്ചു. സത്യധർമാദികൾ വെടിഞ്ഞുള്ള ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് വാൽമീകി മഹർഷി രാമായണത്തിൽ സ്വന്തം കഥയിലൂടെ കാണിച്ചു തരുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പാഠമാകേണ്ടതാണ്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് അരവിന്ദൻ കണിച്ചുകുളങ്ങര. പുനഃപ്രക്ഷേപണം രാത്രി 11 ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളും നടത്തുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ അധ്യക്ഷനാകും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് എൻഡിഎ സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 പേരെ കസ്റ്റഡിയിലെടുത്തു. എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ കെ വി സജയ് സംസാരിക്കും. പി പി ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസാണ് മരിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി.

അറിയിപ്പുകൾ. ആദ്യം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പി കുഞ്ഞിരാമൻ നായരുടെ കടക്കാരൻ എന്ന കവിത, ആലാപനം എൽ പ്രമീള, ഉദയഗീതം, നിത്യശ്രീ മഹാദേവൻ പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഗ്രാമകേരളം, ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 16, തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ദന്തരോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 കൂട്ടുകാരി, കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് എന്ന സ്ഥാപനത്തിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ജെൻഡർ ജസ്റ്റിസ് എന്ന വിഭാഗത്തിന്റെ നോഡൽ ഓഫീസർ ഡോക്ടർ അനീഷ ജയദേവ് സംസാരിക്കുന്നു. 12:20, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും, ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി, 2:02 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ, 3:00 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, 5 തിങ്ങക്കോട്ട പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, ശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലം വീടും കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഡോക്ടർ സുഷായസ് താരയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം, തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം, രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ തുടങ്ങിയവർ. സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വിവിധ ഭാരതി റിലേ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

ഇനിയത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.8°C, കുറഞ്ഞ താപനില 25.2°C, പെയ്ത മഴ 0.7 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1°C, കുറഞ്ഞ താപനില 27.8°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. കൂടെ ഇന്ന് ദിവ്യ രഞ്ജിത്ത്. പതിവ് പോലെ ആദ്യം കേൾക്കാം.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കടക്കാരൻ എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് എൽ പ്രമീള.

0: കുഞ്ഞിരാമൻ നായരുടെ കടക്കാരൻ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് എൽ പ്രമീള.
1: ഇനി ഉദയഗീതമാണ്. ഉദയഗീതത്തിൽ നിന്ന് നിത്യശ്രീ മഹാദേവൻ പാടിയ ഗാനങ്ങൾ. ആദ്യം മയിൽമീത് വിളയാടും വടിവേലനെ എന്നാരംഭിക്കുന്നു.

ഉദയഗിരത്തിൽ നിന്ന് കേട്ടത് നിത്യശ്രീ മഹാദേവൻ പാടിയ ഗാനങ്ങൾ. മനസ്സിന്റെ തീർത്ഥയാത്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ഡി ശ്രീനിവാസൻ.

സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പത്രവൃത്താന്തം. മെഡിക്കൽ പ്രവേശനത്തിനായി ഈ മാസം 3-ാം തീയതി നടത്തിയ നീറ്റ് UG പ്രവേശന പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന പശ്ചാത്തലത്തിൽ റദ്ദു ചെയ്തു. പുതിയ പരീക്ഷാ തീയതി 1 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. രാജ്യത്തുടനീളം കോടതികളുടെ നവീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മാർഗരേഖ തയ്യാറാക്കുവാനായി ഉന്നതതല സമിതിയെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രഖ്യാപിച്ചു. ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, പ്രാദേശിക കോടതികൾ എന്നിവയുടെ ആധുനീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മലപ്പുറം മങ്കടയ്ക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ചുണ്ടായ മിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരളത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്ടിലെ 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾ 2 ആഴ്ചയ്ക്കകം അടയ്ക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ 2 ദിവസത്തെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി

0: കണക്കുകൾ കൂട്ടിയും കിഴിച്ചും അടയ്ക്കാത്ത ബില്ലുകളുമായി ഇരിപ്പാണ്. എത്രകാലം തങ്ങളുടെ യൂണിറ്റുകൾ സജീവമായി നിലനിർത്താൻ കഴിയുമെന്ന് അവർ ആശങ്കപ്പെടുന്നു. അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ വർധനവ്, ഷിപ്മെന്റ് കാലതാമസം, ഓർഡറുകളിൽ പെട്ടെന്നുള്ള ഇടിവ്, തൊഴിലാളികളെ കൂട്ടണോ അതോ കുറച്ച് ദിവസത്തേക്ക് അടച്ചുപൂട്ടണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുമായി കുഴങ്ങുകയാണ് കേരളത്തിലെ ചെറുകിട സംരംഭകർ.
1: ഇന്ത്യൻ
0: കോമൺവെൽത്ത് കൌൺസിൽ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ.
1: കാരണം ലോകത്തിലെ എണ്ണയുടെയും മറ്റ് വ്യവസായ മൂവ്മെന്റിന്റെയും കാർഗോ മൂവ്മെന്റ്സിന്റെ 30% ഈ ഹോർമൂസിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അവിടെ ഹോർമൂസ് അടച്ചപ്പോൾ ഞങ്ങളുടെ ഏതാണ്ട് 30-40 കണ്ടെയ്നറുകളാണ് അവിടെ രണ്ടാഴ്ച കൊണ്ട് അവിടെ ഹാങ് ആയത്. അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന അതിനും ബാധിക്കുന്നുണ്ട്. അതുപോലെ എണ്ണ അവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകാനുള്ള തടസ്സം വന്നതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും, അസംസ്കൃത സാധനങ്ങളുടെ വില കൂടും, മറ്റുള്ള ആളുകൾക്ക് ജോലി അതിപ്പോ കൂടുതൽ സാലറി ഇല്ലെങ്കിൽ ഉയർത്തേണ്ടി വരും ജീവിക്കാനായിട്ട്. ചെറുകിട എക്സ്പോർട്ടേഴ്സിനും ചെറുകിട ബിസിനസ്സുകാർക്കും വലിയ ബുദ്ധിമുട്ടാകും. 10 ലക്ഷത്തോളം പേരാണ് ഗൾഫിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ തിരിച്ചു പോകുന്നു എന്നാണ് അറിഞ്ഞത്. കണ്ടെയ്നർ മൂവ്മെന്റ്സ് ഒത്തിരി, അതിന്റെ ഫ്രൈറ്റ് 3.5-4 ഇരട്ടിയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അതിന്റെ വിലകളെല്ലാം ഈ പ്രോഡക്റ്റ് കൂടും. അതിന്റെ വിലകളെല്ലാവരും കൂട്ടിക്കൂട്ടി അവസാനം ഉപഭോക്താവിന്റെ തലയിലാണ് ഇടിത്തിരിയായിട്ട് ആ വില 2.5-3 ഇരട്ടിയായിട്ട് ഇതിന്റെ വിലകൾ വരാൻ പോകുന്നത്.
0: മെഴുകുതിരി വ്യവസായിയും ദ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ജെ ജോസ്.
2: ഉയർന്ന നിലവാരത്തിലുള്ള വാക്സ് ചൈനയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആവശ്യാനുസരണം ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളുടെ പാരഫിൻ വാക്സിന്റെ വില നേരത്തെ 80 രൂപ ഒരു കിലോയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പോ 200 രൂപയിലധികം ഉയർന്നിരിക്കുകയാണ്. വ്യവസായത്തിന് വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. LPG ഗ്യാസിന്റെ സഹായത്തോടെയാണ് ഞങ്ങളുടെ പ്ലാന്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. കൊമേഴ്സ്യൽ ഗ്യാസിന്റെ ദൗർലഭ്യവും മറ്റൊരു പ്രതിസന്ധിയിലേക്കും കൂടെ ഞങ്ങൾ തള്ളിവിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് യൂറോപ്യൻ മാർക്കറ്റ്. അങ്ങോടെല്ലാം ഇപ്പോ ഞങ്ങൾക്ക് കയറ്റുമതി ചെയ്യുവാനായിട്ട് വളരെയധികം പ്രശ്നം നേരിടുന്നു. കണ്ടെയ്നറിന്റെ ദൗർലഭ്യവും ഫ്രൈറ്റ് ചാർജിന്റെ വർധനവും എല്ലാം ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്.
0: അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ കുത്തനെയുള്ള വർധനമാണ് ഏറ്റവും അടിയന്തര പ്രത്യാഘാതങ്ങളിൽ ഒന്ന്. പ്ലൈവുഡ്, ഫർണിച്ചർ, പ്ലാസ്റ്റിക്, റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട യൂണിറ്റുകൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില ആഗോള വിപണികളെ ആശ്രയിച്ചാണ്. വിതരണത്തിലെ തടസ്സങ്ങളും വർദ്ധിച്ച ചരക്ക് നിരക്കുകളും ഇന്ധനവിലയിലെ ഏറ്റക്കുറച്ചിലുകളും ചെലവുകളെ നിയന്ത്രിക്കാവുന്ന പരിധിക്കപ്പുറത്തേക്ക് തള്ളിവിടുന്നതായി ഇവർ പരാതിപ്പെടുന്നു.
3: ഭാരതത്തിലെ ചെറുകിട വ്യവസായം വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നുപോകുന്നത്.
0: കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രീസ് കേരള ചാപ്റ്റർ ചെയർമാൻ സുനിൽ നാഥ് AV.
3: ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നോൺ ലെതർ ഫുട്വെയർ ആണ്. നോൺ ലെതർ ഫുട്വെയർ എന്ന് പറഞ്ഞാല് പോളിയൂറത്തിൻ ബേസ്ഡ്, EVA ബേസ്ഡ്, PVC ബേസ്ഡ് ആയിട്ടുള്ള സിന്തറ്റിക് ലെതർ അപ്പറും ഉപയോഗിച്ചിട്ടുള്ള നോൺ ലെതർ ഫുട്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസായത്തിന്റെ ബേസിക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള പോളിയൂറത്തിൻ, ബേസിക് EVA, പോളിവിനൈൽ ക്ലോറൈഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നത് പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിന്റെ കാര്യത്തില് കൃത്യമായിട്ടുള്ള വില ദാതാക്കൾക്ക് പറയാൻ പറ്റുന്നില്ല. ഇന്നൊരു വിലയാണെങ്കിൽ നാളെ ഒരു 40% കൂടിയിട്ടുള്ള വിലയാണ്. നമ്മുടെ പ്രോഡക്റ്റിനും കൃത്യമായിട്ടുള്ള വില നിശ്ചയിക്കാൻ പറ്റുന്നത്. നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ ടൈം, ലീഡ് ടൈം അങ്ങനെ തുടങ്ങിയ ഒരു ആഴ്ചകളോളം സമയം പിടിക്കും. ഇതിന്റെ ബേസിക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഗം, കമ്പോണൻസ്, പിന്നെ ബക്കിള്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇതിന്റെ ഒക്കെ സ്ഥിതി തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹോർമോസ് കടലൊക്കെ കൂടെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് മേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണല്ലോ. മാത്രമല്ല നമ്മളിപ്പോ പ്രൊഡക്ഷൻ എടുത്ത് അയക്കാൻ നോക്കുമ്പോഴും ഇൻഷുറൻസ് തുക കൂടുന്നത് കൊണ്ട് കണ്ടെയ്നറിന്റെ കൃത്യമായിട്ടൊരു തുക ഇല്ല. നമ്മളിപ്പം എക്സ്പോർട്ട് ഓർഡർ ആണെങ്കിൽ അത് ഓർഡർ എടുക്കുമ്പോൾ ഒരു വില, പ്രൊഡക്ഷൻ എടുത്ത് അയക്കാൻ നേരാകുമ്പോഴേക്ക് പല മടങ്ങായിട്ട് കണ്ടെയ്നറിന്റെ വാടക വർദ്ധിക്കുന്നു. അതുകൊണ്ട് എക്സ്പോർട്ടും ഇപ്പോൾ നടക്കുന്നില്ല.
0: ഗതാഗതവും ലോജിസ്റ്റിക്സും മറ്റൊരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു. ഷിപ്പിംഗ് കാലതാമസവും കണ്ടെയ്നർ ക്ഷാമവും അസ്ഥിരമായ അന്താരാഷ്ട്ര വ്യാപാര റൂട്ടുകളും സംഭരണം പ്രവചനാതീതമാക്കി. ഇന്ധനവിലയിലെ അസ്ഥിരത കാരണം ആഭ്യന്തര ഗതാഗത ചെലവുകൾ പോലും വർദ്ധിച്ചു. കുറഞ്ഞ മാർജിനിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ലോജിസ്റ്റിക്സിൽ ചെലവഴിക്കുന്ന ഓരോ അധിക രൂപയും നേരിട്ട് വലിയ നഷ്ടം വരുത്തുന്നതായി കണക്കാക്കപ്പെടുന്നു.
4: മെയിനായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ടേഴ്സിന് തന്നെയാണ്. അതാണ് നമ്മളെ ഇത് ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
0: കാർഡ്ബോർഡ് ബോക്സ് മാനുഫാക്ചറർ സൂരജ്.
4: കയർ മേഖലയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾ എക്സ്പോർട്ടിംഗിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇടത്തെല്ലാം കാർട്ടൺ ബോക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിലെല്ലാം ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് എക്സ്പോർട്ടിംഗിൽ. അതിനോട് ബാധകമായി തന്നെ നമ്മുടെ സെയിലും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോ മെറ്റീരിയൽസ് ക്രാഫ്റ്റ് പേപ്പർ ആണ്, അത് റീസൈക്കിൾഡ് പേപ്പർ ആണെങ്കിൽ പോലും അതിനകത്തോട്ട് വിദേശത്തു നിന്ന് വരുന്ന ഇമ്പോർട്ടഡ് പേപ്പർ മിക്സ് ചെയ്യുന്നുണ്ട്, പേപ്പറിന്റെ ഒരു ക്വാളിറ്റി ഫൈബർ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ വരവ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് പേപ്പറിന്റെ വില കുതിച്ചു കയറിയിട്ടുണ്ട്. അതിനനുസരിച്ച് പേപ്പറിന്റെ വില കൂടുകയും നമുക്ക് അതനുസരിച്ച് പ്രോഡക്റ്റിന്റെ വില കൂട്ടാനും

0: പറ്റാണ്ടും കൂടെ വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധി നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്നുണ്ട്.
1: സ്ക്വയർ മാറ്റ് വ്യവസായി ഹരിലാൽ,
2: 40 പേരോളം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഈ എക്സ്പോർട്ടേഴ്സിന്റെ ഓർഡറെല്ലാം 40% കുറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിൽ സാധനങ്ങളുടെ വില, മാറ്റിങ് പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട്, ഇരട്ടി വില വന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് ആ വില കിട്ടുന്നില്ല. എന്നാൽ റോ മെറ്റീരിയല് ഡൈസ് ഉൾപ്പെടെയുള്ള റോ മെറ്റീരിയൽസിന് ഭയങ്കരമായിട്ട് വില കയറിയിട്ടുണ്ട്. ബാങ്കിൽ കൂടുതൽ ഓടിയെടുക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. 80 ലക്ഷം രൂപ ഒരു യൂണിറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പവർലൂം മാറ്റിങ് ഉണ്ടാക്കുന്ന പുതിയൊരു യൂണിറ്റ് എന്നിട്ട് ഇപ്പൊ ഒരു 6 മാസമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
1: സമുദ്രോൽപ്പന്ന വ്യവസായി നിയാസ് മൂപ്പൻ,
3: -20 ശീതീകരിച്ച കണ്ടെയ്നറുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഈ സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം $3,500-$4,500 കണ്ടെയ്നർ റേറ്റ് ഉണ്ടായിരുന്നത്, അതിന്റെ ഫ്രൈറ്റ് ഏതാണ്ട് 50% കൂടി $6,000-$6,800 വരെ ആയി മാറി. അത് ഞങ്ങളെ വളരെ അധികം ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഈ കണ്ടെയ്നർ ഷിപ്പ് മൂവ്മെന്റ് നടക്കാത്തത് കൊണ്ട് ഈ കണ്ടെയ്നറുകള് തിരിച്ചു വരില്ല, അതുകൊണ്ടാണ് ഈ ഫ്രൈറ്റ് കൂടാനുള്ള കാരണം. ഞങ്ങൾ വാങ്ങിച്ച വിലയേക്കാളും കുറച്ചാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടതായിട്ട് വന്നത്. മറ്റുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാം, ചൈന, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അവിടെ ഗൾഫ് യുദ്ധം വലിയ കാര്യമായിട്ട് ബാധിക്കാത്തത് കൊണ്ട് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് യൂറോപ്പ് സെക്ടർ തയ്യാറായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ഫ്രൈറ്റ് കൂടുതലും ഇതിന്റെ വില കുറച്ച് വിൽക്കേണ്ടതായിട്ടും വന്നത്.
1: ചെറുകിട മേഖലയിലെ തൊഴിലുകൾ ഭീഷണിയിലാണ്. പല യൂണിറ്റുകളും ജോലി സമയം കുറയ്ക്കാനോ താൽക്കാലിക തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കാനോ വിപുലീകരണ പദ്ധതികൾ മാറ്റിവെക്കാനോ നിർബന്ധിതരാകുന്നു. റെഡി ടു ഈറ്റ് വ്യവസായി ഷാജി മാത്യു,
4: അതായത് പെട്രോളിയം ബൈ പ്രൊഡക്റ്റ് ആണല്ലോ, നമുക്ക് 260-280 കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 400-420 രൂപ എത്തിയിരിക്കുകയാണ്, 120 രൂപ പെർ കിലോയ്ക്ക് കൂടിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഞങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് ഓയില് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണെങ്കിലും വളരെയേറെ വില വർദ്ധിച്ചിരിക്കുകയാണ്. സോസം സ്നാക്സ് ഉണ്ട്, പൊറോട്ട, ഇഡ്ഡലി, ഇടിയപ്പം, പുട്ട്, കടല വരെ ഞങ്ങൾ പുറത്തേക്ക് അയക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ മാർക്കറ്റ് യുഎസ്ആണ്. പർച്ചേസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് പിന്നോട്ട് മാറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ റേറ്റിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഭീകരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നെങ്കിൽ പോലും ബിസിനസിന്റെ ആ ഒരു എത്തിച്ചു വെച്ചിട്ട് നമ്മളത് മുടക്കമില്ലാതെ ചെയ്യേണ്ടതായതുകൊണ്ട് ഇപ്പോഴും കൊടുക്കുന്നു.
1: ഹെർബൽ പ്രോഡക്ട് വ്യവസായി കെ ഭവദാസൻ,
5: 5 times ഇൻക്രീസ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ് ഇപ്പോ എക്സ്പോർട്ടിന് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റിന്റെ MRP തന്നെ ഒരുപാട് മാറ്റം മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കസ്റ്റമേഴ്സിന്റെ ബൈയിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഫണ്ട് റൊട്ടേഷൻ അത് വല്ലാതെ അഫക്റ്റഡ് ആവുന്നുണ്ട്. കാരണം എക്സ്പോർട്ട് പാക്കിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 feet കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 lakhs above 70-75 lakhs ഒക്കെ കോസ്റ്റ് വരുന്ന വെസല് അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെയും ഫണ്ട് ഫ്ലോനെ ബാധിക്കുന്നുണ്ട്.
1: കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് അടിയന്തരമായി പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ്. കുറഞ്ഞ പലിശ നിരക്കിലുള്ള പ്രവർത്തന മൂലധന വായ്പകളോ സബ്സിഡികളോ പണമടയ്ക്കാൻ വൈകിയാൽ പരിരക്ഷയോ ഒക്കെ താൽക്കാലിക ആശ്വാസമായേക്കാം.
6: ഈ 1 April ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വന്നതിൽ ഒരു 40 കീ പ്രോഡക്ട്സിന്റെ പ്ലാസ്റ്റിക് ആൻഡ് പോളിമർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്.
1: MSME ഡെവലപ്മെന്റ് ഫെസിലിറ്റേഷൻ ഓഫീസ് കേരള ഡയറക്ടർ പ്രകാശ് GS,
6: ഫുട്വെയർ സെക്ടറിൽ ഒക്കെ ഉപയോഗിക്കുന്നിട്ടുള്ള മേജർ റോ മെറ്റീരിയൽസിന്റെ എല്ലാം തന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 0 ആക്കിയിട്ടുണ്ട്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, അതായത് നമ്മൾ ഈ റോ മെറ്റീരിയൽ ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഇപ്പൊ ഒരു പീരീഡിൽ റിലാക്സ് ചെയ്യലും അല്ലെങ്കിൽ വേവ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം, നമ്മൾ കോവിഡ് സമയത്ത് കൊടുത്ത ഒരു വലിയ ആശ്വാസമായിരുന്നു MSME സംബന്ധിച്ചും, ആ ഒരു സ്കീം ക്യാബിനറ്റിൽ അപ്രൂവ് ആയിട്ടുണ്ട്. അത് MSME സംബന്ധിച്ചോളം അവർക്ക് ഇപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്റപ്ഷൻസ് അതിനെ നേരിടാനായിട്ടുള്ള അഡീഷണൽ ലിക്വിഡിറ്റി ക്യാഷ് ക്രെഡിറ്റ് യൂണിറ്റുകൾക്ക് MSME കിട്ടാൻ വേണ്ടി ബാങ്കുകൾക്ക് അത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോ ആ കൊടുക്കുന്ന അഡീഷണൽ ക്രെഡിറ്റിന് 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി കൊടുക്കുകയാണ്, ഗ്യാരണ്ടി ഫീയും അതിനകത്ത് ചാർജ് ചെയ്യാതെ കൊടുക്കുകയാണ്. അതിൽ മിനിസ്റ്റർ ഫൈനാൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഗവൺമെന്റ് കോൺട്രാക്ടുകളൊക്കെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ക്രൈസിസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് കോൺട്രാക്ടുകൾ പീരീഡുകളൊക്കെ തന്നെ 2-4 months അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് MSMEയുടെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. സ്റ്റീല്, പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഒക്കെ തന്നെ ബൾക്കായിട്ട് PSUകളിൽ നിന്ന് വാങ്ങി MSMEകൾ കൊടുക്കുന്ന ഒരു സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
1: കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾ യുദ്ധം കൊണ്ടുണ്ടായ ഈ സമ്മർദ്ദത്തിൽ തകർന്നാൽ അത് അടച്ചുപൂട്ടുന്ന ഫാക്ടറികൾ മാത്രമല്ല, മറിച്ച് മങ്ങുന്ന സ്വപ്നങ്ങളും തകരുന്ന ഉപജീവന മാർഗങ്ങളുമായിരിക്കും. ഈ ചെറിയ യൂണിറ്റുകളെ സംരക്ഷിക്കുക എന്നത് ഒരു സാമ്പത്തിക തീരുമാനമല്ല, അത് കുടുംബങ്ങളെയും കേരളത്തിലെ സംരംഭക തൊഴിലാളി സമൂഹത്തെയും സംരക്ഷിക്കലാണ്.

0: പ്രഭാതഭേരി ദിവസവും രാവിലെ 6:30 നമസ്തേ അനന്തപുരിയിൽ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 to 12:00 ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655621, 9495569321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 to 12:00.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: നമസ്തേ. അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, കെ മുരളീധരൻ, കെ സുധാകരൻ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച നടത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെയാണ് സത്യപ്രതിജ്ഞ. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMKയിലെ 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റു മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. പിന്നീട് മങ്കടയിൽ പൊതുദർ

0: ദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ ഏഴംഗ വിദ്യാർത്ഥി സംഘത്തിലെ നാലു പേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് നാലും ഏഴും വയസ്സായ രണ്ട് കുട്ടികളും ഇന്നലെ മരിച്ചു. മേൽമുറി പടിഞ്ഞാറേമുക്കു സ്വദേശി അഫ്സലിൻ്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിൻ്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൗസാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ജാട്ട് തഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിൻ്റെ മതിലിടിഞ്ഞ് ആറു പേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജനങ്ങൾ മതിലിന് സമീപത്തേക്ക് മാറിയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സാങ്കേതിക വിപണി എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വികസനദാതാവായും വിശ്വസനീയമായ ആഗോള പങ്കാളിയായും രാജ്യം മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിൻ്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഭാരത് ഇന്നൊവേറ്റ്സ് 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DD ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേവ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51-അംഗ സംഘത്തിൽ. ഈ വർഷത്തെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാൻ പോലീസിൻ്റെ പ്രത്യേക അന്വേഷക സംഘം 15 കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, പരീക്ഷയ്ക്ക് മുന്നോടിയായി എവിടെയെല്ലാം ചോദ്യപേപ്പർ ലഭിച്ചു, ആരെല്ലാമാണ് ഇത് പ്രചരിപ്പിച്ചത് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ഇന്നലെ ജയ്പൂരിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരനായ മനീഷ് എന്നയാളെ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രക്ഷേപണത്തിൻ്റെ 75 പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി ഇന്ന് രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12 പാട്ടിൻ്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ VT മുരളി സംസാരിക്കും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ വരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം S നവീൻ കച്ചേരി അവതരിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. 2 CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിൻ്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനം ഉണ്ടായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് B+ സാക്ഷ്യപത്രവും നൽകും.
0: കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം

എഴുത്തുകാരൻ എം മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മേധാ ഭട്കർ. ഭാവിയെക്കുറിച്ച് അഴീക്കോടിൻ്റെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും ലാളിത്യം നിറഞ്ഞതായിരുന്നു അഴീക്കോടിൻ്റെ ജീവിത രീതിയെന്നും അവർ പറഞ്ഞു. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs അഹമ്മദാബാദിൽ തോൽപ്പിച്ചു. 169 runs വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് 14.5 ഓവറിൽ 86 runs എല്ലാവരും പുറത്തായി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1st. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഇന്റർകാശി മത്സരം ഗോൾരഹിത സമനിലയിലായി. മോഹൻ ബഗാൻ 22 points രണ്ടാമതും ഇന്റർകാശി 12 points 10th. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കത്തക്ക തരത്തിൽ തീവണ്ടികളുടെ സമയം ക്രമീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. DRM തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിന് ശേഷമാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസ് ആണ് മരിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനാക്രമണത്തിൽ 2 യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി ആഷിൻ ആൻഡ്രോ, ചാലക്കുടി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ C. ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെൻറ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: യവനിക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സൽമ ജോർജും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനി ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം: അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൌത്യമായ ആർട്ടെമിസ് 2 വിക്ഷേപിച്ചത് എന്നാണ്. ചോദ്യം ഒരിക്കൽ കൂടി: അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൌത്യമായ ആർട്ടെമിസ് 2 വിക്ഷേപിച്ചത് എന്നാണ്. ഉത്തരം പറയാം 8:00 പ്രധാന വാർത്തകൾക്കു ശേഷം. ഇനി പാളങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാമും ഉണ്ണിമേനോനും പാടിയ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി കേൾക്കാം
2: കാർഷിക മേഖലാ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 22 May 5 PM. റബ്ബറിന്റെ ശാസ്ത്രീയ വളപ്രയോഗ ശുപാർശകൾ, ഓൺലൈൻ വളപ്രയോഗ ശുപാർശ, വളപ്രയോഗ രീതികൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ KK അമ്പിളി ഇന്ന് രാവിലെ 10 AM മുതൽ ഉച്ചയ്ക്ക് 1 AM വരെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 04-81-2-5-7-6-6-2-2. നമ്പർ ഒരിക്കൽ കൂടി 04-81-2-5-7-6-6-2-2. കേരള വെറ്ററിനറി സർവകലാശാലയിലെ 4 സ്ഥാപനങ്ങളിലേക്ക് 2026-27 ഓഡിറ്റിംഗ്, GST, IT ഫയലിംഗ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കൽ.

0: എന്നിവ ചെയ്യുന്നതിന് സി ആൻഡ് എ ജി എംപാനൽ ചെയ്ത ലിസ്റ്റിൽ നിന്നുള്ള ചാർട്ടേഡ് അക്കൗണ്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിക്കുന്നു. താൽപര്യപത്രങ്ങൾ ഈ ഓഫീസിൽ ഈ മാസം 25 രാവിലെ 11 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക: www.kvasu.ac.in. 2026 വർഷത്തേക്കുള്ള നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന സ്വകാര്യ റബ്ബർ നഴ്സറികൾക്ക് റബ്ബർ ബോർഡിന്റെ അംഗീകാരം നേടുന്നതിനായി നിർദ്ദിഷ്ട ഫോറത്തിലുള്ള അപേക്ഷകൾ അനുബന്ധ രേഖകൾ സഹിതം ഈ മാസം 14 തീയതി വരെ ബന്ധപ്പെട്ട റീജിയണൽ ഓഫീസുകളിൽ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷാഫോറവും മറ്റ് വിശദ വിവരങ്ങളും റബ്ബർ ബോർഡിന്റെ റീജിയണൽ ഓഫീസുകളിലും www.rubberboard.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0481257662. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് റീജിയണൽ പൗൾട്രി ഫാമിൽ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട ഒരു ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളും കൊത്തുമുട്ടകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പിടക്കോഴിക്കുഞ്ഞ് ഒന്നിന് വില 25 രൂപ, പൂവൻ കോഴിക്കുഞ്ഞ് ഒന്നിന് വില 5 രൂപ, കൊത്തുമുട്ട വില 1 ന് 25 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0471273804. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഈ മാസം 18 മുതൽ 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 ചക്ക വിളവെടുപ്പ്, അനന്തര സാങ്കേതിക വിദ്യകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിലും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ എന്ന വിഷയത്തിലും, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്ന വിഷയത്തിലും, 26 കുരുമുളക് കൃഷി എന്ന വിഷയത്തിലും, 30 ഇൻഡോർ സസ്യങ്ങൾ ഇനങ്ങളും നടീൽ രീതികളും എന്നീ വിഷയങ്ങളിലുമാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8891540778. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, 9496565632, 9496595632. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: യേശുദാസും സംഘവും ഇടിമുഴക്കം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് സൂര്യാഘാതമേറ്റ രോഗികളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
4: വേനൽ കടുത്തതോടുകൂടി സൂര്യാഘാതം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായി വരികയാണ്. അമിതമായി സൂര്യകിരണങ്ങൾ ഏൽക്കുന്നത് കാരണം നമ്മുടെ ശരീരത്തിന്റെ താപനിയന്ത്രണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് സൂര്യാഘാതത്തിലേക്ക് നയിക്കുന്നത്. പകൽ സമയത്ത് പ്രത്യേകിച്ചും 11 മണി മുതൽ 3 മണി വരെ വയലിൽ ജോലി ചെയ്യുന്ന കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, റോഡ് പണിക്കാർ എന്നിങ്ങനെ സൂര്യതാപം കൂടുതലായി ഏൽക്കുന്ന ആൾക്കാരിലാണ് ഇത് ഗുരുതരമാകാൻ സാധ്യതയുള്ളത്. സൂര്യാഘാതം എന്ന ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സൂര്യതാപത്തിന്റേതായ ലക്ഷണങ്ങൾ രോഗിയിൽ വന്നു തുടങ്ങും. ശരീര താപനില സാധാരണയിൽ കൂടുതൽ ഉയരുന്നു. തൊലിക്ക് ചുവപ്പ് നിറം, തലചുറ്റൽ ക്ഷീണം, മനം പുരട്ടൽ, തളർച്ച, ബോധക്ഷയം ഇവയൊക്കെ ഉണ്ടാവാം. സൂര്യാഘാതത്തിൽ ശരീര താപനില വളരെ കൂടുതൽ ഉയരുന്നു. സൂര്യാഘാതം ഏറ്റ രോഗിയെ സൂര്യതാപം ഏറ്റ ചുറ്റുപാടിൽ നിന്നും ഉടൻ തന്നെ തണലത്തേക്ക് മാറ്റുക, ശരീര താപനില ക്രമാനുഗതമായി കുറച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ശരീരം നനഞ്ഞ തുണി കൊണ്ട് പൊതിയുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് തല, കഴുത്തിന്റെ പുറകുവശം, കക്ഷഭാഗങ്ങൾ, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ നനഞ്ഞ തുണി സോക്ക് ചെയ്ത് വയ്ക്കണം. കുറേശ്ശെ കുറേശ്ശെയായി വെള്ളം കുടിപ്പിക്കുക. അത് ബോധമുണ്ടെങ്കിൽ മാത്രം കുടിക്കുവാൻ കോളകൾ, സോഡ ചേർന്ന പാനീയങ്ങൾ കൊടുക്കരുത്. ഇത് വീണ്ടും നിർജ്ജലീകരണം ഉണ്ടാക്കും. കുടിക്കുവാനായി മോരിൽ ഇഞ്ചിയും മല്ലിയിലയും ചേർത്ത് ഉപയോഗിക്കാം. നറുനീണ്ടി, രാമച്ചം എന്നിവ ഇട്ട വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുന്നത് നല്ലതാണ്. സൂര്യതാപം ഏൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കറ്റാർ വാഴയുടെ ഉള്ളിലുള്ള ഭാഗം തൊലിപ്പുറത്ത് പുരട്ടുന്നതും ഫലപ്രദമാണ്. കർഷകർ, റോഡ് പണിക്കാർ, തൊഴിലുറപ്പ് പണിക്കാർ എന്നിവർ പ്രത്യേക നിർദ്ദേശമുള്ള സമയങ്ങളിൽ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണം. ദാഹം തോന്നുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കണം. ദഹിക്കുന്ന

0: അതിന് എളുപ്പമുള്ള ഭക്ഷണങ്ങൾ ശീലിക്കണം. കുടിക്കുന്നതിനായി ദ്രാക്ഷാദി, ഗുളൂച്ചാദി, ശാരിബാദി തുടങ്ങിയ ഔഷധങ്ങളിട്ട് കാച്ചിയ പാനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. സൂര്യാഘാതമെന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കുക എന്നതാണ് വേണ്ടത്. ഇങ്ങനെ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കി സമയബന്ധിതമായി ചികിത്സിച്ചാൽ സൂര്യാഘാതത്തിലേക്ക് എത്തിക്കാതെ ഒരു രോഗിയെ രക്ഷിക്കാൻ സാധിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് സൂര്യാഘാതമേറ്റ രോഗികളെ പരിചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: മുല്ലനെഴിയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം. പാടിയത് എസ് ജാനകി. ചിത്രം കാട്ടിലെ പാട്ട്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: ഇന്ന് മെയ് 13, ഇന്നത്തെ ദിവസത്തിന്റെ ചരിത്ര വിശേഷങ്ങളിലേക്ക്.
7: ചരിത്രത്തിലിന്ന്
8: 1981 മെയ് 13 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നേരെ വധശ്രമം നടന്നു. മെഹ്മദ് അലി അഗ എന്ന തുർക്കി പൌരൻ മാർപ്പാപ്പയെ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിന്നീട് വധിക്കാൻ ശ്രമിച്ചയാളെ അദ്ദേഹം ജയിലിൽ സന്ദർശിക്കുകയും പരസ്യമായി മാപ്പ് നൽകുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ തന്റെ ചരിത്രപ്രസിദ്ധമായ രക്തം, കഠിനാധ്വാനം, കണ്ണുനീർ, വിയർപ്പ് എന്ന പ്രസംഗം നടത്തിയത് 1940 മെയ് 13. ജർമ്മനിക്കെതിരായ പോരാട്ടത്തിൽ ജനങ്ങളെ അണിനിരത്താനും ധൈര്യം നൽകാനും ഈ പ്രസംഗം വലിയ രീതിയിൽ സഹായിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയ ഈ പ്രസംഗം ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള പ്രസംഗങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയുടെ ആദ്യത്തെ സമ്മേളനം 1952 മെയ് 13 ചേർന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. സർവേപ്പള്ളി രാധാകൃഷ്ണനായിരുന്നു ഈ സഭയുടെ ആദ്യ ചെയർമാൻ. ഭരണഘടനയ്ക്കനുസരിച്ചുള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ രാജ്യസഭ വലിയ പങ്കുവഹിക്കുന്നു. 1952 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രണ്ടാമതും ചുമതലയേറ്റത് 1952 മെയ് 13. സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം തന്റെ മന്ത്രിസഭ രൂപീകരിച്ചു. പുതിയൊരു ജനാധിപത്യ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നെഹ്റുവിന്റെ ഈ സർക്കാർ വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ നാവിക വ്യോമതാവളമായ INS ഗരുഡ കൊച്ചിയിൽ കമ്മീഷൻ ചെയ്തത് 1953 മെയ് 13. കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ താവളം ഇന്ത്യയുടെ നാവികശക്തിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി. 1998 മെയ് 13 ഇന്ത്യ വീണ്ടും 2 ആണവ പരീക്ഷണങ്ങൾ പൊഖ്രാനിൽ വിജയകരമായി നടത്തി. മെയ് 11 നടത്തിയ 3 പരീക്ഷണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഈ തുടർച്ചയായ പരീക്ഷണങ്ങൾ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആണവശേഷി തെളിയിക്കാൻ ഈ പരീക്ഷണങ്ങൾ സഹായിച്ചു. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ഈ ചരിത്രപരമായ തീരുമാനം എടുത്തത്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 2-ാമത്തെ രാഷ്ട്രപതിയായി അധികാരമേറ്റത് 1962 മെയ് 13. മികച്ച ദാർശനികനും അധ്യാപകനുമായിരുന്ന അദ്ദേഹം ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകി. രാഷ്ട്രീയം, തത്വശാസ്ത്രം, വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിൽ അദ്ദേഹത്തിന് സമാനതകളില്ലാത്ത സ്ഥാനമുണ്ട്. ഇന്ത്യയുടെ 3-ാമത്തെ രാഷ്ട്രപതിയായി ഡോക്ടർ സാക്കിർ ഹുസൈൻ 1967 മെയ് 13 അധികാരമേറ്റത്. ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. രാഷ്ട്രപതി പദവിയിലിരിക്കവേ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി കൂടിയാണ് അദ്ദേഹം. വിദ്യാഭ്യാസം, സംസ്കാരം എന്നീ രംഗങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടായി. ഇന്ത്യയുടെ 5-ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1905 മെയ് 13 ജനിച്ചത്. രാഷ്ട്രീയപരമായി വലിയൊരു പാരമ്പര്യമുണ്ടായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യസമരത്തിലും സജീവമായി പങ്കെടുത്തു. രാഷ്ട്രപതി എന്ന നിലയിൽ അടിയന്തരാവസ്ഥാകാലത്ത് അദ്ദേഹം വഹിച്ച പങ്ക് വളരെ ചരിത്രപ്രധാനമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സുപ്രധാനമായ പല തീരുമാനങ്ങൾക്കും അദ്ദേഹം സാക്ഷ്യം വഹിച്ചു. പ്രശസ്ത ഭരതനാട്യം നർത്തകിയും അധ്യാപികയുമായ ടി ബാലസരസ്വതി 1918 മെയ് 13 ജനിച്ചത്. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തത്തെ ലോകമെമ്പാടും എത്തിക്കുന്നതിൽ അവർ വലിയ പങ്കുവഹിച്ചു. ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ അതികായനായ RK നാരായൺ 2001 മെയ് 13 അന്തരിച്ചത്. മാൽഗുഡി ഡേയ്സ് എന്ന അദ്ദേഹത്തിന്റെ കൃതികൾ ലോകമെമ്പാടും വായിക്കപ്പെടുന്നവയാണ്. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിലെ ലളിതമായ കാര്യങ്ങൾ കഥകളാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വലിയ വൈഭവം കാണിച്ചു.

0: മലമ്പനി കൊതുകു വഴിയാണ് പകരുന്നതെന്ന് കണ്ടെത്തിയതിന് നൊബേൽ സമ്മാനം നേടിയ സർ റൊണാൾഡ് റോസ് 1857 May 13 ജനിച്ചത്. വൈദ്യശാസ്ത്ര രംഗത്ത് ലോകം കണ്ട ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു ഇത്.
1: ചരിത്രത്തിൽ ഇന്ന് ശങ്കർ ഗണേശന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന ബിജു തിരുമല, ചിത്രം കാലം

0: വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 2883856.
2: മനോയാനം.
3: തലമുറകളിലേക്ക് നാം കൈമാറുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പണമോ സ്വത്തോ അല്ല, മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ഇതിനെ ഇമോഷണൽ ഇൻഹെറിറ്റൻസ് അഥവാ വൈകാരിക പൈതൃകം എന്ന് വിളിക്കാം. നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഭൂമിയോ വീടോ പണമോ മാത്രമല്ല, അവരോടൊപ്പം ജീവിച്ചപ്പോൾ നാം കണ്ടുപഠിച്ച പെരുമാറ്റ രീതികളും വൈകാരിക പാരമ്പര്യങ്ങളും കൂടിയാണ്. ഒരു കുടുംബം അതിന്റെ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ നിക്ഷേപം സമാധാനപരമായ ഒരു നാഡീവ്യൂഹമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ തളരാതെ നിൽക്കാം, ദേഷ്യം വരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം, വീഴ്ചകളിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാം എന്നതൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് തന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ്. പണം നൽകുന്ന സുരക്ഷിതത്വത്തെക്കാൾ വലിയൊരു സുരക്ഷാ കവചമാണ് വൈകാരികമായ ഈ സന്തുലിതാവസ്ഥ. ഇതൊരു ആന്തരിക സമ്പത്താണ്. പുറമേയുള്ള വിജയങ്ങൾ എത്രയുണ്ടായാലും ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം അപൂർണമായിരിക്കും. കുട്ടികളെ വളർത്തുന്നവർ ശാന്തതയോടെ പെരുമാറുകയും തർക്കങ്ങൾക്ക് ശേഷം തെറ്റുകൾ തിരുത്തി ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയൊരു പാഠമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിന് പകരം വിവേകത്തോടെ പ്രതികരിക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ആ കുട്ടികളുടെ തലച്ചോർ സുരക്ഷിതത്വത്തിന്റെ ഭാഷ പഠിക്കുന്നു. ഈ സുരക്ഷിത ബോധമാണ് ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നത്. വൈകാരിക നിയന്ത്രണം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് മുതിർന്നവർ കാണിച്ചു തരുന്ന മാതൃകകളിലൂടെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ വൈകാരിക ശീലങ്ങൾ നമ്മുടെ തലച്ചോറിലെ നാഡീബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളിൽ സ്ട്രെസ് ഹോർമോണുകൾ കുറവായതുകൊണ്ട് അവരുടെ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇതിനെ ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് എന്ന് വിളിക്കാം. മാതാപിതാക്കൾ നൽകുന്ന വൈകാരികമായ താങ്ങാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ അടിത്തറ. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ വഴിയാണ് കുട്ടികൾ മാതാപിതാക്കളുടെ വികാരങ്ങളെ പകർത്തുന്നത്. മാതാപിതാക്കൾ സമ്മർദ്ദത്തിലാകുമ്പോൾ കാണിക്കുന്ന അമിത പ്രതികരണങ്ങൾ കുട്ടികളുടെ നാഡീവ്യൂഹത്തെയും അശാന്തമാക്കും. എന്നാൽ മാതാപിതാക്കൾ സ്വയം ശാന്തരാകാൻ ശ്രമിക്കുന്നത് കണ്ടാൽ കുട്ടികളും ആ പാത പിന്തുടരും. ഈ കോ റെഗുലേഷൻ പ്രക്രിയയാണ് ഒരു കുടുംബത്തിന്റെ വൈകാരിക ഭദ്രത നിശ്ചയിക്കുന്നത്. ഒരു തലമുറയിൽ തുടങ്ങുന്ന ഈ മാറ്റം വരും തലമുറകളിലെ നൂറുകണക്കിന് ജീവിതങ്ങളെ പ്രകാശപൂർണമാക്കാൻ സഹായിക്കും. പാരമ്പര്യമായി ലഭിക്കുന്ന വേദനയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമാധാനത്തിന്റെ പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കും. നിങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് അവകാശപ്പെടുന്നവരാണെങ്കിൽ ഓർക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ വസ്തുവുണ്ടോ പണമുണ്ടോ എന്നുള്ളതല്ല, പകരം നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിജയം എന്നത് ബാങ്ക് ബാലൻസിൽ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലെ ഊഷ്മളതയിലും നമ്മുടെ മനസ്സിന്റെ ശാന്തതയിലുമാണിരിക്കുന്നത്. വികാരങ്ങളെ ആദരിക്കാനും അവയെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പാണ്. ഓരോ വ്യക്തിയും തന്റെ കുടുംബത്തിനു വേണ്ടി കരുതി വെക്കേണ്ടത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങളാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല, പക്ഷേ പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് കടലും നീന്തിക്കടക്കാം. വൈകാരികമായ പക്വതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ കൂടുതൽ കരുത്തുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം ഓരോ വീട്ടിലും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും പുതിയൊരു പുലരി സമ്മാനിക്കട്ടെ. നമ്മുടെ ഓരോ നല്ല പെരുമാറ്റവും ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടക്കമാവട്ടെ. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും നമുക്ക് ഈ ആന്തരിക സമ്പത്തിനെ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
4: ചിത്രം കാറ്റത്തെ കിളിക്കൂട്, ഗാനരചന കാവാലം നാരായണപ്പണിക്കർ, സംഗീതം ജോൺസൺ,
2: പാടിയത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തൊഴിൽ ദർശനം.
5: ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് ഒഴിവുള്ള തസ്തികകൾ സ്റ്റാഫ് നേഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ്, JPHN, RBSK നേഴ്സ്. അവസാന തീയതി May 23. മലപ്പുറം തസ്തികകളും ഒഴിവും സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ 1, LHV, LHI. പ്രതീക്ഷിത ഒഴിവുകൾ ഹോമിയോ മെഡിക്കൽ ഓഫീസർ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ. അവസാന തീയതി May 21. വയനാട് തസ്തികകളും ഒഴിവും മെഡിക്കൽ ഓഫീസർ പ്രതീക്ഷിത ഒഴിവുകൾ ഡെവലപ്മെന്റൽ തെറാപ്പിസ്റ്റ് 1, ഫിസിയോതെറാപ്പിസ്റ്റ് 2, JPHN. അവസാന തീയതി May 15. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.arogyakeralam.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.arogyakeralam.gov.in. കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിൽ ലെക്ചർ, സോഷ്യൽ വർക്കർ, സ്റ്റൈഫൻഡറി ട്രെയിനി, റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് ആൻഡ് ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്ക് അവസരം. 28 ഒഴിവുണ്ട്. സ്റ്റൈപ്പൻഡറി ട്രെയിനി ഒഴിവ് 14, റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് 10, ഫാർമസിസ്റ്റ് 4. യോഗ്യത: ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ഫാർമസിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. റെസിഡന്റ് സ്റ്റാഫ് തസ്തികയിലേക്ക് BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, പോസ്റ്റ് ബേസിക് ഡിപ്ലോമയും ഓങ്കോളജി കൌൺസിൽ, കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൌൺസിലിലുള്ള രജിസ്ട്രേഷനും വേണം. പ്രായം 30 വയസ്സ് കവിയരുത്. ലെക്ചർ ഒഴിവ് 3. യോഗ്യത: MSc നഴ്സിംഗ്, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 2. സ്പെഷ്യാലിറ്റി കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഗൈനക്കോളജി നഴ്സിംഗ്. യോഗ്യത: നഴ്സിംഗിലുള്ള ബിരുദവും 3 വർഷത്തെ

0: പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 2. യോഗ്യത ബി ഫാം ഡി ഫാം കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിലുള്ള രജിസ്ട്രേഷൻ. പ്രായം 40 വയസ്സ് കവിയരുത്. സ്റ്റാഫ് നേഴ്സ് ഒഴിവ് 3. യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ നഴ്സിംഗിലുള്ള ബിരുദവും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ GNM നഴ്സിംഗിലുള്ള ബിരുദത്തോടൊപ്പം ഓങ്കോളജി നഴ്സിംഗിലുള്ള പോസ്റ്റ് ബേസിക് ഡിപ്ലോമ. ഓങ്കോളജിയിലുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയവും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. KNMC രജിസ്ട്രേഷൻ വേണം. ഫീസ് 100 രൂപ. വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും സഹിതം MCC ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ May 14 രാവിലെ 9 മണിക്ക് ഹാജരാകണം. സോഷ്യൽ വർക്കർ ഒഴിവ് 4. യോഗ്യത സോഷ്യൽ വർക്കിലുള്ള ബിരുദാനന്തര ബിരുദം. പ്രായം 40 വയസ്സ് കവിയരുത്. ഫീസ് SC ST വിഭാഗക്കാർക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 250 രൂപയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി May 20. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mcc.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.mcc.kerala.gov.in.
1: തൊഴിൽ ദർശനം.
2: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഒരു AC വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
6: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ AC ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ഗാനരചന ബിജു തിരുമല, സംഗീതം ശ്യാം, പാടിയത് ഉണ്ണിമേനോൻ, ചിത്രം കടത്ത്.

0: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
1: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
0: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് AB രഘുനാഥൻ നായർ.
9: അശ്രദ്ധ കൊണ്ടോ വ്യത്യാസം മനസ്സിലാകാത്തതുകൊണ്ടോ ആകാം അക്രമം, ആക്രമണം എന്നീ പദങ്ങൾ അക്രമണം, ആക്രമം എന്നൊക്കെ പ്രയോഗിച്ചു കണ്ടിട്ടുണ്ട്. പൂർവാപര സംബന്ധത്തോടെ, അതായത് ആദ്യം പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പിന്നീട് വരുന്ന കാര്യങ്ങൾ അടുക്കടുക്കായി പറയുകയും എഴുതുകയും ചെയ്യുന്നതാണ് ക്രമം. പാഠ്യക്രമം, വേദനക്രമം എന്നൊക്കെ പറയും. അക്രമം എന്നതിന് ക്രമമില്ലായ്മ, ചിട്ടയില്ലായ്മ, അന്യായം, മര്യാദകേട്, ബലപ്രയോഗം എന്നൊക്കെ അർത്ഥമുണ്ട്. അടുക്കും ചിട്ടയുമില്ലാതെ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് അക്രമമാണ്. ക്രമനമ്പറിട്ട് ഒരു പട്ടിക തയ്യാറാക്കുന്നതിനിടയിൽ ക്രമരഹിതമായി എഴുതുന്നതും അക്രമം തന്നെ. അക്രമം പ്രവർത്തിക്കുന്നവൻ അക്രമി. ക്രമണം എന്ന പദത്തിന് സഞ്ചാരം, നടപ്പ് എന്നൊക്കെ അർത്ഥം പറയാം. അതുകൊണ്ടാണ് ഗ്രഹങ്ങൾ ഒരു രാശി വിട്ട് മറ്റൊരു രാശിയിലേക്ക് കടക്കുന്നതിന് സംക്രമണം എന്ന് പറയുന്നത്. ആക്രമണം എന്നാൽ കയ്യേറ്റം ചെയ്യലാണ്. വന്യമൃഗങ്ങൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നതും മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കുന്നതും ആക്രമണമാണ്. ഒരു രാജ്യം ശത്രുരാജ്യത്തെ ആക്രമിക്കുന്നതും ആക്രമണത്തിൽപ്പെടും. അതിക്രമിക്കുക എന്ന പ്രയോഗത്തിന് ലംഘിക്കുക എന്നാണ് അർത്ഥം. എന്തിൻ്റെയെങ്കിലും അതിരുവിട്ട് അപ്പുറം കടക്കുന്നത് അതിക്രമിക്കലാണ്. കാർഷിക പാരമ്പര്യം അന്യം നിന്ന് പോകുന്ന അവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളം. കുട്ടനാടും പാലക്കാടും ഒഴിച്ചാൽ കൃഷി സംബന്ധിച്ച ഒരു കാര്യത്തെക്കുറിച്ചും സാമാന്യമായ അറിവ് പോലും ഇല്ലാത്തവരാണ് പുതുതലമുറ. കൃഷി എന്നാൽ നെൽകൃഷി എന്നായിരുന്നു പഴമക്കാരുടെ സങ്കല്പം. കൃത്യമായി പറഞ്ഞാൽ ധാന്യാദികളുടെ നട്ടുവളർത്തലാണ് ഉഴവ് അഥവാ കൃഷി. പുഞ്ചകൃഷി, നഞ്ചകൃഷി, പുനംകൃഷി, കണ്ടുകൃഷി എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ കൃഷി രീതികളുണ്ട്. കൃഷി ചെയ്യാൻ ആദ്യം വേണ്ടത് വിതയ്ക്കാൻ പാകത്തിൽ പാടം ഉഴുകയാണ്. കൃഷിനിലം പൊതുവെ കൃഷിപ്പഞ്ച എന്നറിയപ്പെടുന്നു. ഉഴുതുഭാഗമാക്കിയ നിലത്തിന് കൃഷ്ടം എന്ന് പറയും. കൃഷിയിൽ നിന്നുള്ള ആദായമാണ് കൃഷ്ടഫലം. കൊയ്ത്തു കഴിഞ്ഞാൽ ആക്രാണം എന്നൊരു ചടങ്ങുണ്ട്. പുന്നല്ല് കുത്തിയെടുത്ത് ആദ്യമായി ചോറ് വെച്ചുണ്ണുന്നതാണ് ആക്രാണം. ഇതിന് പുത്തരിയൂണ് എന്നും പറയും. പുതിയതായി കൊയ്തെടുക്കുന്ന നെല്ല് പുന്നല്ലെന്നും പുതിയതായി കുത്തിയെടുത്ത അരി പുത്തരിയെന്നും അറിയപ്പെടുന്നു. പുതിയ അരി കൊണ്ടുള്ള ചോറായതിനാൽ ഇത് നവാന്ന ഭോജനം എന്നും പറയപ്പെടുന്നുണ്ട്. ആക്രാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് ആക്രാന്തം. അതിയായ ആഗ്രഹമെന്നാണ് ആക്രാന്തത്തിൻ്റെ അർത്ഥമെങ്കിലും തീറ്റിക്കുതിയൻ എന്ന വിശേഷാർത്ഥവുമുണ്ട് അതിന്. ശാപ്പാട്ടുരാമൻ എന്ന് പറയുന്നത് ആക്രാന്തക്കാരനെയാണ്. ശാപ്പാട്ടുരാമന്മാരെ ഉണ്ണാമൻ എന്ന പരിഹാസ രൂപേണ വിളിക്കാറുണ്ട്. ചിലർ പറയാറുണ്ട്, ആ പുസ്തകം കയ്യിൽ കിട്ടിയപ്പാടെ ഞാൻ ആക്രാന്തത്തോടെ വായിച്ചു തീർത്തു എന്ന്. വായനയോടുള്ള ആസക്തിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദമാണ് ഉമ്പളം. ജന്മിമാർ സേവകന്മാർക്ക് പ്രതിഫലമായി ഭൂമി നൽകിയിരുന്നു. ഇപ്രകാരം നൽകുന്ന ഭൂമിക്ക് പറയുന്ന പേരാണ് ഉമ്പളം.
8: നല്ല മലയാളം അവതരിപ്പിച്ചത് AB രഘുനാഥൻ നായർ.
10: നമസ്തേ. അനന്തപുരി തുടരും പ്രധാന വാർത്തകൾക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8:00.
11: നമസ്കാരം. പ്രധാന വാർത്തകൾ.
10: കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാക്കി. രണ്ട് ദിവസത്തെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിൽ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് ടി വി കെയ്ക്ക്. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേശ്വര മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ പരാജയപ്പെടുത്തി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തെത്തി.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൌത്യമായ ആർട്ടെമിസ് ടു വിക്ഷേപിച്ചത് എന്നാണ്. ഉത്തരം 2026 ഏപ്രിൽ 1. അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപണം നടത്തിയത്. അമേരിക്കക്കാരായ റെയ്ഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച് എന്നിവരും കാനഡക്കാരൻ ജെറമി ഹാൻസനുമാണ് ദൌത്യ സംഘത്തിൽ ഉൾപ്പെട്ടവർ. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലേക്ക് സഞ്ചരിച്ച മനുഷ്യർ എന്ന ചരിത്ര നേട്ടവും ഇവർ സ്വന്തമാക്കി. മനുഷ്യരെയും വഹിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൌത്യമായ ആർട്ടെമിസ് 2 വിക്ഷേപിച്ചത് 2026 ഏപ്രിൽ 1-നാണ്.

0: പൂക്കാലം വരവായി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനമെഴുതിയത് ശശി ചിറ്റന്നൂർ, സംഗീതം ഹൗസേപ്പച്ചൻ.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്.

0: കല്യാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കാലം സാക്ഷി.
2: നെയ്യാറ്റിൻകര വാസുദേവൻ കേരളത്തിലെ പ്രമുഖ കർണാടക സംഗീതജ്ഞനും സംഗീത അധ്യാപകനും ആകാശവാണിയിൽ നിലയാംഗവുമായിരുന്നു നെയ്യാറ്റിൻകര വാസുദേവൻ. 1939 December 25 തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹം ജനിച്ചത്. ശമ്മൻകുടി ശ്രീനിവാസ അയ്യർ, രാമനാട് കൃഷ്ണൻ എന്നിവരുടെ കീഴിലാണ് അദ്ദേഹം സംഗീതം അഭ്യസിച്ചത്. തിരുവനന്തപുരം സ്വാതിഥിനാൾ സംഗീത കോളേജിൽ നിന്നും ഗാനഭൂഷണം പാസായി തൃപ്പൂണിത്തുറ RLV സംഗീത കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം 1974 ആകാശവാണിയിൽ സംഗീത വിഭാഗത്തിൽ ചേർന്നു. 2000 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു. ആകാശവാണിയിൽ എ ടോപ്പ് ഗ്രേഡ് ലഭിച്ച കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. റേഡിയോയിലൂടെ സംഗീതം പഠിപ്പിച്ചിരുന്ന അദ്ദേഹം വിപുലമായ ശിഷ്യസമ്പത്തിനുടമയായിരുന്നു. സ്വാതിഥിനാൾ കൃതികളെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം സ്വാതിഥിനാൾ, ചിത്രം, വചനം, മഴ തുടങ്ങിയ മലയാള ചലച്ചിത്രങ്ങളിൽ പിന്നണി പാടിയിട്ടുണ്ട്. 1970 സംഗീത നാടക അക്കാദമി അവാർഡ്, 81 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, 89 കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചു. 2004 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2006 കേരള സർക്കാരിൻ്റെ സ്വാതി പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. മധുരമായ ശബ്ദവും തനതായ ആലാപന ശൈലിയും കൊണ്ട് ശ്രദ്ധേയനായ നെയ്യാറ്റിൻകര വാസുദേവൻ 2008 May 13 അന്തരിച്ചു.
3: കാലം സാക്ഷി.
2: കാലം സാക്ഷിയിൽ ഇന്ന് നെയ്യാറ്റിൻകര വാസുദേവന്റെ ശബ്ദം.
4: ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഗീതം ഇങ്ങനെ കേട്ട് കേട്ട് ധാരാളം പരിചയമുണ്ടായിരുന്നു. ഞാൻ കുറേശ്ശൊക്കെ പാടുമായിരുന്നു. പിന്നെ ഞാൻ ശാസ്ത്രീയമായിട്ട് കൃത്യമായിട്ടൊന്നും പഠിച്ചില്ല. ആദ്യ ഗുരു അച്ഛൻ തന്നെ ആയിരുന്നു. അപ്പോൾ പ്രാരംഭ പാഠങ്ങളൊക്കെ കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അക്കാഡമിയിൽ ചേരാൻ വേണ്ടി ഒരു വർണ്ണം പറഞ്ഞു തന്നു. 1956
5: അക്കാഡമിയിൽ
4: ചേർന്നത്. പ്രോത്സാഹനങ്ങൾ അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒക്കെ എനിക്ക് നല്ല, അത് കൂടുതലും ലളിത ഗാനങ്ങളായിരുന്നു, സിനിമാ പാട്ടുകളും, പഴയ റെക്കോർഡ് കേട്ട് പഠിക്കുക, ഇങ്ങനെ കെ പി സുന്ദരമ്പാളിനൊക്കെ പാടിയ പാട്ടുകളൊക്കെ ഞാൻ പാടുമായിരുന്നു. പിന്നെ ഒരു നല്ല അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. സംഗീതം പഠിക്കാനുള്ളതും എപ്പോഴും സംഗീതം കേൾക്കാനും നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു.
5: അടുത്ത അമ്പലങ്ങളൊക്കെ
4: ഉണ്ടായിരുന്നുണ്ടായിരുന്നു. പ്രധാനമാണല്ലോ അവിടെ. എല്ലാ വർഷത്തിലും 8-10 കച്ചേരികളുണ്ടാകും. വലിയ നാഗസ്വരങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കേൾക്കുകയും പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ തന്നെ ധാരാളം പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. 3-4 പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ആയിരുന്നു നെയ്യാറ്റിൻകര മോഹനചന്ദ്രൻ നായരും. ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. അദ്ദേഹം SSLC കഴിഞ്ഞിട്ട് കോളേജിൽ ചേർന്നു. ഞാൻ അക്കാഡമിയിൽ ചേർന്നു. അങ്ങനെ അച്ഛൻ പഠിപ്പിച്ചു വിട്ടതാണ് അക്കാഡമിയിൽ ചേരാൻ തന്നെ കാരണമായത്.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് നെയ്യാറ്റിൻകര വാസുദേവന്റെ ശബ്ദം.
1: ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി നെയ്യാറ്റിൻകര വാസുദേവൻ MG ശ്രീകുമാറിനോടൊപ്പം പാടിയ ഗാനം ത്യാഗരാജകൃതി.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: മണിക്കോലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ഗ്രാമ കേരളം.
6: എരിത്തിലുകളും കാലാന്തര പരിണാമവും.
5: പഴയകാല കേരളീയ ഗ്രാമീണ ജീവിതത്തിന്റെ മുഖമുദ്രയായിരുന്നു പശുക്കളെ വളർത്താൻ വീടിനോട് ചേർന്ന് നിർമ്മിക്കുന്ന തൊഴുത്ത് അഥവാ എരുത്തിൽ. പാരമ്പര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നേരടയാളമായിരുന്നു എരുത്തിലുകൾ. മണ്ണും തടിയും ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന എരുത്തിലിന് അക്കാലത്ത് ഗൃഹത്തോളം തന്നെ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ഓലമേഞ്ഞ മേൽക്കൂരയായിരുന്നു എരുത്തിലിന്റെ ദൃശ്യഭംഗി. എരുത്തിലിന് കാലിത്തൊഴുത്ത്, ഗോശാല എന്നിങ്ങനെ പേരുകളിലും പ്രാദേശിക ഭേദമുണ്ടായിരുന്നു. എരുത് എന്ന ദ്രാവിഡ പദത്തിന് കാള, മൂരി എന്നൊക്കെയാണ് അർത്ഥം. കാളകൾ അല്ലെങ്കിൽ കാലികൾ കഴിയുന്ന സ്ഥലത്തിന് എരുത്തിൽ എന്ന പേര് കിട്ടിയത് ഇതിൽ നിന്നാണ് എന്ന് വേണം കരുതാൻ. വീടിനോട് ചേർന്ന് തന്നെ നിർമ്മിക്കുന്ന എരുത്തിലും അതിലെ കന്നുകാലി സമ്പത്തും ഐശ്വര്യത്തിന്റെയും തറവാട് മഹിമയുടെയും പ്രതീകമായിരുന്നു. കന്നുകാലി വളർത്തലിന് കാർഷിക വൃത്തിയിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെയുള്ള ഇഴപിരിയാത്ത ബന്ധമാണ് എരുത്തിലിന് അക്കാലത്ത് വീടിനോടൊപ്പം തന്നെ പ്രാധാന്യവും മുൻഗണനയും നൽകാൻ പ്രേരകമായത് എന്ന കാര്യത്തിൽ സംശയമില്ല. പഴയ തറവാടുകളിൽ മേട, നാലുകെട്ട്, ധാന്യപുര, കമ്പോസ്റ്റ് കെട്ടിടം എന്നിവയ്ക്കൊപ്പം തന്നെയായിരുന്നു എരുത്തിലിന്റെയും സ്ഥാനം. കൃഷിഗീത പോലുള്ള പുരാതന ഗ്രന്ഥങ്ങളിൽ എരുത്തിൽ അഥവാ തൊഴുത്ത് എങ്ങനെ നിർമ്മിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ടായിരുന്നു. കാലിത്തൊഴുത്തിന് അഥവാ എരുത്തിലിന് കിഴക്കും പടിഞ്ഞാറും സ്ഥാനങ്ങൾ ശുഭകരമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. കന്നുകാലികൾ എപ്പോഴും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായി നിൽക്കുന്നതാണ് നല്ലത്. പശുവിന്റെ അകടിന് സൂര്യപ്രകാശം ഏൽക്കണം എന്നതായിരുന്നു ഇവിടത്തെ പ്രധാന കാര്യം. ഇത് പ്രകൃതിദത്തമായ അണുനശീകരണത്തിനിടയാക്കും എന്ന് പറയേണ്ടതില്ലോ. വീട്ടിൽ നിലവിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ അത് കാലികൾ കാണുന്നതും യാത്രയ്ക്ക് മറ്റും പോകുമ്പോൾ ഗോക്കളെ കണ്ടിറങ്ങുന്നതും ഐശ്വര്യമാണ് എന്നതുകൊണ്ട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സ്ഥാന നിർണയം. എരുത്തിലിന്റെ മുൻവശത്ത് പുൽത്തൊട്ടിലും പിൻഭാഗത്ത് മൂത്രച്ചാലും എന്നതായിരുന്നു കണക്ക്. കാലിവളം സൂക്ഷിക്കാനുള്ള സ്ഥലം, കാലികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം, വളം നിർമ്മിക്കാനുള്ള കുഴി അഥവാ മഞ്ചക്കുഴി എന്നിവയും തൊഴുത്തിനോട് ചേർന്ന് വേണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. കന്നുകാലികളെ പവിത്രമായി കണ്ടിരുന്ന അക്കാലത്ത് അവയെ ദേവതകളായാണ് പരിഗണിച്ചിരുന്നത്. പിൽക്കാലത്ത് കാർഷിക മേഖലയിലും മൃഗപരിപാലനത്തിലുമെല്ലാം കാലാനുസൃതമായ വ്യത്യാസമുണ്ടായി. കൃഷിയും കന്നുകാലി വളർത്തലും മുഖ്യ ഉപജീവന മാർഗങ്ങൾ എന്ന പരിഗണനയിൽ നിന്ന് മാറി. എങ്കിലും ഇന്നും ഇവ രണ്ടും പരസ്പര പൂരകങ്ങളും ഒരു നാണയത്തിന്റെ തന്നെ രണ്ടു വശങ്ങളുമാണ്. ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാൻ കഴിയില്ല തന്നെ. ഗതകാല പ്രൗഢിയുടെ ചിഹ്നങ്ങളായി

0: പണ്ട് വീട്ടുമുറ്റത്ത് തന്നെ പരിലസിച്ചിരുന്ന ഇരത്തിലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ചുവെങ്കിലും ഇന്ന് അവ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളും ഒരേ സമയം എണ്ണത്തിൽ കൂടുതൽ കന്നുകാലികളുമുള്ള ഹൈടെക് കാലിത്തൊഴുത്തുകളായി പരിണമിച്ചു എന്നതാണ് യാഥാർത്ഥ്യം.
1: എരിത്തിലുകളും കാലാന്തര പരിണാമവും. രചന സുരേഷ് മുതുകുളം. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
3: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
2: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിന് അല്ലേ കിട്ടിയത്?
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
1: ജി വേണുഗോപാലും ചിത്രയും ധ്രുവം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത് രചന ശിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കിടേഷ്.

0: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇന്റഗ്രൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: നമസ്തേ അനന്തപുരിലിനി നമുക്ക് ചുറ്റും. തിരുവനന്തപുരം തൃക്കണ്ണാപുരം പാർക്ക് ജംഗ്ഷൻ ടാഗോർ റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ നാളെ വരെ ഈ റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് സിറ്റി റോഡ് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. തിരുവനന്തപുരം കന്യാകുമാരി റെയിൽപാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ബാലരാമപുരം തലയൽ റെയിൽവേ അടിപ്പാതയുടെ നവീകരണം നടക്കുന്നതിനാൽ മറ്റന്നാൾ അഥവാ മെയ് 15 മുതൽ 2 മാസത്തേക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിൽ ഷീറ്റ് മെറ്റൽ വർക്കർ ട്രേഡ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഹിന്ദു നാടാർ വിഭാഗത്തിനായി മാറ്റിവച്ചിരിക്കുന്ന ഒരു ഒഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ താൽക്കാലികമായി നിയമിക്കുന്നു. അഭിമുഖത്തിനായി ഇന്ന് രാവിലെ 10:30 ITI ഓഫീസിലെത്തണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0470262291. നമ്പർ ഒരിക്കൽ കൂടി 0470262291. കേരള സർവകലാശാലയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ PG ഡിപ്ലോമ ഇൻ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ടൈം ഈവനിംഗ് ബാച്ചിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് ഈ മാസം 18 വരെ നീട്ടിയിട്ടുണ്ട്. കോഴ്സിന്റെ വിശദവിവരങ്ങൾ അപേക്ഷാ പോർട്ടലിൽ ലഭിക്കുന്നതാണ്. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 30 മിനിറ്റ്.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
5: നോവൽ സഞ്ചാരം.
7: ഉറുബേഴിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
8: പടി തുറക്കുന്നു, തുറക്കുന്നു. ചരൽ വാരിയെറിയും പോലെ ഒരു 300 ചോദ്യങ്ങൾ തുരുതുരെ. അതിനു മറുപടി പറഞ്ഞത് ഗോവിന്ദൻ നായരുടെ മൂളുന്ന കവണയായിരുന്നു. അതിനെ തുടർന്ന് ഹും ഹും ഹും എന്ന് മൂളിക്കൊണ്ട് കല്ലുകൾ പടിക്കപ്പുറത്തേക്ക് പറന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുകൾ, ശരിക്കും യുദ്ധം തന്നെ. ചിലർ മതിലിന് അരുപറ്റി നിന്ന് ഏന്തി നോക്കി. കുറുവടി ഓങ്ങിയെറിയുന്നു. ചില താടിക്കാരുടെ പിരടിക്ക് കണക്കിൽ ചെന്ന് കൊള്ളുന്നുമുണ്ട്. ലഹളക്കാരുടെ പന്തങ്ങൾ അവർക്കു തന്നെ ഉപദ്രവമായിരുന്നു. ശത്രുക്കൾക്ക് കുറി നോക്കാൻ സൗകര്യമുണ്ട്. മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്നവർക്ക് ഇരുട്ടിൻ്റെ കവചമുണ്ട്. പെട്ടെന്നൊരു കൂട്ട നിലവിളി. പടിപ്പുരയുടെ മുകളിൽ നിന്ന് ആരോ ഒരു കുമിഴക്കല്ല് വലിച്ചു താഴേ കിട്ടു. ലഹളക്കാരിൽ ഒരുത്തൻ ചമ്മന്തി. അടുത്തുനിന്ന രണ്ടുപേർക്ക് കഠിനമായ പരിക്കും. പന്തങ്ങൾ പുരപ്പുറത്തേക്ക് വന്നു വീഴാൻ തുടങ്ങി. തീ കൊണ്ടായി പിന്നത്തെ കളി. ഏറെ അപ്പോഴും തകൃതിയായി നടക്കുന്നു. പക്ഷേ രക്ഷയില്ല, തീയാണ് വരുന്നത്. ഗോവിന്ദൻ നായർ തലപൊക്കി ചുറ്റും നോക്കി. പടിപ്പുരയുടെ വടക്കേ മൂലയ്ക്കൽ തീ പിടിച്ചു കഴിഞ്ഞു. വൈക്കോൽ കുണ്ട ആളിക്കത്താനും തുടങ്ങി. പടിഞ്ഞാറ്റപ്പുരയിലേക്കും പന്തങ്ങൾ വന്നു വീഴുന്നു. അടുക്കള ഭാഗം ഓലകെട്ടി മേഞ്ഞതാണ്. തീ ആളിപ്പിടിക്കും, എല്ലാം വെന്ത് നശിക്കും. അയാൾ മാറത്ത് കൈവച്ച് ഭദ്രകാളിയെ നനച്ചു. തിരിച്ചൂട്ടും പിടിച്ച് എത്ര തവണ കാളിക്കളത്തിൽ നൃത്തം ചവിട്ടിയവനാണ് അയാൾ. എന്റെ ഭഗവതീ, അതാ തീ പിടിച്ചു കഴിഞ്ഞു. ഗോവിന്ദൻ നായർ കവണ താഴ്ത്തിട്ട് നാലുപുരയിലേക്ക് ഒരു ഓട്ടം. അവിടെ നിലവിളിയും പരക്കമ്പാച്ചിലുമാണ്. വടക്കിനിക്കെട്ടിലെ അഴിക്കൂടിനുള്ളിലൂടെ

0: പുറപ്പെട്ടു. കാറ്റും കൂട്ടിനെത്തി. ഘുമുഘുമേ വരുന്ന പുക എല്ലായിടത്തേക്കും തള്ളിക്കയറി. എവിടെ നിന്നെല്ലാമാണ് പുക വരുന്നത്? മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും ഇടത്തുനിന്നും വലത്തുനിന്നും. പുകയിൽ തങ്ങളെ തന്നെ ഇട്ട് കുഴയ്ക്കുകയാണ്. ആ നാലകത്തേക്ക് ഇരുട്ട് തള്ളിക്കയറുന്നു. കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. കാണാൻ വയ്യ, നോക്കാനും വയ്യ, നിൽക്കാനും നിവൃത്തിയില്ല. അന്ധകാരത്തിലാണ് എല്ലാവരും നീങ്ങുന്നത്. ഓരോ ആളും മറ്റേ ആൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു. ഓരോ കാലും എടുത്തു വയ്ക്കുന്നത് മറ്റൊരാളുടെ കയ്യിലോ കാലിലോ നെഞ്ചിലോ ആണ്. കരച്ചിൽ കേട്ടപ്പോൾ ആദ്യം കാലെടുത്തു, പിന്നെയും കാൽ വയ്ക്കുന്നത് മറ്റൊരാളുടെ ദേഹത്തു തന്നെ. കാത്തുനിൽക്കാൻ സമയമില്ല, തള്ളിക്കയറണം. എല്ലാവരും തള്ളിക്കയറി. ആരും മുന്നോട്ട് നീങ്ങുന്നില്ല. വാതിൽക്കലാണ് ബഹളം. അവിടെ മനുഷ്യ ശരീരങ്ങൾ കിടന്ന് ഞെരിയുന്നു. പുറത്തേക്കെത്തുന്നവർ പുറത്തേക്ക് കടക്കുകയല്ല, തെറിപ്പിക്കുകയാണ്. തെറിച്ചു വീണവരുടെ ശരീരങ്ങൾ പിന്നീട് വന്നവർ ചവിട്ടിച്ചതയ്ക്കുന്നു. അപ്പോഴേക്കും മറ്റൊരട്ടി ശരീരങ്ങൾ വന്നു വീണ് അവർക്ക് ഇളകാൻ വയ്യാതാകുന്നു. മനുഷ്യഗതിയുടെ ഒരു ചുഴിയായിരുന്നു അത്. ഞരക്കങ്ങളും ശാപവാക്കുകളും ചവിട്ടും ഇടിയും പിടിച്ചുമാറ്റലും ചാടിക്കയറലും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ചുഴി.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. കള്ളനായ കാമുകൻ കാറ്റ്. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിന്റെ ആശയം ഇതാണ്. ഉറക്കമുണർന്നു കിടക്കുമ്പോൾ തന്റെ കുറുനിരകളെ മാടിയൊതുക്കി ചുംബനമേകാൻ പതിവായി എത്തുന്ന കാറ്റ്. വേലകളിയുടെ ചുവട് വെച്ചെത്തുന്ന കുസൃതിക്കാരനായ കാറ്റിനെ ഗാനവരികളിലാക്കിയത് പിച്ചു തിരുമല. ഈണം നൽകിയത് ജി ദേവരാജൻ. പാടിയത് പി മാധുരി. ചിത്രം ഊഞ്ഞാൽ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
1: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കള്ളനെ പോലെ വന്ന കാമുകൻ കാറ്റ് കാട്ടുമുല്ലയ്ക്ക് ഉമ്മ കൊടുത്തത്രേ. പിന്നീട് എന്താ ഉണ്ടായത് കേട്ടുനോക്കാം. ഗാനവരികൾ വയലാർ, സംഗീതം ജി ദേവരാജ്, പാടിയത് P. സുശീല, ചിത്രം കരകാണക്കടൽ.

0: കള്ളനായ കാമുകൻ കാറ്റിനെ ഇതിവൃത്തമാക്കി രചിക്കപ്പെട്ട ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾപ്പിച്ചത്. തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം എന്നും രാവിലെ 8:35 നമസ്തേ അനന്തപുരിയിൽ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
3: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. ഓഫീസ് സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
4: ഇന്നീ പരിപാടിയിൽ യോഗനിദ്രയുടെ ഗുണങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കേസ് ഗോപിനാഥൻ.
5: ആധുനിക ജീവിതത്തിൽ എല്ലാവരും തിരക്ക് പിടിച്ചവരാണ്. അതിനാൽ സ്കൂൾ കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലുള്ളവർ പോലും മാനസിക സംഘർഷത്തിലാണ്. വർദ്ധിച്ച മാനസിക സംഘർഷം നമ്മുടെ ദൈനംദിന ജീവിതചര്യയെ സാരമായി ബാധിക്കുന്നു. അത് ശാരീരിക പ്രവർത്തനങ്ങളെയും താറുമാറാക്കുന്നു. കുറച്ചു കഴിയുമ്പോൾ ജീവിതചര്യ രോഗിയായി മാറുന്നു. മഹർഷി പതഞ്ജലി തന്റെ യോഗസൂത്രത്തിൽ യോഗ ചിത്തവൃത്തി നിരോധ, മനസ്സിന്റെ പ്രവൃത്തികളെ നിരോധിക്കൂ, ഇല്ലാതാക്കൂ, കുറയ്ക്കൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മാർഗങ്ങൾ യോഗയിലുണ്ട്. അതിലൊരു മാർഗമാണ് യോഗനിദ്ര. യോഗികളുടെ നിദ്രയാണ് യോഗനിദ്ര, ബോധമുള്ള നിദ്രയാണ്. സാധാരണ നിദ്ര കൂടുതൽ അബോധാവസ്ഥയിലുള്ളതാണ്, അപൂർണമായ വിശ്രമാവസ്ഥയാണ്. എന്നാൽ യോഗനിദ്ര ബോധമുള്ള ഉറക്കമാണ്, എന്നാൽ പൂർണമായ വിശ്രമത്തിന്റെ അവസ്ഥയാണ് അനുഭവിക്കുന്നത്. ഇത് ചെയ്യുന്ന വിധം: യോഗ മാറ്റിലോ കട്ടിയുള്ള പുതപ്പിലോ നീണ്ട് മലർന്ന് കിടക്കുക. കാലുകൾ അല്പം അകറ്റിവെക്കുക. കൈകൾ ശരീരത്തിൽ സ്പർശിക്കാതെ അല്പം അകറ്റിവെക്കുക. ശരീരം മുഴുവൻ തളർത്തിയിടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ദീർഘമായി 1-2 ശ്വാസം എടുക്കുക. യോഗ ചെയ്യുന്ന ചുറ്റുപാടുകളെ മനസ്സിൽ കൊണ്ടുവരിക. ഇനി നമ്മുടെ ശ്രദ്ധ മുഴുവൻ ശ്വാസത്തിലാകട്ടെ. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ശ്രദ്ധിക്കുക. ഇടയ്ക്ക് ചിന്തകൾ വെളിയിലേക്ക് പോകും. ആ ചിന്തകളെ വീണ്ടും മൂക്കിൻ്റെ അറ്റത്ത് കൊണ്ടുവരിക. ആ സ്ഥിതിയിൽ തുടരുക. ഇതിനിടയിൽ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഉറങ്ങാൻ ശ്രമിക്കരുത്. ബോധത്തോടെ ചിന്തകളെ പാദം മുതൽ തലയുടെ മുകൾ ഭാഗം വരെയുള്ള അവയവങ്ങളിൽ വിശ്രമിക്കാൻ മനസ്സുകൊണ്ട് നിർദ്ദേശം നൽകുക. സമയമുള്ളതുപോലെ ഓരോ അവയവങ്ങളും വിശ്രമിക്കത്തക്ക രീതിയിൽ കുറഞ്ഞത് 3 തവണ വീതം നിർദ്ദേശം മനസ്സുകൊണ്ട് സാവധാനം നൽകുക. ഉദാഹരണത്തിന്, പാദങ്ങൾ വിശ്രമിക്കട്ടെ എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയുകയും ആ ഭാഗത്തേക്ക് ശ്രദ്ധയും അവബോധവും കൊണ്ടുവരിക. ഈ സമയം മനസ്സ് പാദങ്ങളിൽ മാത്രം ചേർന്ന് നിൽക്കണം. പിന്നീട് മനസ്സിനെ അവിടെ നിന്ന് മാറ്റി കാൽക്കുഴകൾ വിശ്രമിക്കാൻ നിർദ്ദേശിക്കുക. തുടർന്ന് കാൽവണ്ണകൾ, മുട്ടുകൾ, തുടകൾ, ഇടുപ്പ്, ഉദരം, നെഞ്ച്, കഴുത്ത്, തൊണ്ട, ശിരസ് തുടങ്ങിയ അവയവങ്ങളിലെല്ലാം അവബോധം മെല്ലെ മെല്ലെ കൊണ്ടുവരണം. ഇടയ്ക്ക് ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. യോഗനിദ്ര അവസാനഘട്ടമെത്തിയെന്ന് മനസ്സിൽ കൊണ്ടുവരിക. ശ്വാസഗതി ചെറുതായിരിക്കും. ശരീരത്തിൻ്റെ ഭാരക്കുറവ് അനുഭവിക്കുക. ചുറ്റുപാടുകളെ ശ്രദ്ധിച്ച് മനസ്സിൽ സന്തോഷമുള്ള ചിന്തകളെ കൊണ്ടുവരിക. പിന്നെ ശരീരം ചെറുതായി അനക്കി കണ്ണുകൾ തുറന്ന് ഒരു പുഞ്ചിരിയോടെ മെല്ലെ യോഗാമാറ്റിൽ ഇരിക്കുക. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ലാഘവവും ശാന്തിയും മനസ്സിലാക്കുക. സാവധാനം എണീറ്റ് ദിനചര്യയിൽ ഏർപ്പെടുക.
4: യോഗനിദ്രയുടെ ഗുണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് യോഗാചാര്യൻ അഡ്വക്കേറ്റ് കൈതമുക്കേസ് ഗോപിനാഥൻ.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
6: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറന്റ് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
11: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
10: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
12: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
13: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
12: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
14: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
15: അതിനിപ്പോ എന്താ സംശയം? കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
16: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
17: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
16: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
0: ഗാനമേള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

ഈ ഗാനത്തോടുകൂടി നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. അറിവുകളും അറിയിപ്പുകളും വാർത്തകളും ചലച്ചിത്രഗാനങ്ങളുമൊക്കെയായി നമസ്തേ അനന്തപുരിയുടെ മറ്റൊരധ്യായം നാളെ രാവിലെ 6-5 PM. പ്രിയ ശ്രോതാക്കൾക്ക് ഇവർക്കും നല്ലൊരു ദിവസം നേരുന്നു.

ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ 1981 മുതൽ 90 വരെയുള്ള വർഷങ്ങളിലുള്ള ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

0: ലാൽ സലാം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.
1: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
2: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ജി വേണുഗോപാലും സുജാതയും മഴവിൽ കാവടി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

0: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷ് ബമ്പർ ഭഗവതി ലോട്ടറിയിൽ എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
1: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം. വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: രാക്കോയിലിൻ രാഗസദസ്സിൽ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും അരുന്ധതിയും സംഘവും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655621, 9496596321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 മണിവരെ.
1: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
2: വേണ്ട, ആദ്യം സേവിങ്സ്,
1: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി പോകുന്നോ അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
0: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രപാടിയ ഗാനം ചിത്രം മഹായാനം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ?
5: ആ,
4: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട, കഴിഞ്ഞ മാസമല്ലൊന്ന് വാങ്ങിച്ചത്.
4: ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
5: അടിപൊളി.
4: എന്നാ വേഗം വിട്ടോ.
6: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
7: പി ഭാസ്കരന്റെ രചന, KV മഹാദേവന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കക്ക.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. 1981 മുതൽ 90 വരെയുള്ള വർഷങ്ങളിലുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ കേൾപ്പിച്ചത്. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ രാവിലെ 9:30. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10:00.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ആഭ്യന്തര ഉൽപ്പാദനം 36,000 നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ജാഡ് തെഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് 6 പേർ മരിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖമറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. അന്തരിച്ച മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ജന്മനാടായ കൊല്ലം ആയൂർ കമ്പംകോട് ഓൾ സെയിൻസ് മാർത്തോമ പള്ളിയിൽ നടത്തി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇന്ത്യൻ വുമൺസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2 തവണയും ഈസ്റ്റ് ബംഗാളിന് കിരീടം. ഇന്നലെ സേതു FC സെസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ കിരീടനേട്ടം.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ

0: 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
0: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അക്ഷരച്ചെപ്പ് തുറക്കാൻ സമയമായി. കളങ്ങളെല്ലാം വരച്ചിട്ടുണ്ടാകും. കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കുകൾക്ക് വേണ്ടിയും പാട്ടുകൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ ഇന്നും ഇടത്തുനിന്ന് വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്കാണ് അക്ഷരച്ചെപ്പിൽ ആദ്യം.
1: ഒരിക്കൽ കൂടി പറയട്ടെ കളങ്ങൾ. ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ടിന് മുമ്പ് നമുക്കൊരു സൂചന കൊടുക്കാം അല്ലേ?
1: അതെ.
0: ഈ വാക്കിന്റെ അർത്ഥം കുറിപ്പ്, ചീട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യം ചുരുക്കി എഴുതിയ കത്ത് എന്നൊക്കെയാണ്. പൊതുവെ വിവാഹത്തിന് മുമ്പ് തീയതി കുറിച്ച് എഴുതി വാങ്ങുന്ന ചീട്ടിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ സൂചനകൾ ഒരിക്കൽ കൂടി പറയാമായിരിക്കും അല്ലേ?
1: പറയാം. ഈ വാക്കിന്റെ അർത്ഥം കുറിപ്പ്, ചീട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യം ചുരുക്കി എഴുതിയ കത്ത് എന്നൊക്കെയാണ്. പൊതുവെ വിവാഹത്തിന് മുൻപ് തീയതി കുറിച്ച് എഴുതി വാങ്ങുന്ന ചീട്ടിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
0: ആ ഒളിച്ചിരിക്കുന്ന വാക്ക് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കണം.

0: ഇടത്തു നിന്ന് വലത്തോട്ട് തന്നെയാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്.
1: 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ശ്രദ്ധിക്കൂ, 21, 22, 23 എന്നീ കളങ്ങളിൽ എഴുതേണ്ട വാക്കാണ് ഇടത്തു നിന്നും വലത്തോട്ടാണ് എഴുതേണ്ടത്. സൂചനകൾ പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ പ്രധാന അർത്ഥങ്ങൾ: ദുഃഖം, മനസ്താപം, വ്യസനം, നീറ്റൽ, മനസ്സിന്റെ വേദന എന്നിങ്ങനെയൊക്കെയാണ്. വിവാഹത്തിന്റെ മംഗളമുഹൂർത്തത്തിൽ നിന്ന് നമ്മൾ ദുഃഖത്തിലേക്ക് പോകുന്നു അല്ലെ? സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം ദുഃഖം, മനസ്താപം, വ്യസനം, നീറ്റൽ, മനസ്സിന്റെ വേദന എന്നൊക്കെയാണ്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ദുഃഖമോ മനസ്താപമോ വ്യസനമോ നീറ്റലോ ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.
1: കാരണം വളരെ എളുപ്പമാണ്.
0: മാത്രമല്ല മനോഹരമായ പാട്ട് വരുന്നുണ്ട്.

0: അങ്ങനെ ഇടത്തു നിന്നും വലത്തോട്ട് എഴുതേണ്ട രണ്ട് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തു നിന്നും ഇടത്തോട്ടുള്ള വാക്കുകളാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
0: വലത്തു നിന്നും ഇടത്തോട്ട് 3 അക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 9, 8, 7 എന്നിവയാണ്. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ.
1: ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശേഷ അവസരങ്ങളിൽ, അതായത് കല്യാണം, ഉത്സവം തുടങ്ങിയവ നടത്തുന്നതിനായി താൽക്കാലികമായി നിർമ്മിക്കുന്ന വേദി എന്നാണ്. സാധാരണയായി പണ്ടുകാലത്ത് തൂണുകളിൽ കാൽ നാട്ടി, ഓല, തുണി എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ രീതികൾക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മുൻകാലങ്ങളിലൊക്കെ വിവാഹമൊക്കെ നടത്തിയിരുന്നത് ഇങ്ങനെയാണ്. ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശേഷ അവസരങ്ങളിൽ, അതായത് കല്യാണം, ഉത്സവം തുടങ്ങിയവ നടത്തുന്നതിനായി താൽക്കാലികമായി നിർമ്മിക്കുന്ന വേദി എന്നാണ്. സാധാരണയായി പണ്ടുകാലത്ത് തൂണുകളിൽ കാൽ നാട്ടി, ഓല, തുണി എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ രീതികൾക്ക് മാറ്റം വന്നിരിക്കുന്നു. വാക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആ വാക്ക് കണ്ടുപിടിക്കാൻ ഈ പാട്ട് കേട്ടാൽ മാത്രം മതി.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ടുള്ള ആദ്യത്തെ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞുവല്ലോ. രണ്ടാമത്തെ വാക്ക് വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ളതാണ്. ശ്രദ്ധിക്കുക,
1: ഒരിക്കൽ കൂടി പറയാം. വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥങ്ങൾ വേദന, വ്യഥ, ദുഃഖം, മനപ്രയാസം എന്നിവയൊക്കെയാണ്. സൂചനകൾ ഒരിക്കൽ കൂടി കേട്ടുകൊള്ളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വേദന, വ്യഥ, ദുഃഖം, മനപ്രയാസം എന്നിങ്ങനെയൊക്കെയാണ്.
0: അപ്പോൾ വാക്ക് കണ്ടുപിടിക്കാനുള്ള മനപ്രയാസം മാറ്റാൻ ഈ പാട്ടൊന്ന് കേട്ടു നോക്കാം അല്ലേ?
1: അതെ,
0: ഈ പാട്ടിൽ ആ വാക്കുണ്ട്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ.

0: അപ്പോൾ മൂന്നാമത്തെ വാക്ക് പറയട്ടെ.
1: തീർച്ചയായും പറഞ്ഞോളൂ.
0: വലത്തു നിന്നും ഇടത്തോട്ട് 18, 17, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
1: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്ക് തന്നെയാണ് അടുത്തത്. 18, 17, 16 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ചെറിയ ചെപ്പ് അല്ലെങ്കിൽ ചെറിയ പാത്രം എന്നൊക്കെയാണ്. പണ്ടുകാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മരുന്നുകൂട്ടുകൾ, ഭസ്മം, സ്ത്രീകൾ നെറ്റിയിൽ അണിയുന്ന കുങ്കുമം തുടങ്ങിയവയൊക്കെ ചെറിയ അടപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം എന്ന് തോന്നുന്നു അല്ലേ?
0: അതെ.
1: ഈ വാക്കിന്റെ അർത്ഥം ചെറിയ ചെപ്പ് അല്ലെങ്കിൽ ചെറിയ പാത്രം എന്നാണ്. പണ്ടുകാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മരുന്നുകൂട്ടുകൾ, ഭസ്മം, സ്ത്രീകൾ നെറ്റിയിൽ അണിയുന്ന കുങ്കുമം തുടങ്ങിയവയൊക്കെ ചെറിയ അടപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: അപ്പോൾ ആ ചെറിയ പാത്രം ഈ പാട്ടിലുണ്ടോ?
1: തീർച്ചയായും ഉണ്ടല്ലോ.
0: ആ ചെപ്പ് തുറന്ന്
1: അക്ഷരച്ചെപ്പിലേക്ക് ആ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ്. ഇനിയും വലത്തു നിന്നും ഇടത്തോട്ട് 25, 24, 23 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന വസ്തു എന്നാണ്. സാധാരണയായി വസ്ത്രങ്ങളിലും പന്തലിലുമൊക്കെ ഇത്തരത്തിലുള്ള വസ്തു ഉപയോഗിക്കാറുണ്ട്. സൂചന ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: അതെ, ഈ വാക്കിന്റെ അർത്ഥം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന വസ്തു എന്നാണ്. വസ്ത്രങ്ങളിലും പന്തലിലുമൊക്കെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്.
0: അലങ്കാരത്തിനായി ഉപയോഗിക്കുന്ന ആ വസ്തു ഈ പാട്ടിലും ഒരു അലങ്കാരമായി അങ്ങനെ നിൽക്കുന്നുണ്ട്. പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് ആൻകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നത്? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18 പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400 പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരുള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: അക്ഷരജപ്പ് തുടരും. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
12: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
13: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
14: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
11: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 1275 രൂപ വർദ്ധിച്ച് 15,390 രൂപ നിരക്കിലും പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
12: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
13: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
12: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: അക്ഷരച്ചപ്പ് തുടരുന്നു.
15: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള 4 വാക്കുകൾ കഴിഞ്ഞു.
16: ഇനി അടുത്തത് ഏതാണ്?
15: ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 2 വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തേത് 1, 6, 11 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്കാണ്.
16: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
15: സ്നേഹമുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്.
16: ആണോ?
15: അതെ. ഈ വാക്കിന്റെ അർത്ഥം വാത്സല്യം, കൊഞ്ചൽ എന്നിങ്ങനെയൊക്കെയാണ്. കുട്ടികളോട് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന അതിയായ സ്നേഹത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
16: ഒരിക്കൽ കൂടി സൂചനകൾ പറഞ്ഞാലോ?
15: പറഞ്ഞോളൂ.
16: ഈ വാക്കിന്റെ അർത്ഥം വാത്സല്യം, കൊഞ്ചൽ എന്നിങ്ങനെയൊക്കെയാണ്. കുട്ടികളോട് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന അതിയായ സ്നേഹത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
15: അപ്പോൾ വാത്സല്യം തുളുമ്പുന്ന, സ്നേഹമുള്ള, കൊഞ്ചിക്കുഴയുന്ന ഈ വാക്ക് ഈ പാട്ടിലുണ്ടാവും അല്ലേ?
16: ഉണ്ട്.
15: അപ്പോൾ ആ വാക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
16: ഈ പാട്ട് കേൾക്കണം.
15: പാട്ട് കേട്ടാൽ മാത്രം മതിയോ?
16: പിന്നെയോ?
15: പാട്ട് കേൾക്കുന്നതിനോടൊപ്പം എവിടെയോ ആ വാക്ക് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച വാക്ക് കളത്തിലെഴുതുക. കളത്തിലെഴുതിയ വാക്ക് ഞങ്ങൾക്ക് അയച്ചു തരിക.

0: മുകളിൽ നിന്നും താഴേക്കുള്ള രണ്ടാമത്തെ വാക്ക് ഇനി പറയാം.
1: 9, 14, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് മൂന്നക്ഷരങ്ങളുണ്ട്.
0: മൂന്നക്ഷരമുള്ള വാക്കാണിത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് 9, 14, 19 എന്നീ കളങ്ങളാണ്. ഈ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കിന്റെ സൂചനയും കൂടി പറഞ്ഞ് പാട്ടും കൂടി കേൾപ്പിച്ചാലോ?
1: അപ്പോൾ സൂചന പറയാം. ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുളക്കടവിലോ ജലാശയങ്ങൾക്ക് സമീപമോ ഉള്ള തടി കൊണ്ടോ കല്ലുകൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന പടികളെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. അധികം പ്രയാസമുള്ള ഒരു വാക്കല്ല ഇത്. ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുളക്കടവിലോ ജലാശയങ്ങൾക്ക് സമീപമോ ഉള്ള തടി കൊണ്ടോ കല്ലുകൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന പടികളെയാണ്. കുറച്ചുകൂടി വ്യക്തമാകാൻ ഈ പാട്ട് കേട്ടുകൊള്ളൂ.

0: അടുത്ത വാക്ക് താഴെ നിന്ന് മുകളിലേക്കാണ്. താഴെ നിന്ന് മുകളിലേക്ക് 15, 10, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് താഴെ നിന്ന് മുകളിലേക്ക്. 15, 10, 5 എന്നീ കളങ്ങളിലാണ് വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഈ വാക്കിനും സൂചനകളുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ.
0: ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, ശാന്തമാക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പല സാഹചര്യങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശ്വസിപ്പിക്കുക,

0: സമാധാനിപ്പിക്കുക, ശാന്തമാക്കുക എന്നിങ്ങനെയാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്.
1: ഇനിയും ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
0: പാട്ട് കേട്ടുകൊള്ളൂ. ശ്രുതിസുന്ദരമായ ഈ പാട്ടിൽ ആ വാക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കും.

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ് ഇനി. അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ് 25, 20 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ്, താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 25, 20.
0: അക്ഷരച്ചെപ്പ് പുരയിടത്തിലോട്ടും പറമ്പിലോട്ടും ഇറങ്ങാൻ പോവുകയാണ്.
1: ആണോ?
0: ആ, പന്തലും വീടും ആശ്വാസവും സങ്കടവും വിവാഹവും എല്ലാം വിട്ട് നമ്മൾ ഇതാ പുരയിടത്തിലേക്കും പറമ്പിലേക്കും ഇറങ്ങുന്നു. സൂചനകൾ പറയട്ടെ.
1: പിന്നെ
0: ഈ വാക്ക് പ്രധാനമായും പുരയിടം, പറമ്പ് എന്നിവയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്ക് പ്രധാനമായും പുരയിടം, പറമ്പ് എന്നിവയൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്.
0: അപ്പോൾ അക്ഷരച്ചെപ്പിലെ ഇന്നത്തെ വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുകയാണ്.
1: ഈ ഒരു പാട്ടുകൂടി കേട്ടാൽ പരിപൂർണമാകും.
0: അതെ, പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിക്കൂ.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ നമുക്ക് കേട്ടാലോ? ഇടത്തുനിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു ആദ്യത്തെ വാക്ക്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് ആത്മാലാഭം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാജനം.
1: ഇനി വലത്തുനിന്നും ഇടത്തോട്ടുള്ള വാക്കുകളായിരുന്നു വലത്തുനിന്നും ഇടത്തോട്ട് 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വരമ്പ്.
0: വലത്തുനിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മൃദുലം.
1: വലത്തുനിന്നും ഇടത്തോട്ട് തന്നെ 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സംഗമം.
0: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആലോലം.
1: മുകളിൽ നിന്നും താഴേക്ക് 4, 9, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലാവണ്യം.
0: താഴെ നിന്നും മുകളിലേക്ക് 22, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സുമം.
1: താഴെ നിന്നും മുകളിലേക്ക് 20, 15, 10, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഘടദീപം.
0: താഴെ നിന്നും മുകളിലേക്ക് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, അത് 21, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നാളം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരി ഉത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി അജിത പി കെ, ആലപ്പുഴ അമ്പലപ്പുഴയുള്ള അജിതയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: അജിത നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു.
2: എന്റെ പേര് അജിത, എന്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് താമസിക്കുന്നത്. റേഡിയോയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ എന്റെ വീട്ടില് ഹസ്ബൻഡ് മോനാണുള്ളത്, ഞാൻ ഹൗസ് വൈഫാണ്. ഒപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ചെറുപ്പം തൊട്ടേ കേൾക്കാറുണ്ട്. എനിക്ക് രാവിലത്തെ പ്രഭാത ജോലിയും ഓർമ്മച്ചിപ്പൊക്കെയുള്ള പരിപാടിയൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ഗുരുവായൂർ കേശവൻ സിനിമയിലെ ഉഷാകിരണങ്ങൾ പുൽകി പുൽകി എന്നുള്ള ഭാസ്കരമാഷിന്റെ അഭിനയയിൽ ദേവരാജൻ മാഷ് സംഗീതം നൽകിയ പാട്ട്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT നിന്ന് വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഏവിയേഷൻ രംഗത്തെ ജോലിയാണ് നിങ്ങളുടെ സ്വപ്നം
7: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, BBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
6: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
8: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
9: അതിനിപ്പോ എന്താ ഇത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
10: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
11: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
12: ശിനെ കുറിച്ചിന്തി

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495946321 9495946321 9495946321. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി രാവിലെ 11:00 മുതൽ 12:00 വരെ.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം.
6: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
8: ബുധൻ ഉച്ചയ്ക്ക് 12:40.
7: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
9: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
10: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
9: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00.

0: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി എഫ് എം 101.9. സമയം 11 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 1998 മെയ് 13 ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ആണവ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തെ വെളിപ്പെടുത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. 5ാം തവണയും പുതുച്ചേരി മുഖ്യമന്ത്രിയായി അഖിലേന്ത്യാ എൻആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോകനിവാസിലെ ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ്നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കുറ്റകൃത്യ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായം നൽകുന്നത് സംബന്ധിച്ച് ഇന്ത്യയുമായി ഒപ്പുവച്ച കരാർ ഇന്നലെ നേപ്പാളിലെ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. നിയമനീതി പാർലമെന്ററി കാര്യമന്ത്രി സോബിത ഗൌതമാണ് കരാർ അവതരിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റും ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ചേർന്ന് 8 വർഷത്തെ കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാമിന് തുടക്കമിട്ടു. രാജ്യത്തെ IFAD പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്ത്രപരമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും തിരിച്ചറിയുന്നതിനുമാണ് കൺട്രി സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റീസ് പ്രോഗ്രാം. സ്വർണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ കൂടി 1,23,120 രൂപയായി. 15,390 രൂപയാണ് 1 ഗ്രാമിന്റെ വില. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്ന കണ്ണൂർ ചാലയിൽ തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. വാഹനങ്ങൾക്ക് പ്രത്യേക റൂട്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇരിട്ടി മാക്കൂട്ടം ചുരം പാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ കെ എൻ ബാലകൃഷ്ണനാണ് മരിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 12 മണിക്ക്.

0: ആകാശവാണി ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ദന്തരോഗങ്ങളും മോണാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. 12 മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321, 9495563321, മറ്റൊരു നമ്പർ 9495569321. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും May 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീഡിയാട്രിക്സ് ഗം ഹെൽത്ത് ഡേ അഥവാ മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിൻ്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും പൊതുജനങ്ങളെ അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. സ്വാഗതം സർ.
2: നമസ്കാരം.
1: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ മോണകളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
2: പല്ലുകളുടെ ആരോഗ്യത്തെക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ച് നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ ആരോഗ്യത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിന് അടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ചാൽ പല്ലുകൾ എത്ര വൃത്തിയുള്ളവയായാലും അവ നഷ്ടപ്പെടും. മോണയിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് ബോൺ, അതിന് ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മോണരോഗം കാരണം മോണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. ഈ നമ്മുടെ ഈ മോണ രോഗബാധിതമായാൽ, മോണയെന്ന് പറഞ്ഞത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രൈൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ മോണയിൽ നിന്നും മോണം വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ചതും പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിൻ്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മോണരോഗവുമായി പോവുകയാണ് ചികിത്സ എടുക്കാതിരുന്നാൽ, അവ ഒരുപക്ഷേ മാസം തികയാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
1: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ,
3: ഹലോ.
1: ആ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് സ്ഥലവും പറയാമോ?
3: നമസ്കാരം, പത്തനംതിട്ട അനുശ്രീ.
1: ആ അനുശ്രീ, സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് 4 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു.
1: പറഞ്ഞോളൂ,
2: പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട് അനുശ്രീ, പറഞ്ഞോളൂ.
3: ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിരയിലെ ആദ്യത്തെ അണപ്പല്ല, അന്നേരം അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അന്നേരം അവിടെ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ. അതങ്ങനെ ആണോ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
2: ഇത് ആർ സി ടി ചെയ്തതിന് ശേഷം പല്ലിന് ക്യാപ്പിട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
3: മുൻനിരയിലെ ആദ്യത്തെ അണപ്പല്ല്
2: ഉള്ളിപ്പല്ലുകൾ, മേളത്തെ ഉള്ളിപ്പല്ലുകൾ.
3: അതെ
2: അതെ, അത് നാലെണ്ണത്തിന്. ഒന്നിനല്ലേ
3: ഉള്ളു? അതിന്റെ മേളിൽ ആ മോണയോട് ചേർന്ന ഭാഗം കുറച്ച് ഗ്യാപ്പ് കാണുന്നു. അത് അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷനാ. ചില സമയം ഇങ്ങനെ ആഹാരം കേറിയിരുന്നിട്ട് നമ്മളൊന്നും എങ്ങനെയെങ്കിലും അതൊന്നും എടുക്കാൻ ശ്രമിച്ചാ ബ്ലഡ് വരികയും അങ്ങനൊരു.
2: ഇത് അനുശ്രീ ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുമെന്ന് പറയുമോ? നാല് വർഷമായി. ഓക്കെ അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ നാല് വർഷത്തോളമായി പല്ലിൻ്റെ ക്യാപ്പിനും മോണയുടെ ഏറ്റവും പല്ലിൻ്റെ ഗളഭാഗം കഴുത്ത് ഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു നാല് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്കിൽ അതുപോലെ അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ഒരു ക്രോണിക് നമ്മൾ ഈ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിൻ്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഫുഡ് ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ടൊന്ന് എടുക്കാനും നമുക്കൊരു എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും അല്ലേ അവിടെ ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. ഒരു എന്തായാലും താങ്കൾക്ക് ഈ ക്രൗൺ ഈ ക്യാപ്പിട്ട് തന്നെ ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും ആ ഭാഗത്ത് ഒരു തരം പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല അതിനകത്തൊരു ഒരു ഒരു മോണയുടെ ഉള്ളിലൊരു അറ അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതെങ്ങനെ ഈ ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. എന്താ താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക പ്ലീസ്.
3: അത് പിന്നെ കൂടുതലായിട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ ഉള്ളൂ, എപ്പോഴും ഇല്ല.
2: താങ്കൾക്ക് ഉപയോഗിക്കാവുന്ന നമ്മൾ ചില അതായത് പല്ലുകൾക്കിടയിൽ ഇൻ്റർ ഡെൻ്റൽ ഏരിയ പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിങ് കൂടാതെ ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അതുപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അതും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡെൻ്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
2: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണയെന്ന് പറയുമ്പോൾ മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും, ഒരു കോളർ പോലെ. അതും നല്ല രീതിയിൽ വളരെ നന്നായി ഇറുകി പിടിച്ചിരിക്കുകയും അതിൻ്റെ പുറം നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിപ്പുറം അതായത് ഓറഞ്ച് പീലിൻ്റെ വെളിയിലുള്ള ഒരു പ്രത്യേകതരം സ്റ്റിപ്ലിംഗ് ഉണ്ട്, അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല നോർമലി നല്ല ആരോഗ്യമുള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയേല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ നിന്നും ഒരു തരം മോണയുടെ ഒരു ചെറിയ ഒരു മോണയുടെ ഒരു തുടിപ്പ് അതിനോടൊപ്പം മോണയുടെ നിറം ഒരു ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മളതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും. അതായത് വെളിച്ചം കൊണ്ട് നമ്മൾ തട്ടുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് രോഗസാന്ദ്രമായി തുടങ്ങി. പല്ലിൻ്റെ നെക്ക് പോർഷൻ, അതായത് അതിൻ്റെ ഗളഭാഗത്ത് മാത്രം ഈ മോണയിൽ പ്രയാസമുള്ള എങ്കിൽ, അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക കലകൾ കോശങ്ങളിലേക്ക് വ്യാപിച്ച് പോവുകയും മോണയും പല്ലിൻ്റെ ഇടയിലുള്ള തരുണാസ്ഥി ക്യാൻസലസ് ബോൺ അത് ദ്രവിപ്പിച്ച് പോയി കഴിയുമ്പോൾ അത് അവിടെ ചില ചില അറകൾ, അതായത് ചില പോക്കറ്റ്സ് ഓഫ് രൂപം കൊള്ളുകയും ഈ പോക്കറ്റിനുള്ളിൽ വീണ്ടും ബാക്ടീരിയയും പ്ലാക്കും കാൽക്കുലസും അടിഞ്ഞുകൂടുകയും, മാത്രമല്ല മോണയിൽ നിന്നും ചില എൻഡോടോക്സിൻ എക്സോടോക്സിൻ എന്ന ചില ടോക്സിൻ വിഷപദാർത്ഥങ്ങൾ ബാക്ടീരിയ പുറപ്പെടുവിക്കുകയും അതിൽ നിന്ന് വീണ്ടും മോണരോഗം, അതായത് കൂടുതൽ സങ്കീർണമാകുകയും അത് പെരിയോഡോണ്ടൈറ്റിസ് വിത്ത് പെരിയോഡോണ്ടൽ ആബ്സെസ്, ഒരു മോണ പഴുപ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ വഷളാവുകയാണ് ചെയ്യേണ്ടത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോൾ സാർ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, എന്താണ് പ്ലാക്ക് അല്ലെങ്കിൽ ടാറ്റാർ എന്നിവ, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് മോണരോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാമോ?
2: നമ്മുടെ വായില് ഒരു ദിവസമോ രണ്ട് ദിവസമോ എന്തെങ്കിലും രോഗാവസ്ഥയിൽ നമുക്ക് പല്ല് നേരെ തേക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ പല്ലിലും മോണയ്ക്ക് ചുറ്റും നാവിലും പറ്റിപ്പിടിക്കുന്ന ലക്ഷക്കണക്കിന് ബാക്ടീരിയയുടെയും ആഹാര അവശിഷ്ടങ്ങളിൽ നിന്നും വരുന്ന ഒരുതരം ശ്ലേഷ്മത്തിൻ്റെയും വായിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ചില കോശങ്ങളുടെയും മറ്റു ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ചില വിഷപദാർത്ഥങ്ങളുടെയും ഒരു കോളനി, ബാക്ടീരിയൽ കോളനിയാണ് ഈ പ്ലാക്ക് എന്ന് പറയുന്നത്. അത് നമ്മ ഉപാവജയ പ്രവർത്തനങ്ങളാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു കോളനിയാണ് ഇത്. ഈ പ്ലാക്ക് എന്ന് പറയുന്നതാണ് മോണരോഗത്തിനും പല്ലിൽ പോടുണ്ടാവുന്നതിനും കാരണമായിട്ടുള്ള വില്ലന്മാർ. ഇനി ടാർട്ടാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ നമ്മുടെ ഡെൻറ്റിസ്ട്രിയിൽ ടാർട്ടാർ എന്ന ആ പദത്തിന് കാൽക്കുലസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കാലങ്ങളോളം പല്ലിൻ്റെ പാർശ്വങ്ങളിലും പല്ലിൻ്റെ വേരും മോണയും ചേരുന്ന ഇടപ്രദേശങ്ങളിലും പല്ലുകൾക്കിടയിലുള്ള ഇൻ്റർഡെൻ്റൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കാലം ഒരു രണ്ട് മൂന്ന് നാല് അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൂടി ചിലപ്പോൾ ഒരാഴ്ചകളോളം വരുമ്പോൾ അത് ക്രമേണ കാൽസിഫൈ ചെയ്ത് കൂടുതൽ മിനറൽ കമ്പോണൻ്റ് അതിൽ വരികയും ആഡ് ചെയ്ത് അവസാനം അത് ടാർട്ടാർ അഥവാ കാൽക്കുലസ് എന്ന പേരിൽ ഒരു കട്ടിയുള്ള സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്രഷിങ് കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർഡെൻ്റലായിട്ടുള്ള വേറെ ഏതെങ്കിലും ഡെൻ്റൽ ഫ്ലോസിങ് കൊണ്ട് നീക്കം ചെയ്യുക നമ്മളെക്കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉടനെ തന്നെ ഒരു ദന്ത ചികിത്സകൻ്റെ ചികിത്സ തേടി അവരെ കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് ചെയ്യേണ്ടതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി ഗോപകുമാർ എന്റെ പേര്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കുറച്ച് വെക്കണേ, സംസാരിച്ചോളൂ.
4: ഞാൻ 70 വയസ്സായ ഒരാളാണ്. ഹലോ,
2: കേക്കാം ഗോപകുമാർ.
4: എനിക്ക് എന്റെ അണപ്പല്ലുകൾ മുകളിലും താഴെയുള്ള അണപ്പല്ലുകൾ മൂന്നാല് പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. ഇപ്പൊ ചില പല്ലിനിടയിൽ ഈ മോണയ്ക്ക് ചെറിയ വീക്കം ഒക്കെ ഉണ്ടാവും. ഇതൊരു മരുന്നൊന്നും ചെയ്തിട്ടില്ല. അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റുള്ള പല്ലുകളും എടുത്തു കളയാൻ ഭയം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്.
2: ഗോപകുമാർ, ഇപ്പൊ ഏകദേശം താങ്കളുടെ വായിൽ ഏകദേശം എത്ര പല്ല് കാണും? എട്ട് പല്ലെടുത്തിട്ടുണ്ട്. ശരി, അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എന്തായാലും ഒരു 10-20-24 പല്ലെങ്കിലും കാണുമല്ലോ.
4: തീർച്ചയായിട്ടും.
2: അപ്പോ താങ്കൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
4: ഡയബറ്റീസ് ഉണ്ട്.
2: എത്ര വർഷമായിട്ടുണ്ട്? തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ മോണരോഗം അഥവാ പെരിയോഡോണ്ടൈറ്റിസുമായിട്ട് വളരെയധികം ഇവ തമ്മിൽ വളരെയധികം ഒരു കൂടിച്ചേർന്നൊരു ബന്ധമുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ചിലപ്പം നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ എല്ലാ പല്ലുകളും കാണേണ്ടത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഡയബറ്റീസ് ഉള്ള രോഗികളിൽ അവരുടെ ഉമ്മിനീരിൽ ഷുഗർ അതായത് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ഈ കൂടുതലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ പറഞ്ഞോളൂ.
4: ഈ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് എൻ്റെ മറ്റ് പല്ലുകൾ എടുക്കേണ്ടത് വന്നിട്ടുള്ളത്.
2: യെസ് യെസ്. അപ്പം വളരെ മുമ്പെയാണ് പോയത്. എന്നാലും പോയ സ്ഥലത്ത് താങ്കൾ പല്ല് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. എന്തെന്നാൽ പല്ലുകൾ കുറേ ഭാഗത്ത് പല്ലുകൾ പോയിരിക്കുകയും ബാക്കിയുള്ള പല്ലുകൾ തിങ്ങി ഞെരിങ്ങി നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഡെൻ്റൽ ആർച്ചിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഡയബറ്റിക് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് പോകും തോറും താങ്കളുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള തരുണാസ്ഥി ഏകദേശം ദ്രവിച്ചു പോവുകയും അതിൻ്റെ ഇടയിൽ വീണ്ടും പോക്കറ്റ് പോകുന്ന അറകൾ ഫോം ചെയ്യാനും അതിനുള്ളിൽ ബാക്ടീരിയൽ കളക്ഷനും ഈ നേരത്തെ പറഞ്ഞ പ്ലാക്ക് എന്ന് പറയുന്ന ആ വില്ലനായ ആ ബാക്ടീരിയകളുടെ ഒരു കോളനി വീണ്ടും വീണ്ടും ഉണ്ടാവുകയും താങ്കളുടെ മോണരോഗം കൂടുതൽ സിവിയർ ആവുകയും പല്ലുകൾക്കിടയിലെ വിടവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പല്ലുകൾക്ക് സ്ഥാനഭ്രംശം രസമുണ്ട്. തീർച്ചയായിട്ടും വെക്കാം. അത് വെക്കുന്നത് പലതരത്തിൽ ഏത് തരം സംഗീതം ഉപയോഗിച്ചായിട്ടാണ് ആ പല്ല് വെക്കുന്നതെന്നുള്ളത്. അത് വേണമെങ്കിൽ ഇളക്കി മാറ്റി കഴുകാവുന്ന റിമൂവബിൾ പാർഷ് ഡെഞ്ചർ ആവാം, അതല്ല ഫിക്സ് ചെയ്യുന്ന ഈ ഫിക്സഡ് പാർഷ് ഡെഞ്ചറോ, അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിനുള്ള ബോൺ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഡെഞ്ചർ ഉപയോഗിച്ചോ. നല്ല ഒരു എക്സ്പെർട്ടിനെ ശരി ശരി ശരി, കുഴപ്പമില്ല. താങ്കൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡെഞ്ചർ തന്നെ മതിയാകും.
0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, മറ്റൊരു നമ്പർ 9495956321. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321, 9495656321, മറ്റൊരു നമ്പർ 9495956321.
1: നമുക്ക് പരിപാടി തുടരാം. മോണയിൽ നിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഗംസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധാരണമാണോ? അത് ഏത് സമയത്താണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്?
2: ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെയും മോണയിൽ നിന്ന് രക്തസ്രാവം അതായത് ഗം ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. മോണയിൽ നിന്നുള്ള ബ്ലീഡിങ് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസ സമയങ്ങൾ, ഉദാഹരണത്തിന് പെൺകുട്ടികൾ ഋതുമതികളാകുന്ന ആ ഒരു സമയത്ത്, അതിനോടൊപ്പം സ്ത്രീകൾ സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ ഈ അപ്പോൾ രണ്ടുതരം ഫിസിയോളജിക്കലായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മോണയിൽ രക്തചംക്രമണത്തിൻ്റെ തോത് കൂടുകയും ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുതന്നെ ഈ ഗർഭിണികളായ ഭാവം സ്ത്രീകളിൽ അവർക്ക് മോണരോഗം വന്ന് അതിനകത്ത് മോണരോഗം പോലെ ജിഞ്ചിവൈറ്റിസ് തന്നെ വന്ന് ഒരു ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടായാലും, ഒരു പക്ഷേ ഇതിന് 3 ട്രൈമസ്റ്റർ ഘട്ടങ്ങളുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും 2-ാമത്തെ ട്രൈമസ്റ്റർ ഘട്ടത്തിലായിരിക്കും അവർക്ക് ഇതൊക്കെ മിക്കവാറും മോണയിൽ നിന്ന് ബ്ലീഡിങ് തുടങ്ങുന്നത്. അത് 3-ാമത്തെ ട്രൈമസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഹോർമോണൊക്കെ തന്നെ പ്രസവത്തിന് ശേഷം ശരിയാവുകയാണെങ്കിൽ 90% കേസുകളിലും പൂർവ്വസ്ഥിതിയിലായി മോണ മാറുകയാണ്. ഇതൊന്നും അല്ലാതെ തന്നെ മോണയിൽ നിന്നും സാധാരണ രീതിയിൽ രക്തം വരുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, ഏറ്റവും കോമണായിട്ടുള്ള നമ്മൾ പറഞ്ഞ പോലെ ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസിനകത്ത് മോണരോഗം, അതായത് ചെറിയൊരു സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ, ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു എന്തെങ്കിലും പല്ല് കുത്തുന്ന ഒരു ഇത് സ്റ്റിക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ മോണയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം. അത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണ്. രണ്ട്, പെരിഡോണ്ടൈറ്റിസ്. ഇതൊന്നും അല്ലാതെ ചില പോഷകങ്ങളടങ്ങിയ ഭക്ഷണമില്ലാതെയുള്ള ജീവിതം, അതായത് വളരെ കഷ്ടം. അതിൽ വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ ഡി, ബി കോംപ്ലക്സ്, ഈ വിറ്റമിനുകളുടെ അഭാവത്തിലും മോണയിൽ നിന്ന് രക്തം വരാം. വൈറ്റമിൻ സി കുറവായി വരുന്ന സ്കർവി എന്നുള്ളൊരു രോഗത്തിലും നമുക്ക് മോണയിൽ നിന്ന് രക്തം വരുന്നതായി കാണാം. അങ്ങനെ സ്കർവി ഉണ്ടാകുമ്പോൾ സ്കോർബ്യൂട്ടിക് അൾസേഴ്സ് എന്ന പേരിൽ മോണയിൽ ചെറിയ കുഞ്ഞു വ്രണങ്ങൾ വരുന്നതും നമുക്ക് കാണാം. ചില മോണ വളർച്ചകളിലും മോണത്തടിപ്പുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ രക്തജന്യമായ ചില രോഗങ്ങൾ, അതായത് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനി പർപ്യൂറ, പ്ലേറ്റ്ലെറ്റിന് തകരാറുള്ള ചില പ്രത്യേക അസുഖങ്ങൾ, അങ്ങനെ ഉള്ളതും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ശരീരത്തിലെ രക്തം കട്ടിപിടിക്കുന്ന 1 മുതൽ 13 വരെയുള്ള ഫാക്ടേഴ്സുണ്ട്. ഈ ഫാക്ടറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ടൊരു ഫാക്ടറിൻ്റെ അഭാവത്തിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാം. കൂടാതെ ശരീരത്തിലെ ചില പ്രത്യേക ഓർഗൻസ്, അതായത് കരൾ രോഗം വന്നവർക്കും കിഡ്നിയിൽ കരൾ രോഗം വന്നവരിൽ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ, രക്താർബുദം, അതായത് ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്ലീഡിങ്ങാണ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ അതല്ല ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ അവയെ വളരെ യുക്തിയുക്തമായ ചിന്തയോടുകൂടി ഒരു ഡെൻ്റൽ വിദഗ്ധനെ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ ഹലോ
5: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
5: ലളിത, കൊല്ലത്തുനിന്ന്.
1: ആ, റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കണേ, എന്നിട്ട് ഡോക്ടറോട് സംസാരിച്ചോളൂ.
5: ഹലോ
2: ഹലോ,
5: നമസ്കാരം.
2: നമസ്കാരം
5: സാർ. ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മറ്റ് മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിനൊന്നും വിഷയമില്ല, നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആ ക്യാപ്പ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
2: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞ പല്ലിന് ക്യാപ്പിടുകയാണ്. ഈ ക്യാപ്പിടുന്ന മെറ്റീരിയൽ, എനിക്ക് തോന്നുന്നത് ക്യാപ്പിടുന്ന മെറ്റീരിയലിന് വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റും പൾപ്പെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിൻ്റെ അതുപോലുള്ളൊരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടൊരു ക്രൗൺ, ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത തന്നെ സിർക്കോണിയ, പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും അതിൽ മെറ്റൽ അടങ്ങിയിട്ടില്ല. അത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയ തരം ക്രൗണുകളാണ്. അതപ്പോൾ ഇതിൻ്റെ ഈ ഏത് തരത്തിലുള്ള ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, നമ്മൾ ഈ ക്രൗൺ വെച്ച പല്ലിനെ എങ്ങനെ മാത്രം നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെക്കൊണ്ട് പരിചരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഈ പറയപ്പെടുന്ന പല്ലിൻ്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും ഇരുപത് 25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നമുക്കത് സേവനം ചെയ്തേക്കാം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി.
5: ഓക്കെ, ശരി ശരി ഡോക്ടർ,
2: താങ്ക് യു.
1: സാറേ, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം?
2: മാഡം ചോദിച്ചത് ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ്. നമ്മുടെ വികസിത രാജ്യങ്ങളായ പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും വായനാറ്റം എന്ന് പറയുന്ന അതിന് ഹാലിട്ടോസിസ് അഥവാ ഫെറ്റർ ഓറിസ് അല്ലെങ്കിൽ ഓറൽ മാലോർഡർ എന്ന പല പേരുകൾ അറിയപ്പെടുന്നു. ഇത് ചില ദമ്പതികൾ തമ്മിൽ വേർപിരിയുന്നതിന് അതായത് അവരുടെ ഡിവോഴ്സിൽ വരെ കലാശിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അപ്പം വായുനാറ്റത്തിൻ്റെ നമുക്ക് ആദ്യം എന്താണ് കാരണങ്ങളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. പറയട്ടെ, ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സോഴ്സ് ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായുനാറ്റം ഒന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കിൻ്റെയോ കാൽക്കുലസിൻ്റെയോ അതായത് ടാർട്ടാറിൻ്റെയോ അതിപ്രസരവും വാ വൃത്തിയാക്കാതെ നാക്കിൻ്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വായ ശുചിയായി വെക്കാത്ത നാക്ക് ശുചിയായി വെക്കാത്ത മോണ നേരവേ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമണായി കാണുന്ന വായുനാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും തൊണ്ടയിൽ നിന്നും ടോൺസിലിൻ്റെ പഴുപ്പുകൾ മധ്യകർണത്തിൽ പഴുപ്പ് വരിക ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിറ്റൈസിസ് അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സിസ് അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കേമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമിയ അഥവാ നിർജ്ജലീകരണത്തിന് വായിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിലൊരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ് അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ ഈ വിവിധ തരത്തിലുള്ള ഓരോന്നിന് ചിലതിന് വളരെയധികം ദ്രവിച്ച് ഐ മീൻ ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
6: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
6: എന്റെ പേര് നസീർ എന്നാണ്.
1: എവിടെ നിന്നാണ്?
6: കോട്ടയംകോട് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടർ സൈമൺ മോറിസൺ നമ്മോട് കൂടെ ഉണ്ട്, സംസാരിച്ചോളൂ.
2: പറഞ്ഞോളൂ നസീർ.
6: ആ, നമസ്കാരം സാർ,
2: സ്വാഗതം.
6: സാറ്, രണ്ടു വർഷത്തിന് മുന്നോട്ട് വരും എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പുള്ളല് പോലെ വരും. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ്?
2: അണ്ണാക്കിന്റെ ഭാഗത്തായിട്ട് അതായത് മുകളില് മുകൾ താടിയിൽ അണ്ണാക്കിന്റെ ഭാഗത്തായിട്ട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
6: ആ, അത് തന്നെ. അത് ചിക്കൻ കറി, സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. പക്ഷെ അത് സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. പിന്നെ താഴ്ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട് അങ്ങനെ.
2: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികളിൽ നിന്നും കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു, അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ ചില പുറമേയുള്ള വസ്തുക്കൾ ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ പാട ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ ഉള്ള ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീർ പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഒരു ഒരു ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു അതിൻ്റെ ഒരു ഒരു ഒരു വർദ്ധിച്ച ഒരു പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയും യെസ് അതെങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങളും ഇല്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
6: പുകവലിയുണ്ട്, മറ്റസുഖങ്ങളുണ്ട്.
2: മറ്റസുഖങ്ങളുണ്ട്. മറ്റസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
6: ബിപി, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
2: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തലങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കണിശമായും പറയാനുള്ളത്, മാസത്തിൽ ഐ മീൻ ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജുകളിലും ഗവൺമെൻറ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ പുകവലിയെക്കുറിച്ച് തിരക്കിയായിരുന്നല്ലോ ഒരു ശ്രോതാവിനോട്. അപ്പോൾ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
2: നമ്മുടെ പുകവലിയെന്ന് പറയുമ്പോൾ പുക, ബീഡി, സിഗരറ്റ്, ചുരുട്ട്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഹുക്ക, പൈപ്പ് വലി, അങ്ങനെ വിവിധ തരത്തിൽ ഈ പുകയിലെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസായിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ വായുടെ എല്ലാ

0: കഴിഞ്ഞിരിക്കും. അപ്പോൾ അതൊന്ന്. ഇതൊന്നും കൂടാതെ തന്നെ പുക വലിക്കാരിലും പുക ചവയ്ക്കുന്നവരിലും ഇതിനോട് അടക്കയോടും ചുണ്ണാമ്പും വേറ്റലയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ്? ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന, പുകവലിക്കാരിൽ കൂടുതലായും ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും, പുകയിലയും അടക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും, അതുപോലുള്ള ഈ ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിൻ്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
1: സാർ, നമുക്ക് അടുത്തൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, നമസ്കാരം, ആരാണ്?
2: മാഡം, ഞാൻ ഇത് അർക്കന്നൂരിൽ നിന്ന് ശ്രീകല
1: സംസാരിച്ചു.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം ശ്രീകല.
2: എനിക്ക് മോണവീക്കവും മോണതരിപ്പാണ് ഡോക്ടറെ. അത് ആശുപത്രി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർ പ്രമേഹം ഉണ്ടോന്ന് ചോദിക്കും, അതുകൊണ്ടാന്ന് പറയും. അവര് അല്ലാതെ ഒരു പരിശോധനയിലൂടെ അങ്ങനെ ഒന്നും പറയാറില്ല. അപ്പൊ വേദനയ്ക്കുള്ള ഗുളിയെ എന്തെങ്കിലും തന്നു വിടത്തേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എപ്പോഴും ഈ തരിപ്പ് മോണയ്ക്ക് ഇങ്ങനെ വീക്കം ഉണ്ടാവുന്നതെന്ന് പറയാറുള്ളായിരുന്നു.
0: ശ്രീകല അല്ലേ?
2: ശ്രീകല.
0: സ്ത്രീകളിക്ക് ഈ മോണ തടിപ്പ്, മോണ തരിപ്പുണ്ട്, അതിനോടൊപ്പം തന്നെ മോണ വീക്കമുണ്ട് അല്ലേ? ഈ രണ്ട് കാര്യങ്ങളല്ലേ വീക്കമുണ്ട്. അവർ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിപ്പോ, താങ്കൾക്ക് എത്ര വയസ്സുണ്ട്?
2: 54 വയസ്സ്.
0: 54 വയസ്സുള്ള ഒരു സ്ത്രീ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഡയബറ്റീസ് കൂടി ഉണ്ടോ എന്നൊരു ചോദ്യം അവർ എല്ലാ ഡോക്ടർമാരും ചോദിക്കും. കാര്യം ഈ ഡയബറ്റീസും ഈ പറയപ്പെടുന്ന മോണരോഗമായിട്ട് വളരെയധികം അഭേദ്യമായൊരു ബന്ധമുണ്ട്.
2: യെസ്,
0: അത് താങ്കൾ പറഞ്ഞതൊരു പോയിന്റാണ്. എന്ത് തരം, നമ്മൾ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ചില സൈൻസ് ഉണ്ട്, അത് മാത്രമല്ല പേഷ്യൻ്റ് പറയുന്നത് അവരുടെ സിംപ്റ്റംസ് ആണ്. ഈ രണ്ട് സംഭവങ്ങളും കൂടെ സമ്മേളിച്ച് നമ്മുടെ ക്ലിനിഷ്യൻ നോക്കുന്ന ഡോക്ടറിൻ്റെ കണ്ണിൽ മാത്രമല്ല, നമുക്ക് പരിശോധിക്കാനുള്ള മൗത്ത് മിററും പ്രോബും മറ്റുള്ള ഉപയോഗം നമുക്ക് ഉപകരണങ്ങളും ഉണ്ട്. അവ ഉപയോഗിച്ച് താങ്കളുടെ മോണത്തടിപ്പിന് അത് പോക്കറ്റാണോ, അതല്ല ആ തടിപ്പ് ഏതെങ്കിലും മാംസ വളർച്ചയാണോ, ഈ മോണത്തടിപ്പിൽ നിന്നും രക്തം വരുന്നുണ്ടോ, അതല്ലാതെ തന്നെ ദുഷിച്ച ഗന്ധമുണ്ടോ, ഭക്ഷണങ്ങൾ കയറിയിരുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടായ ഒരു ചെറിയൊരു ഒരു സ്യൂഡോ പോക്കറ്റ് മാത്രമാണോ, അങ്ങനെ എന്ത് തരത്തിലുള്ള മോണ വീക്കമാണെന്ന് അത് കണ്ടെത്തണം. അത് ഏതൊരു ഡെൻ്റൽ സർജൻ്റെയും ശരിക്കും അവരുടെ കടമ തന്നെയാണ്. താങ്കളുടെ സ്ഥലം ഏത് ഭാഗമാണെന്നാണ് പറഞ്ഞത്? അല്ല, അതിന് മേലെ മോണയിലാണ് ചോദിക്കുന്നത്. താങ്കളുടെ സ്ഥലം എവിടാണ്
1: താമസിക്കുന്നത്?
2: കൊല്ലം ജില്ല അർക്കന്നൂർ. കൊല്ലം ജില്ലയിലെ അർക്കന്നൂർ എന്നാണ്
0: വിളിക്കുന്നത്. അർക്കന്നൂർ എന്ന് പറയുമ്പോഴേക്കും അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രി ഏതാണ്? അഞ്ചൽ അല്ലാതെ, അഞ്ചൽ അല്ലാതെ ഗവൺമെന്റ് ആശുപത്രി ഏതുണ്ട്?
2: ഗവൺമെന്റ് ആശുപത്രി പിന്നെ കൊല്ലത്ത് പുനലൂരുണ്ട്.
0: പുനലൂരുണ്ട്. പുനലൂർ ഒരു വളരെ നല്ല ആശുപത്രിയാണ്. അവിടെ താങ്കൾക്കൊന്ന് കാണിക്കാമെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഗവൺമെന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള മോണയുടെ തടിപ്പ് മേൽവായിൽ ഇത്രത്തോളമാണെന്നും അത് ഏത് തരത്തിലുള്ളതാണെന്നും നമുക്കൊന്നാമത് രോഗനിർണയം രോഗത്തിനെ ചികിത്സിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് റിക്കറൻ്റ് ആയിട്ട് തന്നെ തടിപ്പ് വരുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ആശ്വാസത്തിന് മാത്രം താങ്കൾക്ക് തരിപ്പ് കുറയുന്നതിന് ആവശ്യമായിട്ടുള്ള ചില പ്രത്യേക മരുന്നടങ്ങിയ ചില സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന ചില പ്രത്യേക പേസ്റ്റുകൾ ഉപയോഗിക്കാം. എങ്കിലും ഒരു കൃത്യമായ ഒരു രോഗനിർണയം നടത്തുന്നതിന് ഒന്നുകിൽ ഈ പറഞ്ഞ അടുത്തുള്ള പുനലൂർ ഗവൺമെൻറ് ആശുപത്രിയിലോ, അതല്ലെങ്കിൽ ഒരു പെരിയോഡോണ്ടിസ്റ്റ് മോണയുടെ വിദഗ്ധനെയോ കണ്ട് ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന്
2: നന്ദി. വളരെയധികം നന്ദി സാർ.
0: താങ്ക് യു.
1: സാർ, ഈ ഫ്ലോസിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അപ്പോൾ അത് മോണവളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് സാറ് പറഞ്ഞു. അത് ദിവസവും ചെയ്യണോ? പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിൻ്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിന്

0: ദോഷകരമായി ബാധിക്കും. ഇപ്പോൾ ഫ്ലോസിങ് എത്ര തവണ ചെയ്യണം, അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും എത്രത്തോളം ദോഷകരമാണ്.
1: നമ്മൾ ജനിച്ച് 6 മാസം മുതൽ 2.5 വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. അതിന് ശേഷം നമുക്ക് ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ നമുക്ക് ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണ സാംശങ്ങളും മറ്റും കയറിയിരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമുണ്ടാകുന്ന ഒരു സമ്മിശ്ര ദന്താവസ്ഥ, ഒരു മിക്സഡ് ഡെൻഡിഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധനയെ കാണിക്കുകയും നമുക്കതിട്ട് അതിൻ്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സേറുന്തോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള പെരിയോഡോണ്ടൽ സ്പേസ്, പല്ലുകൾക്കിടയിലുള്ള ഇൻ്റർഡെൻ്റൽ സ്പേസ്, അതുപോലുള്ള സ്ഥലങ്ങളിൽ മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികൾ അതേ അവശിഷ്ടങ്ങളും ഇമ്പിഞ്ചെയ്ത്, അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെൻറ്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് മൂന്നും വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിൻ്റെ വന്ന് തറയ്ക്കുന്ന, ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ്. ഇവ സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം 2 നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അത് 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിൻ്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും, അതിനോടൊപ്പം രാത്രിയിൽ മാത്രം 1 നേരം ഡെൻ്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഗുഡ്
1: മോർണിംഗ്
0: ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഹരിപ്പാട് മായയാണ്.
0: സംസാരിച്ചോ.
2: എനിക്ക് 74 ഇയേഴ്സ് ആണ്. എനിക്ക് 2003 പിന്നെ ഒരു ഇത് ഒരു സമോസ കഴിച്ചപ്പോഴത്തേക്ക് അതിലൊരു കല്ലുണ്ടായിരുന്നു, അത് കടിച്ചിട്ട് പല്ലിന്റെ ഒരു ഭാഗം നടന്നു പോയി. താഴത്തെ പല്ലിന്റെ അമ്മോണയുടെ മൂന്നാമത്തെ പല്ല് അതിന്റെ കുറച്ച് ഭാഗം അടന്നു പോയി. എന്നിട്ട് പിന്നെ ഈ പുളിപ്പും അതും ഇതൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ടും ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കാണിച്ചത്. അപ്പോഴത്തേക്ക് ഡോക്ടർ പറയാം, അപ്പൊ മുകളിലത്തെ പല്ലിനും കേടുണ്ടെന്ന് പറഞ്ഞ്, 2-ാമത്തെ പല്ലിന് അണപ്പല്ലിന് കേടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ അത് ഒരു ചെറിയൊരു പൊട്ട് പോലെ ഒരു കറുപ്പ് പാടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അപ്പൊ ഇടത് ഇതിന്റെ മോണയുടെ 2-ാമത്തെ 3-ാമത്തെ പല്ലാണ് കുറച്ച് അടന്നു പോയത്. അപ്പൊ അതിന് ആദ്യം പിന്നെ ഇത് അടച്ചായിരുന്നു, പിന്നെ പോയിട്ട് പിന്നെ അടച്ചൊന്നുമില്ല. ഇപ്പൊ ഒരു ചെറിയ കളർ വ്യത്യാസം തോന്നുന്നുണ്ട് അതിന്. അപ്പൊ അന്ന് മുതൽ വലതുവശത്തെ ഇത് വെച്ചാണ് ചവയ്ക്കുന്നത് ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നത്.
1: ഇത് ഇത് ഭാഗികമായിട്ട് അടന്നു പോയി എന്ന് പറയുന്നത് താഴത്തെ അണയിലെ അണപ്പല്ലാണോ അതോ മുൻവരി മൂന്നാമത്തെയാണോ?
2: മൂന്നാമത്തെ അണപ്പൽ, മോളിൽ നിന്ന് താഴത്തെ 3-ാമത്തെ അണപ്പല്, താഴത്തെ ഇതില അതിലാണ് കുറച്ച് അടന്നു പോയത് ഒരല്പം. മറ്റതിന് കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ ഡോക്ടർ പറഞ്ഞ് അതിനൊരു ചെറിയ പൊട്ടുപോലെ ഒരു കറുത്ത പാടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത്, അതിനുമുമ്പ് എനിക്ക് പല്ലൊന്നും അങ്ങനെ എടുപ്പിച്ചിട്ടില്ല.
1: പിന്നെ ഇപ്പോൾ ഈ അടന്ന് കുറച്ച് ഭാഗികമായി അടന്നു പോയ പല്ലിന്റെ പല്ലുകൊണ്ട് തന്നെയാണോ ആ സൈഡ് ചവയ്ക്കുന്നത് ഇപ്പോഴും?
2: എന്തോ അല്ല, ആ വർഷം ഇടതുവശം കൊണ്ട് ഇപ്പൊ ചവയ്ക്കാറേയില്ല.
1: അപ്പം ആ ഇടതുവശത്തെ ആ പല്ലിന് ഒന്ന് കാണിക്കുന്നത്, ഏതെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധന ആ പല്ലിനെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. അതിന് പല്ലിന് നിറഭേദമോ അല്ലെങ്കിൽ പുളിപ്പോ ചെറിയ വേദനയോ എങ്ങാനോ ഉണ്ടെങ്കിൽ പല്ലിൻ്റെ ഈ പറയപ്പെടുന്ന അടന്നുപോയ ഭാഗം ഇനാമലാണോ ഡെൻറ്റീനാണോ, അതല്ല ഇനാമലും ഡെൻറ്റീനും കഴിഞ്ഞ് ഡെൻ്റൽ പൾപ്പിലേക്ക് തന്നെ രോഗം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിലവാരമനുസരിച്ചുള്ള ചികിത്സ എടുക്കുന്നത് ഉത്തമമായിരിക്കും.

0: ഇല്ല ഡോക്ടർ ഒന്ന് പറയട്ടെ, വലതുവശത്ത് എനിക്ക് പിന്നെ മുകളിലത്തെ പല്ലിനൊരു ചെറിയൊരു ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നാറുണ്ട്. വേദനയും പുളിപ്പൊന്നല്ല, എന്തോ പോലെ എനിക്ക് തോന്നി. ഇടതുവശത്തേന് പക്ഷെ പ്രശ്നമില്ല, വലതുവശമായിട്ട് അവിടെ പല്ല് പോയതൊന്നുമല്ല.
1: ഇത് ഇന്നൊരു നമ്മുടെ ഒരു ഗം ഹെൽത്ത് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മളെ പല്ലുകൾക്ക് ചുറ്റുമുള്ള ആവരണ കലകൾ, നമ്മുടെ മോണ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തായാലും അടുത്തുള്ള ഏറ്റവും നല്ല ഒരു ദന്ത ചികിത്സകനെ സമീപിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ്, അതായത് ഒരു സ്കെയിലിങ് താങ്കൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ആദ്യം അത് ചെയ്യുക എന്ന് പറയുന്നത് പല്ലുകൾക്ക് ഒരു പല്ലിനല്ല, പല്ലിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലുള്ള കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാക്കും കാൽക്കുലസും മറ്റുള്ള വേണ്ടാത്ത വസ്തുക്കളും നിർമാർജനം ചെയ്ത് വളരെ വ്യക്തി ശുചിത്വമുള്ള ഒരു വാ മെയിൻറ്റെയിൻ ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ.
0: ഈ ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പിന്നെ ഒരു പിന്നെ ഇവിടെ ക്ലിനിക്കിൽ പോയി ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തായിരുന്നു പല്ല്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പല്ല് എടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്, അവിടെ വിടവ് കാണുന്നുണ്ട്. ക്ലീനിങ് ഇതിനു മുൻപ് ചെയ്തിട്ടില്ല, കാരണം ഈ പിന്നെ മുകളിലത്തെ വശത്ത് ഭയങ്കര ഇത് നീറ്റൽ പോലൊക്കെ തോന്നിയായിരുന്നു, എന്തോ ഒരു ഭയങ്കര വെപ്രാളമൊക്കെ തോന്നി. അപ്പൊ ഈ പല്ലില്ലാത്തതിനാണ് പിന്നീടാണ് അറിഞ്ഞത് ആ വശത്ത്.
1: പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ചെറിയ, അതായത് പല്ലിലെ കാൽക്കുലസ്, അതായത് ഈ ടാർട്ടാറ്, പ്ലാക്കൊക്കെ പോയി കഴിയുമ്പോൾ പല്ലിൻ്റെ ഇടയിലെ സ്വാഭാവികമായി ചില വിടവ് വന്ന് നമുക്കൊരു സംശയം വന്നേക്കാം. കാലക്രമേണ അത് ഏകദേശം അത് കഴിഞ്ഞ് സുഖമാകുമ്പോൾ മിക്കവാറും നാം അതുമായിട്ട് പൊരുത്തപ്പെടാറാണ് പതിവ്. എങ്കിലും 6 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും പല്ല് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഒരു ഡോക്ടറിനെ സമീപിച്ച് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെ.
2: വിളിച്ചതിന് നന്ദി സാറ്. ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത ആൾക്കാർ കണ്ടുവരുന്നുണ്ട്, അപ്പോൾ അത് മോണയിലാണ് ബാധ കുറയ്ക്കാൻ സഹായിക്കുമോ, അത് നല്ലതാണോ ചീത്തയാണോ?
1: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽപ്പെട്ട ഏറ്റവും എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ഉപ്പുവെള്ളം, ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ ആ ഒരു ഇത് പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം വായിൽ കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു ഒരു ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ 2-3 മിനിറ്റ് നന്നായി നിർത്തി ഗാർഗിൾ ചെയ്ത് കളയുന്നത്, തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പുരസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവർ ഏതെങ്കിലും വളരെയധികം രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിൻ്റെ അളവ് ലേശം കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.
2: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം.
2: പേര് സ്ഥലവും പറയാം.
3: എന്റെ പേര് ബാലസുബ്രഹ്മണ്യം, ഞാൻ കല്ലിയെന്നാണ് വിളിക്കുന്നത്.
2: ആ, നമ്മുടെ പരിപാടിയിലെ നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന് ചോദിച്ചോളൂ.
3: പെട്ടെന്ന് സംസാരിച്ചോളാം. ആ, എനിക്ക് 1 മാസത്തിന് മുമ്പ് വായിക്കത്ത് ചായ കുടിക്കുമ്പോഴത്തോളം തുടങ്ങിയ കുടിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീടിനടുത്തുള്ള സർക്കാർ താലൂക്ക് ആശുപത്രി പോകൊണ്ട് കാണിച്ചിട്ട് അവര് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, എടുത്തിട്ട് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ കാർഡിയോളജിസ്റ്റിനടുത്ത് കൺസൾട്ടേഷനുണ്ട്, അത് എന്ന് പറഞ്ഞാൽ 12 ചെറിയ നെഞ്ചിടിപ്പുണ്ട് കോവിഡിന് ശേഷം. അപ്പൊ അത് ഏറ്റവും 1.2 എന്ന ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ ടെൻസാട്ടി പ്രശ്നം കഴിക്കുന്നുണ്ട്. പിന്നെ ECOS-A1 എന്നുള്ളത് ഈ സ്ട്രോക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്, ഗുരുതരമൊന്നും ആയില്ല, അതിന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറെ പറഞ്ഞപ്പോ ആ താലൂക്ക് ആശുപത്രി ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേറെ ജില്ലാ ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ന്യൂറോ ഫിസിസ്റ്റിന്റെ കാർഡിയോളജിക്ക് കൺസൾട്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ജില്ലാ ആശുപത്രി പോയി എങ്ങനെ സംസാരിച്ച ആ ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഇരുന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞ വാക്ക് മാറി, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായി അവിടെ വെച്ച്. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് FTO ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ TPGS എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് പ്രാവശ്യം ആദ്യം പറഞ്ഞ എന്നോട് 200 താഴെ വന്ന വരാനാണ് പറഞ്ഞത്. 200 താഴെ വന്ന വരം ചെന്നപ്പോഴാണ് ഈ സംസാരം ആയതുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞ അത് നിങ്ങൾക്ക് എസ് സി എസ് വേണം, പി സി പി എസ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ചെന്ന് എസ് ഇ ബി എസ് എസ് സി എസ് പി സി എസ് എടുത്തു. എസ് ബി എസ് സി എനിക്ക് 111 റേഞ്ച് എന്ന് പറയുന്നത് 74-106, പി പി ബി എസ് എന്ന് പറയുന്നത് എനിക്ക് 199. ഞാൻ നാളെ അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ എനിക്ക് പല്ലെടുക്കും, എക്സാക്ട് ചെയ്യുമോ?
1: ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾ ഗുരുതരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ, അതായത് ഹൃദയ സംബന്ധമായും അധികരിച്ച രക്താതി സമ്മർദ്ദത്തിനും ബാക്കിയുള്ള രോഗങ്ങൾക്കും തമ്മിൽ ഒരുപാട് ഗുളികകൾ മരുന്ന് കഴിക്കുന്നൊരു വ്യക്തിയാണ്. താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ എളുപ്പമാർഗം പറഞ്ഞു. താങ്കളുടെ സ്ഥലം എക്സാക്ട്ലി സ്ഥലം ഒന്ന് പറയുമോ? ഞാനിപ്പോ അതിന് മറുപടി പറഞ്ഞു.
3: കല്ലിയൂർ
1: തിരുവനന്തപുരം ജില്ലയാണോ? ശരി, താങ്കളുടെ കയ്യിലുള്ള എല്ലാ റെക്കോർഡ്സും എടുത്തുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൻ്റെ ഓറൽ സർജറി വിഭാഗം അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നോക്കി ചിലപ്പോൾ അവർ ചിലപ്പം താങ്കൾക്ക് ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഗുളി എന്തെങ്കിലും മരുന്നുകൾ തരികയും അടുത്ത പ്രാവശ്യം എല്ലാവിധ മുൻകരുതലോടും കൂടി താങ്കളുടെ പല്ലെടുക്കുന്നതുമായിരിക്കും.
3: സാറേ, ഞാൻ ഇതിനുമ്പ് പല്ല അവിടെ എടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ഒരിക്കൽ പറഞ്ഞ അവിടുത്തെ പ്രിൻസിപ്പൾ പറയുന്നത് ഇത് നിങ്ങൾക്ക് താലൂക്ക് ആശുപത്രിയിൽ എടുക്കാം. താലൂക്ക് ആശുപത്രിയിലെ സർജൻ പറയുന്നത് അത് ഡെന്റൽ കോളേജിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ പേഷ്യന്റിന് എന്നെ അങ്ങോട്ടും കൂടെ അടിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രിൻസിപ്പൾ അവസരം എന്റെ അടുത്ത് ഒന്നേ കേട്ട എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയേണ്ട ഒരു സ്ഥിതി വിശേഷം വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പല്ലെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയേണ്ടത് എഫ് പി എസ് ഇന്നലത്തെ എഫ് പി എസ് 111 റിസൾട്ട്, പി പി ബി എസ് 199. അപ്പൊ ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് പോയിട്ട് അവര് ഡേറ്റ് തരും, എനിക്ക് അവരെടുക്കും. അല്ല പറയും ഇനി മറ്റേ ഡോർബെൽ എന്ന് പറയുമ്പോ 80-40 വരണമെന്ന് പറയുമോ? എനിക്ക് അതാണ് അറിയേണ്ടത്. PPBS 80-140 വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അതാണ് എനിക്കറിയേണ്ടത്. ഞാനിപ്പോ റിസൾട്ട് കിട്ടി എനിക്ക്
1: പറയണ്ടേ?
2: കോൾ കട്ടായെന്ന് തോന്നുന്നു. അപ്പോ ഡെന്റൽ കോളേജിൽ പോയിട്ട് ഈ പേഷ്യന്റിന്
1: ചികിത്സ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ച് നല്ല അനുഭവപ്രാപ്തിയുള്ള ഒരു ഓറൽ സർജൻ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ ഇത്രയിട്ട് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെയ്യാം. എല്ലാവിധ മുൻകരുതലും വേണമെന്ന് മാത്രം.
2: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. ഇപ്പം പൊതുവിൽ പറയുകയാണെങ്കിൽ ദന്താരോഗ്യം കാത്തു സൂക്ഷിക്കാനും മോണരോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉള്ളത്?
1: നമ്മുടെ ഈ മിക്കവാറും ഉള്ള ദന്താരോഗ്യങ്ങളെ ദന്ത രോഗങ്ങളെയും മറ്റുള്ള ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള 2 നേരമുള്ള ടൂത്ത് ബ്രഷ്, ഐ മീൻ ബ്രഷിംഗ്, ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിങ്ങും ചെയ്യുക. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധനയെ കണ്ടിട്ട് നിങ്ങൾ സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെൻറ്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം, വരാതെ നോക്കുക. ഈ എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
2: അപ്പോൾ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.

മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഒരു എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക് ചെല്ല്.
9: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ എ സികൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞ മറ്റാരുള്ളൂ.
10: പിട്ടാപ്പള്ളി ഏജൻസീസ്.
11: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
12: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
13: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ എം ആർ ടി വാങ്ങാം.
1: എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും.
3: അതെങ്ങനെ?
2: 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറിയിൽ നിന്ന് എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിന്.
4: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
10: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസീ കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
11: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM. സമയം 12 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാവിലെ ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്നയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോനോ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഡൽഹി

ഇതിലെത്തി. 2 ദിവസത്തെ ബ്രിക്സ് യോഗം നാളെയാണ് ആരംഭിക്കുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്ന കേസ് അന്വേഷിക്കാൻ CBI സംഘം രാജസ്ഥാനിലെത്തി. രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്ത 2 ഡസനോളം ആളുകളെ CBI ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കോഴിക്കോട്ട് പറമ്പ് ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷമാണ് പൊതുദർശനം ആരംഭിച്ചത്. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ നിരൂപകൻ KV സജയ് സംസാരിച്ചു. PP ശ്രീധരനുണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായ 2-ാം തവണയും ഈസ്റ്റ് ബംഗാളിന് കിരീടം. ഇന്നലെ സേതു FCയും സിസ ഫുട്ബോൾ അക്കാദമിയും ഓരോ ഗോളിന് സമനിലയിൽ പിരിഞ്ഞതോടെയാണ് ഈസ്റ്റ് ബംഗാളിന്റെ കിരീട നേട്ടം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും. ഇതേക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ജെൻഡർ ജസ്റ്റിസ് വിഭാഗം നോഡൽ ഓഫീസർ ഡോക്ടർ അനുഷ ജയദേവ് സംസാരിക്കുന്നു.
1: കുടുംബം എന്നത് എല്ലാ കാലത്തും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ സ്ഥാപനം, ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയാണ് കുടുംബത്തെ പറയുക. കുടുംബം ഇത്രമാത്രം എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, സാമൂഹ്യവൽക്കരണത്തിന്റെ ആദ്യ പടി എന്ന് പറയും. സാമൂഹ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മനുഷ്യനായിത്തീരുന്ന ശിശു മനുഷ്യനായി വളർന്നു വരുന്നത് കുടുംബത്തിനുള്ളിലൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ വളരെ ജനാധിപത്യപരമല്ലാതെ അച്ഛന്മാരോ മുത്തശ്ശന്മാരോ അമ്മാവന്മാരോ മാത്രം തീരുമാനമെടുത്തിരുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനമായി മാറി വരുന്നത് ഈ ഒരു അടുത്ത കാലഘട്ടത്തിലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ സാങ്കേതികമായും സാംസ്കാരികമായും വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു ചരിത്രാതീത കാലത്ത് കുടുംബവ്യവസ്ഥ എന്നത് വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കുടുംബവ്യവസ്ഥ ഇല്ലായിരുന്നു. പക്ഷെ പല കാരണങ്ങളാലും മനുഷ്യർ അവരുടെ ജീവിതം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ആണും പെണ്ണും ഇണകളാവുകയും അവരൊരുമിച്ച് ചേർന്ന് കുടുംബം എന്ന വ്യവസ്ഥ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പൊ സ്വാഭാവികമായും ഈ പുരുഷന്റെയും സ്ത്രീയുടെയും കുടുംബത്തിനകത്തുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും വളരെ വ്യത്യസ്തമായിരുന്നു. ഈ വ്യത്യസ്തതയ്ക്ക് കാരണം സ്ത്രീക്കാണ് ഗർഭധാരണ ശേഷിയുള്ളത്, അതുപോലെ സ്ത്രീക്കാണ് കുട്ടിയെ പ്രസവിച്ച് വളർത്താൻ കഴിയുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുടുംബത്തിനുള്ളിലുള്ള ഈ റെസ്പോൺസിബിലിറ്റീസ് വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടുകയും അത് ചരിത്രാതീത കാലം മുതൽ ഇന്ന് വരെയും ഈ റെസ്പോൺസിബിലിറ്റീസും കുടുംബ സംവിധാനത്തിനുമൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ നമ്മൾ തുടരുകയും ചെയ്യുന്നു. നമ്മുടെ സാധാരണ ഒരു മലയാളി കുടുംബം അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ കുടുംബം എന്ന് പറഞ്ഞാൽ അത് പിതൃദായകത്വ സ്വഭാവത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പുരുഷന് ഒരു ലേബിൾ നമ്മൾ കൊടുക്കുകയാണ്, കുടുംബം

മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്വം, കുടുംബത്തിന്റെ സാമ്പത്തികമായ എബിലിറ്റിയുടെ ഉത്തരവാദിത്വം എല്ലാം നമ്മൾ പുരുഷന് കൊടുക്കുന്നുണ്ട്. സ്ത്രീക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ കുട്ടികളെ പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവരിക, അതുപോലെ തന്നെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കി ശരിയാക്കി നടത്തിക്കൊണ്ടുപോവുക, ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണത്തിനുള്ള മറ്റു സംവിധാനങ്ങൾ പുരുഷൻ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ ഭക്ഷണം പാചകം ചെയ്യുക. ഈ 2026 ഇതിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് പല കുടുംബങ്ങളും നടക്കുക. പുരുഷന്മാർ തന്നെ ആവണമെന്നില്ല സാമ്പത്തികമായിട്ട് ഉള്ള എല്ലാ ക്രയവിക്രയങ്ങളും ചെയ്യുന്നത്, സ്ത്രീകൾ തന്നെ ആവണമെന്നില്ല പാചകം ചെയ്യുകയും കുട്ടികളെ വളർത്തുകയും ചെയ്യുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു രീതി. പക്ഷെ ഇതിനുള്ളിൽ ഈ പറയുന്ന പുരുഷനും സ്ത്രീക്കും കുട്ടികൾക്കും കിട്ടേണ്ടുന്നതായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. തൊട്ടടുത്ത ഒരു ദിവസമാണ് വിവാഹം കഴിഞ്ഞ 9-ാമത്തെ വർഷത്തിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നത്. ഇനി നോക്കൂ, മകൻ അമ്മയെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള തരത്തിലുള്ള പല അതിക്രമങ്ങളും കുടുംബത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുറത്ത് കാണുന്ന കാൽപ്പനികമായിട്ടുള്ള ഒരു കുടുംബം എന്ന് അത് ഇന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബത്തിനുള്ളിൽ സമൂഹത്തിനകത്തുള്ള എല്ലാ തരത്തിലെ അഴിമതികളും അനീതികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. പിന്നെ കൊച്ചുകുട്ടികളുടെ സുരക്ഷിതത്വം. ഏറ്റവും വലിയ അബ്യൂസേഴ്സ് നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇതിനകത്ത് പുരുഷന്മാർക്കാണ് ഒരു മേൽക്കൈ, സ്ത്രീകൾ അബ്യൂസേഴ്സ് ഇല്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. സ്ത്രീകൾ അബ്യൂസേഴ്സ് ആയിട്ടുള്ള പലതരത്തിൽ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ സ്ത്രീകളിലും ഉണ്ട്. കുട്ടികളെ നമ്മൾ കണക്കാക്കുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കേണ്ട, നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കേണ്ട, സമൂഹത്തിൽ ചേർന്ന് പ്രവർത്തിച്ചു പോകേണ്ടതാണ് നമ്മൾ കുട്ടികളെ കണക്കാക്കുന്നത്. ഒരു കുടുംബവും കുട്ടികളുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്ത സമൂഹമാണ് കേരളം. അതുകൊണ്ട് തന്നെ കുട്ടികളെ നിയന്ത്രിക്കുക, കുട്ടികളെ സമൂഹത്തിന് പാകപ്പെടുത്തി, കുടുംബത്തിന് പാകപ്പെടുത്തി വളർത്തുക എന്നുള്ളതാണ് കുടുംബം ചെയ്യുന്നത്. ഒരുപക്ഷെ ചില മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണമുള്ള സപ്പോർട്ട് കൊടുത്ത് അവർക്ക് നഷ്ടപ്പെട്ട ബാല്യം അവർ എൻജോയ് ചെയ്യുന്നത് ഈ കുട്ടികളിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഇന്നത് പഠിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റിയിട്ടില്ല, കുട്ടിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ കുട്ടിയെ മ്യൂസിക് പഠിപ്പിക്കുന്നു. എനിക്കൊരു ഡോക്ടർ ആവാൻ പറ്റിയില്ല, കുട്ടിക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാതെ കുട്ടികളെ അത്തരത്തിൽ നമ്മൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. കോവിഡിന് ശേഷമുള്ള കുടുംബങ്ങൾക്കുള്ളിൽ കുട്ടികൾ അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇതിനു മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളേറെ വൈജ്ഞാനിക വിസ്ഫോടനം, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ശരിയും തെറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻ കുട്ടികളിലേക്ക് എത്തുന്നതിൻ്റെ അത്രയും തീവ്രതയോടുകൂടി മുതിർന്ന മനുഷ്യരിലേക്ക് എത്തുന്നില്ല. ഇത് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, ദോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒരു ഫാക്ട് ചെക്ക് ഇല്ലാത്ത തരത്തിലാണ് കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. മുതിർന്ന തലമുറ കുട്ടികളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കിട്ടുന്ന ഇൻഫർമേഷനെ കൃത്യമായി പ്രോസസ്സ് ചെയ്ത് അതിനെ അവർക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുകയും, ചില തെറ്റായ ഇൻഫർമേഷൻ, ഒരുപക്ഷെ പ്രായത്തിന് പ്രോസസ്സ് ചെയ്യാൻ കഴിയാത്ത ഇൻഫർമേഷൻ, ഇവയെ എത്തരത്തിൽ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് കുടുംബത്തിനുള്ളിലും കുടുംബത്തിൻ്റെ അനുബന്ധമായ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും കടമയാണ്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന മുതിർന്ന തലമുറ കുടുംബങ്ങളിൽ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഫോടനാത്മകമായിട്ടുള്ളൊരു സവിശേഷമായ സാഹചര്യം കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നോൺ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പേരൻസും ഡെമോക്രസി വളരെയധികം ആഗ്രഹിക്കുന്ന കുട്ടികളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കുടുംബത്തിനുള്ളിൽ വളരെയധികം നടക്കുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റ് അതിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്ത് കാണുന്ന പലതരത്തിലെ ടെൻഡൻസികൾ, കുട്ടികൾക്ക് ഗുണകരമല്ലാത്ത പലതരത്തിലെ, ആശാസ്യമല്ലാത്ത പലതരത്തിലെ ജീവിതക്രമങ്ങളിലേക്കും കുട്ടികളെ തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലെ മാറ്റത്തെ കൈകാര്യം ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുടുംബത്തിൽ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാത്ത കാര്യമാണോ, ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാത്ത കാര്യമാണോ, ഞങ്ങളുടെ അച്ഛനും അമ്മമാരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നു, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു ഡിഫെൻസീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് മിഡിൽ ഏജ് പേരൻസും അതുപോലെ യങ് പേരൻസും എല്ലാം പുലർത്തുന്ന ഒരു മനോഭാവം. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുടുംബം ആയിത്തീരുന്ന എൻറ്റിറ്റി ആയിത്തീരുന്ന ഒരു മനുഷ്യരും ഒരു പേരൻ്റൽ ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ, നമുക്ക് എന്ത് എഡ്യൂക്കേഷനാണ് കിട്ടുന്നത്? എനിക്കൊരു PG എന്ന് പറഞ്ഞ സോഷ്യോളജിയിലാണ്, PhD എന്ന് പറഞ്ഞാൽ ആരോഗ്യശാസ്ത്രത്തിലാണ്, അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള പഠനമുണ്ട്. പക്ഷേ ഒരു പേരൻ്റാകാൻ തക്കവണ്ണമുള്ള ഒരു പഠനവും എനിക്ക് ഒരു കാലഘട്ടത്തിലും സമൂഹത്തിൽ നിന്നോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്നോ എനിക്ക് ലഭിച്ചിട്ടേ ഇല്ല, പണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പണ്ടത്തെ നീഡുകളും പണ്ടത്തെ ഒരു റെസ്പോൺസ് ഓഫ് ചിൽഡ്രനും വളരെ വ്യത്യാസമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നീഡ്സ് വളരെ വ്യത്യാസമാണ്. മുമ്പ് മുതിർന്ന തലമുറയ്ക്ക് കൂടുതൽ അറിവും ചെറിയ തലമുറയ്ക്ക് കുറച്ചറിവും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ ഉള്ളതിനേക്കാൾ ഏറെ അറിവ്, അത് പ്രോസസ്ഡ് അല്ലാത്ത അറിവുള്ള ഒരു തലമുറയോടാണ് നമ്മൾ ഇടപെടുന്നത്. രക്ഷാകർത്തൃത്വം എന്ന മേഖലയിൽ പ്രത്യേകിച്ച് പരിശീലനങ്ങളൊന്നും സിദ്ധിക്കാത്ത
മനുഷ്യ

മനുഷ്യരാണ് ഈ ദിവസം വരെയും കുടുംബങ്ങൾ ആയി മാറിയിരിക്കുന്നത്. സ്കൂളിൽ അവരുടെ കൗമാരത്തിന്റെ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടി കുട്ടികളെ മനസ്സിലാക്കിക്കുന്ന രീതിയിൽ പാഠ്യപ്രക്രിയയുടെ ഭാഗമായിട്ടും കുട്ടികളിൽ ഇത്തരം ചർച്ചകൾ കൊണ്ടുവരികയും കുടുംബത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും പേരന്റിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കുകയും രക്ഷകർത്താക്കൾ എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കുകയും തങ്ങൾക്ക് രക്ഷകർത്താക്കളായി കുട്ടികളെ വളർത്താനുള്ള കഴിവുണ്ടോ എന്ന് അവരോട് തന്നെ അവർക്ക് ചോദിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളെ കൃത്യമായി ചിട്ടപ്പെടുത്തി ജീവിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുക. ഈ പറയുന്ന കൗമാരക്കാരിൽ നിന്ന് യൗവനത്തിലേക്ക് വരുമ്പോഴോ യൗവനത്തിന്റെ മുതിർന്ന നിലകളിലേക്ക് വരുമ്പോഴോ അവർക്ക് സാധിക്കും. ഇനി ആണും പെണ്ണും മാത്രം ചേരുന്നതല്ലാത്ത കുടുംബങ്ങളിലെയും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കുടുംബമായി ചേരുമ്പോൾ അല്ലെങ്കിൽ സ്വവർഗമായി ഇണകളായി ജീവിക്കുന്ന മനുഷ്യർ കുടുംബമായി ചേരുമ്പോൾ അവിടെ എങ്ങനെയാണ് കുടുംബപരമായ ക്രയവിക്രയങ്ങൾ നടക്കുന്നത്? ഒരുപക്ഷെ ദത്തുമൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇണയ്ക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയോ വളർത്തുമ്പോൾ അവരെ അനുശാസിക്കേണ്ട കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അത്തരം കുടുംബങ്ങളെ എങ്ങനെയാണ് സമൂഹവുമായി ഉൾച്ചേർത്ത് വളർത്തുക? ഇപ്പോൾ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ, എല്ലാത്തരം മനുഷ്യരും കുറ്റകൃത്യങ്ങൾ നടത്തുന്നുണ്ട്, കുറ്റകൃത്യങ്ങൾക്ക് വിധേയപ്പെടുന്നുണ്ട്. കുടുംബത്തിനുള്ളിൽ കുറ്റകൃത്യമുണ്ട്, കുടുംബത്തിന് പുറത്ത് കുറ്റകൃത്യമുണ്ട്. ലൈംഗിക കുറ്റകൃത്യം കുടുംബത്തിനുള്ളിൽ നേരത്തെ മുതലേ തന്നെ ഉള്ള ഒരു സംഗതിയാണ്. ഇന്ന കാലത്ത് തുടങ്ങി ഇന്ന കാലത്ത് കൂടിയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ കുടുംബത്തിനുള്ളിൽ നല്ല മെച്ചപ്പെട്ട ആശയവിനിമയം നടക്കണം. കുട്ടികളെ വിശ്വസിക്കുന്ന, കുട്ടികളെ പ്രാധാന്യവൽക്കരിക്കാൻ കഴിയുന്നത് വളരെ പ്രധാനമാണ്. കുട്ടി പറയുകയാണ്, എന്നെ തുശൻ എന്നെ ഉപദ്രവിച്ചു, എന്നെ അമ്മാവൻ ഉപദ്രവിച്ചു, എന്നെ അച്ഛൻ ഉപദ്രവിച്ചു, എന്നെ ചേട്ടൻ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇത് പുറത്ത് പറയരുത്, കുടുംബത്തിന്റെ അന്തസ്സാണ് പ്രധാനമെന്ന് പറയുന്ന ഒരുപാട് അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നീ കള്ളം പറയുന്നു എന്ന് അവരോട് പറയുകയും കുട്ടികളെ മാനസികമായ സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന കുടുംബങ്ങളുമുണ്ട്. കൃത്യമായി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. രക്ഷാകർത്തൃത്വ പരിശീലനത്തിനുള്ളിൽ അല്ലെങ്കിൽ അത്തരം സംസാരങ്ങൾക്കുള്ളിൽ കുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബത്തിന്റെ അഭിമാനം എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണെന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ പ്രധാനമാണ്. രണ്ട്, കുട്ടിയെ വിശ്വസിക്കണം. കുട്ടി കള്ളം പറയില്ല എന്നുള്ളതല്ല, പക്ഷെ കുട്ടി കള്ളമേ പറയുള്ളൂ എന്നുള്ള തരത്തിൽ കുട്ടിയെ കാണുന്നത് ക്രൂരമാണ്. ഒരു കുടുംബ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പൊ പുതിയ തലമുറ മാത്രമല്ല, ഒരു 50 വയസ്സുള്ള മാതാപിതാക്കളുള്ള കുടുംബം മുതൽ 25 വയസ്സ് മാതാപിതാക്കളുള്ള കുടുംബം വരെ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലും ഒക്കെ ഇപ്പോൾ വളരെയധികം ആസക്തരായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ കുട്ടികളും അമ്മയും അച്ഛനും തമ്മിലുള്ള സംസാരം തന്നെ വളരെ കുറവായിട്ട് മാറുന്നുണ്ട്. അത് എന്നും നമ്മൾ പറയുന്ന കാര്യമാണ്. ടി വി വന്ന കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ടി വിയിലേക്ക് കുട്ടികൾ ആകൃഷ്ടരാകുന്നു, അതുകൊണ്ട് കുട്ടികൾ അമ്മയോട് അച്ഛനോട് സംസാരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ ഇത്രയും പ്രശ്നങ്ങളുണ്ട്, പലതരത്തിലുള്ള സൈബർ പ്രശ്നങ്ങളുണ്ട്, മയക്കുമരുന്നിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായി കുടുംബം ഇടപെടുകയും കുട്ടികളോട് ദൈനംദിന കാര്യങ്ങൾ നിരന്തരം അവരോട് ചോദിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നമുണ്ട്, അവരോട് ഒരു ചോദ്യം പലതവണ ചോദിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അവരുടെ രീതിക്ക് ഇണങ്ങുന്ന രീതിയിൽ അവരോട് ഇടപെടുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനമാണ്. പിന്നെ രണ്ടാമത്, കുട്ടികൾ കുടുംബത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വത്തെ മാനിക്കുന്ന തരത്തിലുള്ളൊരു കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. കുടുംബത്തിന് മാത്രം ഇത്തരത്തിലെ കുറ്റകൃത്യങ്ങളിൽ ഇടപെടാനോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനോ സാധിക്കില്ല. കുടുംബം എങ്ങനെയാണ് മറ്റ് സ്ഥാപനങ്ങളുമായിട്ട്, പോലീസാകട്ടെ, റെസിഡൻസ് അസോസിയേഷൻ ആകട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ക്രയവിക്രയം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ ഇടപെടുത്താൻ കഴിയുന്നത്? മയക്കുമരുന്ന് എന്നുള്ളത് ഒരുപക്ഷെ എക്സൈസ് വകുപ്പിനോ സർക്കാരിനോ മാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കുട്ടികളിൽ വരുന്ന മാറ്റം മനസ്സിലാക്കാൻ അമ്മയ്ക്കോ അച്ഛനോ സ്കൂളിലുള്ള വ്യക്തികൾക്കോ കഴിയുക, ഇവരെല്ലാവരും തമ്മിലൊരു ഇന്റഗ്രേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, കുട്ടികളെ നമ്മളിപ്പം പണ്ടത്തെ മാതിരി ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനൊന്നും അവരെ അനുവദിക്കില്ല. അവരുടെ സുരക്ഷിതത്വം എന്നുള്ളത് അവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ് എന്നുള്ളത് വളരെ ചെറിയ പ്രായം മുതലേ അവരെ മനസ്സിലാക്കുകയും അവരോട് ഇടപെടാനും അവരോട് സംസാരിക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുക വളരെ പ്രധാനമാണ്. ഇതൊക്കെ ചെറിയ ചെറിയ നടപടികളാണ്. ഇതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഒരു പ്രാഥമികമായ സ്റ്റെപ്പാണ്. ഇപ്പോൾ പണ്ട് പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതുപോലെ കൂട്ടുകാരുടെ അമ്മമാരും അച്ഛന്മാരും എല്ലാം കൂടി ചേരുന്ന ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ അകത്ത്, കുടുംബം എന്നുള്ളതിനെ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉള്ളിൽ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്നുള്ള സുഹൃത്തുക്കളുടെ ഒരു കുടുംബങ്ങൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക,
ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ

0: ചിന്തിക്കേണ്ടതുണ്ട്. ഇങ്ങനെയായിരിക്കണം ഒരു കുടുംബം എന്നുള്ളൊരു ചെറിയൊരു രൂപം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കുടുംബം എന്ത് പ്രശ്നങ്ങളും ഓടി വന്ന് പറയാൻ സാധിക്കുന്ന ഒരിടമായി മാറണം എന്നുള്ളതാണ് പറയാൻ കഴിയുക.
1: കുടുംബങ്ങൾ മാറുന്നതും മാറേണ്ടതും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിലെ ഡിസബിലിറ്റി സ്റ്റഡീസ് ആൻഡ് ജെൻഡർ ജസ്റ്റിസ് വിഭാഗം നോഡൽ ഓഫീസർ ഡോക്ടർ അനുഷ ജയദേവ്.

0: കൂട്ടുകാരി.
1: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
2: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? ആ 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി, എന്നാ വേഗമിട്ടോ.
3: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം. തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഭഗത് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിതാ.

പ്രിയ ശ്രോതാക്കളെ, ആനന്ദപ്രിയ എഫ്എമ്മിലിനി ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം മിഥുനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഗിരീഷ് പുതിഞ്ചിരട് വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. യേശുദാസും സംഘവും പാടിയത് ചിത്രം ജോണി വാക്കർ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: അപ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ. പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിന്. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
5: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
6: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പിള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
7: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
8: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഡോളർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 12:50. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
4: കേരളത്തിൽ ഉടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: ഫോൺ 9633-86333.
1: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
5: ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ആത്മഹത്യകളുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് 2018 മുതൽ 2025 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 18 മുതൽ 21% സൂയിസൈഡ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യയിലും കേരളത്തിലും ഈ കണക്കുകൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ കണക്കുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൂയിസൈഡുകളെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ഓരോ വ്യക്തിയുടെയും മാനസിക ആരോഗ്യ നിലവാരം

0: വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ നടക്കുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും പുറത്താകാതെ തന്നെ ഒരാളെ ആത്മഹത്യ എന്ന അത്യന്തം ദാരുണമായൊരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. മനസ്സ് തുറക്കുക, സഹായം തേടുക, സഹജീവികളുടെ കൈപിടിക്കുക എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഓരോ ജീവനും ഒരു നിലാവാണ്. അത് കെടുത്താൻ ആർക്കും അവകാശമില്ല. മനസ്സിന്റെ രോഗങ്ങൾ ഭൗതിക ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെപ്പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. തളർന്നു പോകുന്നവർക്കായി നമ്മളെല്ലാവരും കൈനീട്ടേണ്ട സമയമാണത്. ഓരോ ആത്മഹത്യയും ഒരു കുടുംബത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മണ്ണിലെ ഓരോ മനുഷ്യനും സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നിർമ്മിക്കണം. സഹായം തേടുന്നതിൽ ലജ്ജിക്കേണ്ടതായിട്ടില്ല. വിഷമം പങ്കുവയ്ക്കുന്നത് ധൈര്യത്തിന്റെ അടയാളമായി വേണം കാണാൻ. മനുഷ്യന്റെ ആകെ ആരോഗ്യത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് മാനസികാരോഗ്യം. ശാരീരികാരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ സംരക്ഷണവും വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലെ സമാധാനം, സന്തോഷം, ഭദ്രത എന്നിവ വ്യക്തിയുടെ ജീവിത ഗുണനിലവാരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. മാനസികാരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ടതായ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്ന്, ദൈനംദിന ജീവിതം കാര്യക്ഷമമായി നയിക്കാൻ സഹായിക്കുന്നു. മാനസികാരോഗ്യം മെച്ചപ്പെട്ടാൽ വ്യക്തിക്ക് തന്റെ ജോലി, പഠനം, കുടുംബബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ഫലപ്രദമായി ഏർപ്പെടാൻ കഴിയും. രണ്ട്, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ മറ്റു മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായകമാകും. മൂന്ന്, തെളിഞ്ഞ ചിന്തകളും തീരുമാനങ്ങളും. മാനസികാരോഗ്യം നല്ലതായാൽ വ്യക്തി ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവർക്ക് പരിക്കുകൾ ഉണ്ടാകാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ അത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇവ ശാരീരികാരോഗ്യത്തിലും സ്വാധീനം ചെലുത്തുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളായും പ്രകടമാകാം. ഉറക്കമില്ലായ്മ, ക്ഷീണം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവ ഇത്തരത്തിലുള്ള രീതികളിൽ കൂടുതലും പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം പിരിമുറുക്കം അനുഭവിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. രണ്ട്, സഹായം തേടുന്നത് ലജ്ജാകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. മൂന്ന്, ഓരോരോ ആൾക്കും വിവിധ രീതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. അതിന് സഹായം ലഭ്യമാക്കുക, സ്വീകരിക്കുക. നാല്, സുഹൃത്തുക്കളെയും കുടുംബത്തെയും പിന്തുണയ്ക്കുക. ഇവയെല്ലാമാണ് അതിന് പരിഹാരമായി നമ്മൾ മുന്നിൽ കാണേണ്ട ചില കാര്യങ്ങൾ. ഇവയുടെ മൂലചിന്ത ഊന്നിപ്പിക്കുന്നത് ആരോഗ്യമെങ്കിൽ മനസ്സ് ആരോഗ്യവാനാകണം എന്ന ആശയമാണ്. ശാന്തവും സംതൃപ്തവുമായ മനസ്സാണ് സുന്ദരമായ ജീവിതത്തിന് അടിസ്ഥാനം. ഇതിനായി ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാനസികാരോഗ്യ ജാഗ്രതാ ക്ലാസുകൾ നടത്താവുന്നതാണ്. സമൂഹത്തിൽ എത്തിച്ചേരേണ്ടതും അറിയേണ്ടതുമായ ഒരു സന്ദേശം പറയട്ടെ. മനസ്സിന്റെ സ്വസ്ഥതയും സംരക്ഷണവുമാണ് ജീവിത വിജയത്തിന്റെ ആധാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ചിരി, ഒരു ചോദ്യം, സുഖമാണോ എന്ന് ചോദിക്കുക. ഒരാളുടെ ജീവൻ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനായേക്കും. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ജീവിതം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ അർത്ഥവത്താണ്. ജീവിക്കാനായി ഒരുങ്ങുക. സൂയിസൈഡൽ ടെൻഡൻസികൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി അത്തരം മാനസികാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികളിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും അതിനുള്ള ചികിത്സ തേടാൻ ഉള്ള ഉപാധികൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും തുടക്കം എന്നോണം നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മനസ്സിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ചിന്തകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുമായുള്ള സംഭാഷണമോ ആണ്. അത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളിൽ കൂടെ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ആത്മഹത്യാ പ്രവണതയെ മറികടക്കാനായേക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരാളുമായി സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില സൂയിസൈഡൽ ടെൻഡൻസിയിൽപ്പെട്ട ചിന്തകളെല്ലാം തന്നെ മറികടക്കാൻ ഒരാൾക്ക് സഹായകമാകും എന്നുള്ളതാണ്. ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ ചികിത്സാരീതിയെപ്പറ്റി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളും, അയാളുടെ ശാരീരികവും മാനസികവുമായ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ വ്യക്തിയുമായി നല്ല രീതിയിൽ ഡോക്ടറിന് സംസാരിക്കാൻ കഴിയുന്നു. അതിലൂടെ തന്നെ മാനസിക ആരോഗ്യത്തിന് വേണ്ടുന്നുള്ള ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു എന്നതിലുപരി കോൺസ്റ്റിറ്റ്യൂഷണലായുള്ള, അതായത് വ്യക്തിനിഷ്ഠമായുള്ള ഒരു മരുന്ന് തിരഞ്ഞെടുക്കുകയും അതുവഴി ആ മനസ്സിന്റെ ചില ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിയന്ത്രണത്തോടൊപ്പം ഡോക്ടർ ഉപദേശിക്കുന്ന ചില മാനസികമായ എക്സസൈസുകൾ, ചില രീതികളിലൂടെ ആ വ്യക്തിക്ക് ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനായി സാധിച്ചെന്നിരിക്കും. അതോടൊപ്പം തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഉപാധിയായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയും ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ ബ്രെയിനിനെ കുറച്ചുകൂടെ എനർജി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയും മറ്റ് ചിന്തകളിൽ നിന്ന് ഏകാഗ്രതയുണ്ടാകുന്ന ഒരു ചിന്തയിലേക്ക് നല്ല ചിന്തകളിലേക്ക് വരാനും ആ വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചികിത്സയോടൊപ്പം കൊണ്ടുപോകുന്നത് ആ വ്യക്തിക്ക് ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് പുറത്തേക്ക് വരാനായി കൂടുതൽ എളുപ്പകരമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനോ മാനസിക സമ്മർദ്ദങ്ങളോ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കുകയും അവരുമായി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. സ്വന്തം കുടുംബത്തിനകത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പോലും ആ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ തന്നെ ഒരു പരിധിവരെ അത്തരം വ്യക്തികളിൽ മാനസിക സമ്മർദ്ദത്തിന് അയവ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസാരം നടന്നിട്ട് പോലും ആ വ്യക്തിയിൽ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെയോ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. ഹോമിയോപ്പതി മേഖലയിൽ ഇത്തരം ഡോക്ടേഴ്സ് കൗൺസിലിങ്ങിനോടൊപ്പം തന്നെ മെഡിസിൻ കൂടെ നൽകുന്നുണ്ട്. അപ്പം അത്തരം സാധ്യതകളെയും നിങ്ങൾക്ക് തീർച്ചയായും സമീപിക്കാവുന്നതാണ്. അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിലെ റിസർച്ച് പഠനങ്ങൾ ഉൾപ്പെടെ ഇത്തരം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു മടിയും കൂടാതെ തുറന്ന് സംസാരിക്കുക, ജീവിതത്തെ നല്ല ചിന്തകളിലേക്ക് നല്ല രീതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. അവസാനമായി ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഓരോരുത്തരും ആത്മഹത്യ പ്രതിരോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മനസ്സ് തുറന്ന് സംസാരിക്കുക, സഹായം നൽകുക, കഴിയും പോലെ മനസ്സിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. നമുക്ക് ചേർന്ന് ആത്മഹത്യയില്ല ഒരു സമൂഹം സൃഷ്ടിക്കാം. ജീവിതം ഒരലങ്കാരമാണ്, അതിനെ വിളമ്പാം, കരുതാം, ആഘോഷിക്കാം.
1: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
4: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. മനു മഞ്ജത്തിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയ് സംഗീതം നൽകി വിജയ് യേശുദാസ് പാടിയത് ചിത്രം പാപ്പൻ.

0: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി എഫ് എം. സമയം 1 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ധന ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹത്തിന്റെ എണ്ണം കുറച്ചു. അതേസമയം SPG പ്രോട്ടോകോളുകൾ പ്രകാരം എല്ലാ അവശ്യ സുരക്ഷാ ക്രമീകരണങ്ങളും നിലനിർത്തിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഇക്കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായതായും പ്രഖ്യാപനം ഡൽഹിയിലായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പാണക്കാട്ട് മുസ്ലിം ലീഗ് നേതൃയോഗം പൂർത്തിയായി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണെന്നും പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK ഗവൺമെന്റ് 144 MLA വിശ്വാസവോട്ട് നേടി. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളായിരുന്നു ആവശ്യം. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ സംസ്ഥാനത്ത് SFI നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. കണ്ണൂരും പാലക്കാടും കോഴിക്കോട്ടും പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ തുടർന്ന് പാലക്കാട്ട് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം ലക്ഷണങ്ങളോടെ കോഴിക്കോട് സ്വദേശിയായ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 9 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. കണ്ണൂർ നഗരത്തിൽ വേനലിൽ റോഡുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ട്രാഫിക് പോലീസിന് സൺഗ്ലാസുകൾ വിതരണം ചെയ്തു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ രാജ ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇതാ ഒരു ചോദ്യത്തിലേക്ക് സ്വാഗതം. ഈ തത്സമയ പ്രശ്നോത്തരിയിൽ ഓരോ ചോദ്യങ്ങൾക്കും വളരെ വേഗത്തിൽ ശരിയുത്തരം കണ്ടെത്തി അറിയിക്കുന്ന ആദ്യത്തെ 5 പേരുടെ പേരുകളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത്.
2: ശരിയുത്തരം അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8281-4203-05. ഇന്ന് ഇതാ ഒരു ചോദ്യത്തിലെ ചോദ്യങ്ങളുമായി ശ്രോതാക്കളോടൊപ്പം
1: സജീവ് മൈലാപ്പള്ളിയും
2: സെവിൽ ജിഹാൻ.
1: അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ?
2: ചോദിക്കാം. ഇന്ന് നമ്മൾ ആകാശവാണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധി ആകാശവാണി സ്റ്റുഡിയോ സന്ദർശിച്ചത് ഒരേ ഒരു പ്രാവശ്യമാണ്, ആ തീയതിയും വർഷവും ഏതാണ്? ഇതാണ് ചോദ്യം.
1: ചോദ്യം ഒരിക്കൽ കൂടി പറയാം: മഹാത്മാഗാന്ധി ആകാശവാണി സ്റ്റുഡിയോ സന്ദർശിച്ചത് ഒരേ ഒരു പ്രാവശ്യമാണ്, ആ തീയതിയും വർഷവും ഏതാണ്? അവർ ശ്രോതാക്കൾ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിനിടയിൽ നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ?
2: കേൾപ്പിക്കാം.

0: ഇത് ഒരു ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. മഹാത്മാഗാന്ധി ആകാശവാണി സ്റ്റുഡിയോ സന്ദർശിച്ചത് ഒരേ ഒരു പ്രാവശ്യമാണ്. ആ തീയതിയും വർഷവും എന്നായിരുന്നു? ഇതായിരുന്നു ചോദ്യം.
1: ശരി ഉത്തരം 1947 നവംബർ 12. ശരി ഉത്തരം ഒരിക്കൽ കൂടി പറയാം. 1947 നവംബർ 12 ആ ദിനം ഇന്ത്യയിൽ പൊതുജന സേവന പ്രക്ഷേപണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അന്ന് ഗാന്ധി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയത് വിഭജന കാലത്ത് പാകിസ്ഥാനിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു.
0: അതെ അതെ, ആ ദിവസത്തെ നമ്മൾ പൊതുസേവന പ്രക്ഷേപണ ദിനമായാണ് അറിയപ്പെടുന്നത്.
1: അതെ, പൊതുജന സേവന പ്രക്ഷേപണ ദിനമായി.
0: അതെ അതെ.
1: അപ്പോൾ ഇനി ശരി ഉത്തരം വേഗത്തിൽ അയച്ചത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ?
0: അതെ, നോക്കാം. ആദ്യത്തെ 5 പേരുടെ പേരുകളാണ് നമ്മൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലേ?
1: അതെ.
0: അപ്പം ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 പേർ ആരൊക്കെയാണ്?
1: നഗരൂരിൽ നിന്നും നമിത, മലപ്പുറത്ത് നിന്നും രാമചന്ദ്രൻ പിള്ള, പാപ്പാട് നിന്നും സതീഷ്, പൂഴഞ്ഞാട് നിന്നും വിമല തോമസ്, വെസ്റ്റ് ഫോർട്ടിൽ നിന്ന് കൃഷ്ണാജി. ഇത്രയും പേരാണ് വേഗത്തിൽ ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 പേർ.
0: ശരി.
2: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
3: അല്ല, ഇത് എവിടെ സംഭവം?
2: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കും അല്ലേ, May 15 മുതൽ June 7 വരെ.
3: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
4: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
6: അതിനിപ്പോ എന്താ എത്ര സംശയം? KK ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
8: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: ഇതാ ഒരു ചോദ്യത്തിലെ രണ്ടാമത്തെ ചോദ്യം കൊടുത്താലോ?
1: ചോദ്യം ഇതാണ്, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് നിലവിൽ വന്നത് ഏത് വർഷമാണ്?
0: ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? അപ്പോൾ വേഗത്തിൽ ശരി ഉത്തരങ്ങൾ കണ്ടെത്തി അറിയിക്കുക. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം. എന്താ?

0: അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് നിലവിൽ വന്നത് ഏത് വർഷമാണ്?
1: ശരി, ഉത്തരം 1936 എന്നാണ്.
0: 1936 June 8
1: അതെ അതെ, ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന പേര് മാറ്റിയാണ് ഓൾ ഇന്ത്യ റേഡിയോ എന്നാക്കിയത്. 1956 മുതൽ ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി എന്നുകൂടി ഔദ്യോഗികമായി പേര് സ്വീകരിച്ചു അല്ലേ?
0: അതെ, 2024 അത് ആകാശവാണി എന്ന് മാത്രമായി.
1: അതെ അതെ അതെ.
0: അപ്പോൾ ഇനി ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5 ആരൊക്കെയാണെന്ന് നോക്കിയാലോ?
1: നോക്കാം. വർക്കല നിന്നും സുമംഗല, തിരുവനന്തപുരത്ത് നിന്നും ഹൃദയ ഹരി,
0: പോത്തൻകോട് നിന്നും അക്ഷര, തിരുവനന്തപുരത്ത് നിന്നും ദിവ്യ, വിളവൂർക്കലിൽ നിന്ന് പ്രഭ. ഇത്രയും പേരാണ് വേഗത്തിൽ ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5.
1: അതെ അതെ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിനായി ശ്രോതാക്കൾ കാത്തിരിക്കുകയാണ്. ചോദ്യം ഇതാണ്,
0: ആകാശവാണിയുടെ പ്രശസ്തമായ സിഗ്നേച്ചർ ട്യൂൺ ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ആരാണ്?
1: ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ആകാശവാണിയുടെ പ്രശസ്തമായ സിഗ്നേച്ചർ ട്യൂൺ ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ആരാണ്?
0: അപ്പോൾ ഒരു പാട്ട് കേട്ടാലോ?
1: അതിനു മുമ്പ് ശരി ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞോളൂ.
0: 8281420305.
1: ശരി, അപ്പൊ നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ?
0: കേൾപ്പിക്കാം.

0: ത്തിലെ കഴിഞ്ഞ ചോദ്യം ഇതായിരുന്നു. ആകാശവാണിയുടെ പ്രശസ്തമായ സിഗ്നേച്ചർ ട്യൂൺ ചിട്ടപ്പെടുത്തിയ സംഗീതജ്ഞൻ ആര്?
1: ശരിയുത്തരം വോൾട്ടർ കോഫ്മാൻ. ശരിയുത്തരം ഒരിക്കൽ കൂടി പറയാം, വോൾട്ടർ കോഫ്മാൻ. ഈ സിഗ്നേച്ചർ ട്യൂൺ ശിവരഞ്ജിനി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വയലിൻ, വയോള, തമ്പുരു തുടങ്ങിയ സംഗീത ഉപകരണങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മുംബൈ നിലയത്തിൽ ജോലി ചെയ്തിരുന്ന സംഗീത സംവിധായകനാണ് വോൾട്ടർ കോഫ്മാൻ. അപ്പോൾ ഇനി ഈ ശരിയുത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേര് ആരൊക്കെയാണ്?
0: ആദ്യത്തെ അഞ്ചു പേർ ഇവരാണ്: തിരുവനന്തപുരത്തു നിന്നും രാജേശ്വരി എസ്, തൃക്കടവൂരിൽ നിന്നും ഷീല, വലിയവിള നിന്നും രമാദേവി, മാവേലിക്കര നിന്നും ലളിത, ഇടപ്പഴഞ്ഞിയിൽ നിന്നും എസ് രാധാകൃഷ്ണൻ. ഇനി നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ?
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ചൂടിന്റെ കാഠിന്യം കൂടിയാലും അധിക കറണ്ട് ചെലവില്ലാതെ ചൂടിനെ നേരിടാം. കാരണം പിട്ടാപ്പള്ളി ഏജൻസീസിൽ എസികൾക്ക് മാത്രമല്ല കൂളറുകൾ, ഫാനുകൾ, റെഫ്രിജറേറ്ററുകൾ തുടങ്ങിയവയ്ക്ക് അത്യാകർഷകമായ ഓഫറുകളും EMI സൗകര്യവും.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇതാ ഒരു ചോദ്യം തുടരുന്നു. അടുത്ത ചോദ്യം ഇതാണ്:
1: വയലും വീടും എന്ന കാർഷിക പരിപാടി ആരംഭിച്ച ആകാശവാണി നിലയം ഏതാണ്?
0: ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ആകാശവാണിയുടെ ഏതു നിലയമാണ് വയലും വീടും എന്ന കാർഷിക പരിപാടി ആരംഭിച്ചത്?
1: അത്തരത്തിലൊരു പ്രതിദിന കാർഷിക പരിപാടി ആദ്യമാണ് അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പോൾ ശരിയുത്തരം അയക്കുന്ന നമ്പർ പറയാം: 8281-42-03-05.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281-42-03-05. അപ്പം ശ്രോതാക്കൾ ഉത്തരങ്ങൾ കണ്ടെത്തട്ടെ അല്ലേ?
1: അതെ.
0: നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ആ

0: നാലാമത്തെ ചോദ്യം ഇതായിരുന്നു. വയലും വീടും എന്ന കാർഷിക പരിപാടി ആരംഭിച്ച ആകാശവാണി നിലയം ഏത്?
1: ശരി ഉത്തരം, ആകാശവാണിയുടെ തൃശൂർ നിലയം. കേരളത്തിലെ മൂന്നാമത്തെ ആകാശവാണി നിലയം തൃശൂരിൽ 1956 നവംബർ 4 പ്രക്ഷേപണം ആരംഭിച്ചത്. ആ സമയത്ത് രാജ്യം കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ട നാളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നെല്ലുൽപാദനം കൂട്ടാൻ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ഇറക്കാൻ ഭാരത സർക്കാർ പ്രചാരണം തുടങ്ങിയിരുന്നു. അതിന് ഉപകരിക്കുന്ന വിവരങ്ങൾ കർഷകർക്ക് നൽകാനായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 10 റേഡിയോ നിലയങ്ങളാണ് തുടങ്ങിയത്. അതിലൊരെണ്ണമായിരുന്നു തൃശൂർ നിലയം.
0: അപ്പോൾ സിവിലെ ശരി ഉത്തരം വാട്സപ്പിലൂടെ അറിയിച്ച ആദ്യത്തെ 5 ആരൊക്കെയാണ്
1: നോക്കാം. ദോഹയിൽ നിന്ന് രാജീവ്. അപ്പോൾ ദോഹയിലൊക്കെ ഇരുന്നിട്ട് ലൈവായിട്ട് കേൾക്കുന്നുണ്ട്, നമ്മുടെ ആപ്പ്
0: വളരെ വൈഡ് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ?
1: അതെ.
0: ശരി, പേരുകടന്നും ആരാധ്യ.
1: തിരുവനന്തപുരത്തു നിന്നും സതീഷ് കുമാർ.
0: പാപ്പനംകോട്ടു നിന്നും ദിവ്യ. മലപ്പുറത്തു നിന്നും അനീഷ് കൊല്ലമ്പടി എന്നിവരാണ് ഈ ചോദ്യത്തിന് ശരി ഉത്തരം അയച്ച ആദ്യത്തെ 5. ഇനി അടുത്ത ചോദ്യം ചോദിച്ചാലോ?
1: ചോദിക്കാം.
0: വിവിധ് ഭാരതി ആരംഭിച്ച വർഷം ഏത്?
1: വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഏത് വർഷമാണ് വിവിധ് ഭാരതി ആരംഭിച്ചത്? അപ്പോൾ ശരി ഉത്തരം അയക്കുന്ന നമ്പർ പറയാം. 8281-4203-05.
0: ഉത്തരം കണ്ടെത്തി വേഗത്തിൽ അയച്ചോളൂ. നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ആ

0: ഇതാ ഒരു ചോദ്യത്തിൽ അഞ്ചാമതായി ചോദിച്ച ചോദ്യം വിവിധ ഭാരതി ആരംഭിച്ച വർഷം ഏത് എന്നായിരുന്നു.
1: ശരി ഉത്തരം 1957 ഒക്ടോബർ 3. ചലച്ചിത്ര ഗാനങ്ങളടക്കമുള്ള വിനോദ പരിപാടികൾക്ക് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിക്കൊണ്ട് ആരംഭിച്ച ചാനലാണ് വിവിധ ഭാരതി ചാനൽ. അപ്പോൾ ഈ ശരിയുത്തരം വേഗത്തിൽ അയച്ച ആദ്യത്തെ 5 പേര് ആരൊക്കെയാണ് നോക്കാം.
0: തിരുവനന്തപുരത്ത് നിന്നും ഹരി കെ, പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും കൃഷ്ണ ജി, മാവേലിക്കരയിൽ നിന്നും ലളിത,
1: ബാലരാമപുരത്തു നിന്നും ആശ അരുൺരാജ്, ആറ്റിങ്ങലിൽ നിന്ന് ദീപ. ഇത്രയും പേരാണ് ശരിയുത്തരം വേഗത്തിൽ അയച്ച ആദ്യത്തെ 5 പേര്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ.
0: അതെ, ആറാമത്തെ ചോദ്യം.
1: ചോദ്യം ഇതാണ്, ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന കൃതിയിലൂടെ ആകാശവാണിക്കാലം സ്മരിച്ചത് ഏത് മഹാകവിയാണ്?
0: ചോദ്യം ഒരിക്കൽ കൂടി പറയാം, ഏത് മഹാകവിയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന കൃതിയിലൂടെ ആകാശവാണിക്കാലം സ്മരിച്ചത്? ഇതാണ് ചോദ്യം.
1: അപ്പോൾ ശരിയുത്തരം വേഗത്തിൽ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8281 4203 05.

0: ചോദ്യമിതായിരുന്നു. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന കൃതിയിലൂടെ ആകാശവാണിക്കാലം സ്മരിച്ചത് ഏത് മഹാകവിയാണ്?
1: ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന്റെ ജീവിതാനുഭവങ്ങളും സാഹിത്യ ജീവിതവും വിവരിക്കുന്ന കൃതിയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ, അല്ലേ?
0: അതെ.
1: പിന്നെ തിരുവനന്തപുരം നിലയത്തിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ ശരിയുത്തരം കണ്ടെത്തിയയച്ച ആദ്യത്തെ അഞ്ചുപേർ ആരൊക്കെയാണ് സിവിലെ?
0: കോട്ടറക്കാവ് നിന്നും ഗായത്രി, ശാസ്തമംഗലത്ത് നിന്നും സഞ്ജയ് വി എസ്, വർക്കല നിന്നും താര, അടൂരിൽ നിന്നും റിജോ, തിരുവനന്തപുരം

0: തിരുവനന്തപുരത്ത് നിന്നും സതീഷ് കുമാർ.
1: ഇനി നമുക്കൊരു ഇടവേള എടുത്താലോ?
0: ആ
2: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
3: വേണ്ട, ആദ്യം സേവിങ്സ്,
2: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെ ആകൂ ടെൻഷൻ ഫ്രീ.
3: എന്നാലും ആ ജിമിക്കി
2: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി തുടരുന്നു.
1: അപ്പോൾ ഏഴാമത്തെ ചോദ്യം കൊടുത്താലോ? 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്ത് കോൺഗ്രസ് റേഡിയോ അല്ലെങ്കിൽ ആസാദ് റേഡിയോ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റേഡിയോയുടെ പ്രക്ഷേപണം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്?
0: അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്ത് കോൺഗ്രസ് റേഡിയോ അല്ലെങ്കിൽ ആസാദ് റേഡിയോ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റേഡിയോയുടെ പ്രക്ഷേപണം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരി, ഉത്തരവായിക്കണ നമ്പർ
1: 8281 4203 05. നമുക്ക് പാട്ട് കേൾപ്പിച്ചാലോ?

0: ഇതാ ഒരു ചോദ്യം തുടരുന്നു. ഏഴാമതായി ചോദിച്ച ചോദ്യം ഇതാണ്. 1942 കിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്ത് കോൺഗ്രസ് റേഡിയോ അല്ലെങ്കിൽ ആസാദ് റേഡിയോ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റേഡിയോയുടെ പ്രക്ഷേപണം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ഇതായിരുന്നു ചോദ്യം.
1: ശരി ഉത്തരം ഉഷാ മേത്ത. ശരി ഉത്തരം ഒരിക്കൽ കൂടി പറയാം, ഉഷാ മേത്ത. അപ്പോൾ ഈ ശരി ഉത്തരം വേഗത്തിൽ അയച്ചു തന്ന ആദ്യത്തെ 5 പേര് ആരൊക്കെയാണ് നോക്കാം. പുളിമാത്തു നിന്നും സോമശേഖരൻ നായർ, തിരുവനന്തപുരത്തു നിന്നും രാജീവ്, നെട്ടയത്ത് നിന്നും സതീഷ് എസ്, കനിയാപുരത്തു നിന്നും ജിജി രതീഷ്, നാവായിക്കുളത്ത് നിന്നും ലീനാദേവി.
0: അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചാലോ?
1: ചോദിക്കാം.
0: 8-ാമത്തെ ചോദ്യം,
1: ഇന്ത്യയിലെ ആദ്യത്തെ FM പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് വർഷമാണ്?
0: ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ FM പ്രക്ഷേപണം ആരംഭിച്ചത് ഏത് വർഷമാണ്?
1: അപ്പോൾ ശരി ഉത്തരം അയച്ചോളൂ. അയക്കേണ്ട നമ്പർ
0: 8281-42-03-05.

0: എട്ടാമതായി ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ എഫ് എം പ്രക്ഷേപണം ആരംഭിച്ചത് ഏതു വർഷമാണ്?
1: ശരി ഉത്തരം 1977 ജൂലൈ 23.
0: ഇന്ത്യയിൽ ആദ്യമായി എഫ് എം പ്രക്ഷേപണം ആരംഭിച്ച നഗരം പഴയ മദ്രാസ് ആയിരുന്നു അല്ലേ,
1: ഇപ്പോഴത്തെ
0: ചെന്നൈ. ശരി ഉത്തരം അയച്ച ആദ്യത്തെ അഞ്ചു പേർ ആരൊക്കെയാണ്?
1: നെടുമങ്ങാട് നിന്നും സുൽഫിയ സുധീർ, പാറശാല നിന്നും അർച്ചന എൻ പി, വെള്ളനാട് നിന്നും എലിസബത്ത്, പുളിമാത്ത് നിന്നും ആതിര, ശാസ്തമംഗലത്ത് നിന്നും സഞ്ജയ് വി എസ്.
0: ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിലെ അവസാനത്തെ ചോദ്യം ഇതാണ്,
1: തിരുവനന്തപുരത്ത് നിന്ന് പ്രാദേശിക വാർത്താ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നായിരുന്നു
0: ചോദ്യം. ഒരിക്കൽ കൂടി പറയുന്നു, തിരുവനന്തപുരത്ത് നിന്ന് പ്രാദേശിക വാർത്താ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നായിരുന്നു.

0: അപ്പോൾ ചോദ്യം ഇതായിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് പ്രാദേശിക വാർത്താ പ്രക്ഷേപണം ആരംഭിച്ചത് എന്നായിരുന്നു. ശരി ഉത്തരം 1957 ഓഗസ്റ്റ് 15.
1: അതെ.
0: അപ്പോൾ ഈ ശരി ഉത്തരം വേഗത്തിൽ അയച്ചു തന്ന ആദ്യത്തെ 5 പേര്, പുല്ലയിൽ നിന്നും ആരോമൽ, പുളിമാത്തു നിന്നും ആതിര, നാവായിക്കുളത്ത് നിന്ന് ലീനാദേവി, പാറശാലയിൽ നിന്ന് അർച്ചന NP, 4 പേരാണ് ശരി ഉത്തരം അയച്ചു തന്നത്. പലരും അയച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വർഷം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും അനന്തപുരി FM നന്ദി അറിയിക്കുന്നു. ഇന്ന് പരിപാടിയിൽ ഉണ്ടായിരുന്നത് സജീവ് മൈലാപ്പള്ളിയും
0: സെവിൽ ജിഹാൻ.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു മുൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ പുഷ്പാർച്ചന നടത്തി. പദവിയിലിരിക്കെ മരിക്കുന്ന ആദ്യ രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. AKG സെന്ററിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. മങ്കടയിൽ ഇടിമിന്നലേറ്റ വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ അനുശോചനം അറിയിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് പരീക്ഷ അട്ടിമറിച്ചെന്ന് ആരോപിച്ച് SFI കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്ത് കയറി. സ്വർണവിലയിൽ മാറ്റം. പവന് 4,000 രൂപ കുറഞ്ഞ് 119,120 രൂപയായി. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിലിറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്ത് പോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 5 മണിക്ക്.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഭഗത് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിതാ.

ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. എം കീരവാണിയുടെ സംഗീതത്തിൽ മധുബാലകൃഷ്ണൻ പാടിയത് ചിത്രം ബാഹുബലി 2. ഈ ഗാനത്തിന്റെ രചന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. രചന ബിച്ചു തിരുമല. ചിത്രം ഗാന്ധിനഗർ, സെക്കൻഡ് സ്ട്രീറ്റ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കർപ്പൂരദീപം ഈ ചിത്രത്തിനുവേണ്ടി എം ജെ ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ജോൺസൺ.

0: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മധു ബാലകൃഷ്ണം ചിത്രയും പാടിയത് ചിത്രം മധുര മനോഹര മോഹം. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഹിഷാം അബ്ദുൾ വഹാബ്.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം 10 മാരി. ഈ ഗാനത്തിന്റെ രചന പ്രിയൻ ചിറ്റേഴം, സംഗീതം TK ലായൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.

അടുത്ത ഗാനം ഡോക്ടർ എം സുദീപ് ഇളയടത്തിന്റെ സംഗീതത്തിൽ നജീം അർഷദ് പാടിയതാണ്. ചിത്രം ഫുക്രി. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കൃഷ്ണകുമാർ വർമ്മയുടെ വരികൾക്ക് ഹിഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം. വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം ഓളെ കണ്ട നാൾ.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഭഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. അധികനം ഉണ്ണിമേനോനും സുജാതയും സംഘവും പാടിയത് ചിത്രം ആനന്ദം. എസ് എ രാജ്കുമാറിന്റെ സംഗീതം.

സഞ്ചാരിയുടെയും യാത്ര വിനോദവും വിജ്ഞാനവും തേടി മാത്രമല്ല കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ അവശേഷിപ്പുകളായി നിൽക്കുന്ന ചരിത്രത്തിൽ ഇടം നേടിയ വിസ്മരിക്കാനാവാത്ത ചില സ്ഥലങ്ങളിലേക്ക് കൂടിയാണ്. ചെറുത്തുനിൽപ്പിന്റെ പോരാട്ട വീര്യത്തിന്റെ ഒക്കെ ഓർമ്മകൾ നിറയുന്ന ഒരു ചരിത്ര സ്മാരകം സന്ദർശിക്കുകയാണ് ഇന്ന് സഞ്ചാരി ടീം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ടയുടെ ചരിത്ര വിശേഷങ്ങളിലേക്ക്.

0: തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 32 കിലോമീറ്ററും വർക്കലയിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററും ദൂരമാണ് അഞ്ചുതെങ്ങ് കോട്ടയിലേക്ക്. തിരുവനന്തപുരത്തെ മത്സ്യബന്ധന ഗ്രാമമായ അഞ്ചുതെങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇന്ത്യയിലെ ബ്രിട്ടീഷ് കുടിയേറ്റത്തിന്റെ ആദ്യകാല അടയാളങ്ങളിൽ ഒന്നാണ്. ഈ കോട്ടയുടെ കവാടത്തിൽ തന്നെ ഒരു ഉരുക്ക് ഫലകമുണ്ട്. ഈ കോട്ടയെക്കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ ഇതിലുണ്ട്. 3 ഭാഷകളിലായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോകാൻ വെട്ടുകല്ലുകൊണ്ട് പാകിയ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ്. അതിന് ഇരുവശവും പുൽത്തകിടിയുണ്ട്. വളരെ നന്നായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കോട്ടയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. പേര് പറയാമോ?
1: സതീഷ് കുമാർ. ഞാൻ ഇവിടുത്തെ MTS ആണ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. 1690 വാണിജ്യ ആവശ്യത്തിന് വേണ്ടി കോട്ട പണിയാനായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആറ്റിങ്ങൽ റാണിയോട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇവിടെ കോട്ട പണിതത്. പക്ഷെ അവർ പിന്നീട് തുരങ്കം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇവിടെ ഈ കിണറുണ്ടാക്കിയത്.
0: എന്താണ് കിണറിന്റെ പ്രത്യേകത?
1: കിണറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെട്ടുകല്ലാണ്. 1.5 അടി വെള്ളമുള്ളൂ. അത് നമ്മള് എത്ര നേരം വെള്ളം ഉപയോഗിച്ചാലും അത് നിക്കില്ല, പെട്ടെന്ന് ഊറി വരും.
0: അത്രയും ഉറവയുള്ള കിണറാണല്ലേ?
1: അത്രയും ഉറവയുള്ള കിണറാണ്. അത് മാത്രമല്ല ഉപ്പുരസം ഇതുവരെ ഇല്ല.
0: കടല് ഇതിനടുത്തുണ്ടായിട്ടും ഈ വെള്ളത്തിന് ഉപ്പുരസം ഇല്ല എന്നുള്ളതാണ് അല്ലേ?
1: ഇതിന് ഉപ്പുരസം ഇല്ല. പിന്നെ ഇവിടെ ഒരു തുരങ്കമുണ്ട്. ഈ തുരങ്കം പോകുന്നത് നേരെ കടലിലോട്ടാ. ഈ തുരങ്കം ഇപ്പൊ അടച്ചിട്ട് 45 വർഷമായി. കാരണം വെച്ചാൽ ഇത് ഗവൺമെന്റ് ഇവിടെ എടുക്കാത്ത സമയത്ത് ഇത് ഓപ്പണായിട്ട് കിടക്കായിരുന്നു. അന്നേരം ഈ പശുക്കളെല്ലാം ഇവിടെ പുല്ലി മേയാനായിട്ട് വരും. അന്നേരം 2-3 പശുക്കൾ ഉള്ളി പോയി, റിട്ടേൺ വന്നില്ല. റിട്ടേൺ വരാത്തോണ്ട് പഞ്ചായത്താണ് അത് ക്ലോസ് ചെയ്തത്. ആ മുറിക്കകത്ത് ഇറങ്ങിയിട്ട് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അണ്ടർഗ്രൗണ്ട് വഴി നേരെ പോകുന്നത്.
0: അതൊരു പാത്താണോ?
1: ആ നേരെ കടലില്ല, സീലാ പോകുന്നത്. പറയുന്ന കേട്ടാണ് കുറച്ചപ്പുറത്ത് ഒരാൾ വീട് പണിതപ്പോഴേ അവർ വെല്ല് കുഴിച്ചു. വെല്ലെടുത്തപ്പോഴത്തേക്കും അതിന്റെ നേരെ വന്നത് ഈ പാത്തിലാണ്.
0: സഞ്ചാരികളെ ഒരുപക്ഷെ ഈ കോട്ടയിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്നതും ആകർഷിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ ഈ തുരങ്കപാത തന്നെയായിരിക്കും. നമുക്കറിയാം ഈ കൊട്ടാരങ്ങളിലും കോട്ടകളിലൊക്കെ ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടിട്ടുണ്ട്. വേറെന്തൊക്കെയാണ് ഈ കോട്ടയുടെ പ്രത്യേകത?
1: വേറെ കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കടലിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അവിടെ നല്ല ചൂടെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ഇവിടെ 7 പില്ലറുണ്ട്. ആ പില്ലർ അടിമപ്പണിക്ക് ചെയ്യുന്ന ഒരു കെട്ടിയിട്ട് അടിക്കാനെന്നും പറയുന്നുണ്ട്, ഷൂട്ട് ചെയ്യാനാണെന്നും പറയുന്നുണ്ട്. അത് കൂടുതലായിട്ടുള്ള വിശദീകരണം നമുക്കറിയില്ല. പിന്നെ അവിടെ ഒരു കൊടിമരം ഉണ്ടായിരുന്നു, ലൈറ്റ് ഹൗസ്. അതിന്റെ തേക്കിന്റെ തടിയാണ്. അത് കാലക്രമേണ നശിച്ചു പോയി, അവിടെ കിടപ്പുണ്ട്.
0: ചരിത്ര പ്രാധാന്യമുള്ള ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് സഞ്ചാരികൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം എപ്പോഴാണ്?
1: രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ പ്രവേശനം. ഇതുവരെ ഫീസൊന്നുമില്ല.
0: നമ്മൾ ആദ്യം ഈ കോട്ടയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ ഗാർഡൻ തന്നെയാണ്. വളരെ നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തണൽ മരങ്ങളുണ്ട്. ഏഴ് കൽത്തൂണുകളൊക്കെ കണ്ട് നമ്മൾ അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കല്ലറകൾ കാണാം. ഒരാളുടെ ശവകുടീരത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് വായിക്കാൻ പറ്റും.
1: ബ്രിട്ടീഷ് കമാൻഡറും അവരുടെ വൈഫുമാണ്. ബ്രിട്ടീഷ് കമാൻഡർ ജോൺ ബാബുലും ഡിബോക്കും അവരുടെ കല്ലറയാണ് അവിടെയുള്ളത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ട ഇരുവശത്തും പടികളുണ്ട്. ഇതിലൂടെ നമുക്ക് കോട്ടയുടെ മുകളിലെത്താം. അവിടെ നിന്ന് നോക്കിയാലോ കടൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പടിക്കെട്ടുകൾ കയറി കോട്ടയുടെ മുകളിലെത്തിയാൽ പണ്ട് പീരങ്കികൾ വെക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലവും കാണാം. ഈ കോട്ടയുടെ നാലു കോണുകളും ചതുരാകൃതിയിലാണുള്ളത്. പണ്ട് കാലത്തെ കെട്ടിടങ്ങൾ പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക മിശ്രിതം തന്നെയുണ്ട്. ആ മിശ്രിതത്തിൽ തന്നെയാണ് ഈ കോട്ടയും നിർമ്മിച്ചിരിക്കുന്നത്.
1: തുരങ്കം മാത്രമല്ല, ഇത് ഫുള്ളായിട്ട് അതാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് കാലക്രമേണ ഇടിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്ക് അത് ആ മിശ്രിതത്തിൽ നിൽക്കുന്നില്ല. ലൈമും മണലും കൂടെ ഗ്രൈൻഡറിൽ അരയ്ക്കും. വലിയ മെഷീനുണ്ട്, അതിൽ അരച്ചിട്ട് അതിൽ ശർക്കരയും കടുക്കാ വെള്ളവും കള്ളിമുള്ളും കൂടെ ആ വെള്ളം അതിൽ ഒഴിച്ചിട്ടാണ് അത് പ്ലാസ്റ്റിംഗ് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അത് ആ കൂട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത്രയും സ്ട്രോങ് ഇപ്പോഴും കിട്ടുന്നില്ല. സിമന്റ് അന്നില്ലായിരുന്നു, ഇപ്പോഴും പലതും സിമന്റ് കുറച്ചൊക്കെ ചേർക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നിൽക്കില്ല. നാല് കൊത്തളങ്ങളുണ്ട്, രണ്ടെണ്ണം കടലിന് അഭിമുഖമായിട്ടും രണ്ടെണ്ണം കായലിന് അഭിമുഖമായിട്ടാണ്. ഈ രണ്ട് കൊത്തളങ്ങളിൽ ചെറിയ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ മേളിൽ ടെന്റ് ആയിരുന്നു. ടെന്റ് അടിച്ചിട്ടാണ് കിടന്നത്. കാലപ്പഴക്കം കൊണ്ട് അത് കുറെയൊക്കെ നശിച്ചു.
0: ചരിത്രത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ഒരു കോട്ട കാണാനും ഒക്കെ വരുന്നത്. ഏകദേശം എത്ര പേര് ഇവിടെ വരും?
1: ഒരു 50 പേർക്കൊക്കെ വരുന്നുള്ളൂ. ആള് കുറവാണ്. പിന്നെ വല്ല സ്കൂൾ കുട്ടികളൊക്കെ വരുന്നതുണ്ട്. അല്ലാണ്ട് ഹോളിഡേ ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേയും കുറച്ചു കൂടുതൽ ആൾക്കാർ വരും.
0: ഞങ്ങൾ ഇവിടെ വന്ന് കണ്ടപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് ഇത് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോരുത്തരും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി

0: അങ്ങനെ തന്നെ പെരുമാറണം അല്ലേ.
1: പിന്നെ നമുക്ക് ഇതിപ്പോ പ്രൊട്ടക്ടഡ് മോണുമെന്റ് ആണ്, അപ്പൊ ഈ സന്ദർശകർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നശീകരിക്കാനൊന്നും പാടില്ല. അതിന് അവർക്ക് എത്ര 5 വർഷം തടവിനുള്ളതും അതിന്റെ ശിക്ഷ കാലാവധി എല്ലാം അവിടെ വെളിയിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അവർ വായിച്ചിട്ടാണ് അകത്ത് കയറുന്നത്.

0: ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു തുരങ്കത്തെ കുറിച്ച് നമ്മൾ കേട്ടു. ഈ തുരങ്കം അടച്ചിരിക്കുകയാണ്, ആർക്കും അതിന്റെ ഉള്ളിലേക്ക് കയറാനോ അനുവാദമില്ല. എന്നാൽ ഈ തുരങ്കം അടയ്ക്കുന്നതിന് മുന്നേ ഇത് കണ്ടിട്ടുള്ള ഒരു വ്യക്തി ഈ അഞ്ചുതെങ്ങ് കോട്ടയിൽ തന്നെ ഉണ്ട്. പേര് പറയാമോ?
1: എന്റെ പേര് നെൽസൺ. 10-40 വർഷം മുമ്പ് ആ തുരങ്കം ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഈ ബ്രിട്ടീഷുകാർ തേയില കുരുമുളകൊക്കെ കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഇംഗ്ലണ്ടിലേക്ക്. കപ്പൽ മാർഗം അവർ പോകുമായിരുന്നു. കുട്ടിയായിരുന്നപ്പം കണ്ടതാ. ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും തീരെ അടിക്കുന്ന ഒച്ച കേൾക്കാമായിരുന്നു കടലിന്റെ. അത് കാരണം പേടിച്ച് ഇങ്ങോട്ടാരും പോകില്ലായിരുന്നു.
0: അപ്പൊ കുട്ടിക്കാലത്ത് ഈ തുരങ്കം കണ്ടിട്ടുണ്ട് അല്ലേ?
1: പിന്നെ ഞാൻ വന്നത് 10-40 വർഷം കഴിഞ്ഞ. അപ്പോഴത്തേക്കും ഈ തുരങ്കം അടച്ച് മുകളിലുള്ള പീരങ്കി ഒന്നും കാണാനുമില്ല. അന്ന് ഈ ശത്രുക്കളെ നേരിടാനാണ് ആയിരുന്നാണ് തോന്നുന്നത്. അവരന്നിട്ട് നമ്മുടെ തലശ്ശേരി സേനയെ

0: ബ്രിട്ടീഷുമായിട്ട് ഒരു യുദ്ധം ഇതിനകത്തുണ്ടായിരുന്നു. അതിൽ കുറച്ച് ബ്രിട്ടീഷുകാർ മരിക്കുകയും കുറച്ചുപേർ അതുവഴി കൂടി രക്ഷപ്പെടുകയും ചെയ്തു. അതിൽ രണ്ടുപേര് ഇവിടെ തന്നെ അടക്കിയിരിക്കുക.
1: കുട്ടിക്കാലത്ത് ഈ കോട്ടയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ?
0: പഠിക്കുന്ന സമയത്ത് ഈ അഞ്ചേങ്ങ് കോട്ടയെ കുറിച്ചും ഇവിടുത്തെ ജനങ്ങളെ കുറിച്ചൊക്കെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു.
1: ചെറിയ പ്രായത്തിലൊക്കെ ഈ കോട്ട കാണാനൊക്കെ അന്ന് അവസരം ഉണ്ടായിരുന്നോ?
0: കോട്ട അങ്ങനെ അന്ന് സ്കൂൾ കുട്ടികളെ കാണാൻ അനുവാദം ഉണ്ടായിരുന്നു. 10 വയസ്സിലേ ഉള്ളൂ, അപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ഓർമ്മയില്ല.
1: അഞ്ചുതെങ്ങിനെ കുറിച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം?
0: പണ്ട് ബ്രിട്ടീഷുകാർ പണിതാണ് നമ്മുടെ കടയ്ക്കാർ റെയിൽവേ സ്റ്റേഷൻ. അവിടുത്തെ ഈ ഉരുക്ക് ടാങ്കും എല്ലാം ബ്രിട്ടീഷുകാർ പണിതായിരുന്നു. അതേപോലെ അവിടെ ഒരു പാലമുണ്ട്, വീരാങ്കട പാലം. അതിന്റെ താഴത്തെ പാലം ബ്രിട്ടീഷുകാർ പണിതാണ്. അന്ന് കുതിര സവാരിക്ക് വേണ്ടി പാലം പണിതാ റാണിയെ കാണാൻ പോവാം. ഇപ്പം അതിപ്പം ആ ബോട്ട് സർവീസ് നടത്താൻ വേണ്ടി പൊളിക്കാൻ നോക്കിയിട്ട് അതൊന്നും പൊളിക്കാൻ കഴിയുന്നില്ല. അവരത് പിന്നെ വേണ്ടെന്ന് വെച്ചു.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: ഈ അഞ്ചുതെങ്ങ് കോട്ട കണ്ടിറങ്ങിയ ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പേരൊന്ന് പറയാമോ?
3: എന്റെ പേര് ആതിര.
4: സുഭാഷ്.
2: മോന്റെ പേരോ?
5: ആദിത്.
2: എവിടുന്നാ വരുന്നത് നിങ്ങള്?
3: ഞങ്ങള് ട്രിവാൻഡ്രത്ത് നിന്നാണ്. PMG.
2: ഈ അഞ്ചുതെങ്ങ് കോട്ട കാണാനായിട്ട് മാത്രം വന്നതാണോ അതോ?
3: ഞങ്ങള് വർക്കല വരെ പോയപ്പോ തിരിച്ചു പോകുന്ന വഴി കേറിയതാണ്.
4: ആവശ്യമായിട്ട് പോയതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ കോട്ട ഇത്രയും വർഷമായിട്ടും കാണാൻ പറ്റിയിട്ടില്ല, അങ്ങനെ കേറിയത്. അതിന്റെ ഒരു കൗതുകം അറിയാനായിട്ട് എന്താണ് കോട്ടയെന്നും ഈ ലൈറ്റ് ഹൗസ് എന്താണെന്നും കാണാനായിട്ട്. ലൈറ്റ് ഹൗസ് വേറെ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ഇരിക്കില്ല, നമ്മുടെ കുറച്ചു ദൂരമല്ലേ ഉള്ളൂ വീടിന്റെ അടുത്ത്. അതുകൊണ്ട് ഇത്രയും വർഷം ഇതുവഴി യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊന്നും ഇത് കണ്ടിട്ട് പോകുന്നതല്ലാതെ ഇതിന്റെ അകത്ത് കയറി ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ഇപ്പൊ സമയം കിട്ടി കയറി.
2: ഇതിനു മുന്നേ കോട്ടകൾ കണ്ടിട്ടുണ്ടോ?
4: നേരത്തെ വേറെ കോട്ട കണ്ടിട്ടുണ്ട്. അപ്പം ഈ കോട്ടയെക്കുറിച്ച് അങ്ങനെ അത്രയും എക്സ്പെക്ടേഷൻ ഇല്ലെങ്കിലും ഇതിൽ മനസ്സിലായിട്ടുണ്ട്, ഇതിന് അത്ര വലിയ നമുക്ക് കാണാൻ പറ്റിയ കൗതുകം ഉണ്ടെന്നുള്ളത് തോന്നിയില്ല. പക്ഷേ കോട്ടയുടെ ആ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പഴമയുടെ ഒരു ഇതുണ്ടല്ലോ, അത് ഒന്ന് ഫീൽ ചെയ്യാം.
2: മോൻ എത്രയിലാ പഠിക്കുന്നേ?
5: 2nd class.
2: ഏത് സ്കൂളിലാ?
5: സർവോദയ.
2: കോട്ട ഇഷ്ടപ്പെട്ടോ? ഇവിടെ ഓടിക്കളിക്കാൻ ഒരുപാട് സ്ഥലം ഉണ്ടല്ലേ.
4: അവിടെ പറയുന്നു.
2: അപ്പൊ പരിചയപ്പെട്ടതിൽ സന്തോഷം.

ഒരു ചരിത്ര സിനിമ കണ്ടിറങ്ങിയ അനുഭവമാണ് ഞങ്ങൾക്ക്. 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഓർമ്മകൾ പേറി നിൽക്കുന്ന അഞ്ചുതെങ്ങ് കോട്ട. ഓരോ സഞ്ചാരിക്കും ചരിത്രത്തിന്റെ വഴിയിലൂടെ ആ പഴയകാലത്തിലേക്ക് നടക്കാൻ അവസരമൊരുക്കുന്നു. തൊട്ടടുത്ത് തല ഉയർത്തി നിൽക്കുന്ന ലൈറ്റ് ഹൗസ്, അജ്ഞാതവും അത്ഭുതവും നിറയുന്ന കഥകൾ ഉള്ളിലൊളിപ്പിച്ച് എല്ലാത്തിനും സാക്ഷിയായി കടൽ.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ

0: ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു ഫോൺ നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിന്റെ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: പ്രതിദിന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. വൃക്കരോഗം ഇന്ന് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വൃക്കരോഗങ്ങളിൽ പൊതുവെ പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധേയമായ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാവും പലപ്പോഴും ഈ രോഗം ശ്രദ്ധിക്കപ്പെടുക. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വൃക്കകൾ ആരോഗ്യകരമായി സംരക്ഷിക്കപ്പെടുക എന്നതിന് പ്രസക്തിയേറുന്നത്. വൃക്കകളുടെ ആരോഗ്യം, നിങ്ങളുടെ അപകട സാധ്യത, അതെങ്ങനെ തടയാം എന്നീ കാര്യങ്ങളിൽ നാം ബോധവാന്മാരായിരിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ലിജി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട വൃക്കകൾ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ കാണപ്പെടുന്നത്?
2: ശരിയാണ്, ഇന്ന് നമുക്ക് വൃക്കരോഗികളുടെ എണ്ണം പഴയതിനേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ വർധനവാണ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഇതെല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ അധികം വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഫുഡിന്റെയും വ്യായാമക്കുറവും, ഇതെല്ലാം അതിനൊരു കാരണം തന്നെയാണ്. ഇനി നമ്മൾ ടോട്ടൽ വൃക്കരോഗികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗങ്ങളാണ്. ഡയബറ്റീസ് തുടങ്ങി, അതായത് ഷുഗർ തുടങ്ങി, അത് അൺകൺട്രോൾഡ് ആയിട്ട് കൺട്രോൾ ഇല്ലാതെ ഒരു 10 വർഷം നീണ്ടു നിൽക്കുമ്പോഴാണ് ഷുഗർ കാരണമുള്ള വൃക്കരോഗം ഉണ്ടാകുന്നത്. ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഒരു പാരമ്പര്യ രോഗമായി, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മക്കൾക്കും ഇതുപോലെ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗം, ഡയബറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ഡയബറ്റീസ് കൂടാതെ രക്താതി സമ്മർദ്ദം, പിന്നെ ജനിതകമായ ചില വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ബോഡിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന വൃക്കരോഗം.

0: രോഗങ്ങൾ, പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെയുള്ള വൃക്കരുകളുടെ കല്ലുകൾ, ഇതെല്ലാം തന്നെ വൃക്കരോഗങ്ങൾക്ക് കാരണമാണ്. പിന്നെ ചില മരുന്നുകളുടെ അമിതം പോയി, കുറേ വർഷങ്ങളായിട്ടുള്ള അമിത ഉപയോഗം, വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, ഇതെല്ലാം വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ്. അത് കാരണം നമ്മൾ വേഗം വളരെ നേരത്തെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇത് കാരണവും വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടുന്നത് ഒരു കാണുന്നു. മാത്രമല്ല നമ്മുടെ വൃക്കരോഗികളുടെ ആയുർദൈർഘ്യം ഇപ്പോൾ കൂടുതലാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ പഴയതിനേക്കാൾ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു. അത് കാരണം വൃക്കരോഗം വന്നാലും അവർ ട്രീറ്റ്മെന്റോടുകൂടി വളരെ കാലം ജീവിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ പഴയതിനേക്കാൾ വൃക്കരോഗ രോഗികളുടെ എണ്ണം കൂടുതലായി കാണുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രമേഹം, രക്താതി സമ്മർദ്ദം എന്നിവയുടെ വർദ്ധനവ് തന്നെയാണ്.
1: മാഡം, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാനാകുമോ? അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: വൃക്കരോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗിക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണം മിക്കവാറും കാണപ്പെടണമെന്നില്ല. എന്നാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താം. അതായത് പ്രമേഹം മൂലമുള്ള വൃക്കരോഗമാണെങ്കിൽ രോഗിക്ക് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം പതഞ്ഞു പോവുക എന്നുള്ളതാണ്. മൂത്രത്തിലെ പ്രോട്ടീൻ അധികമായി പോകുമ്പോഴാണ് മൂത്രം ഇങ്ങനെ പതഞ്ഞു പോകുന്നത്. അത് പിന്നീട് രോഗിക്ക് ദേഹത്ത് നീര് നീർക്കെട്ട്, കാലിലും മുഖത്തുമായി നീർക്കെട്ട് വരുന്നു. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ വേറെ പല ലക്ഷണങ്ങളും കാണപ്പെടുന്നു. അതായത് ശരീരത്തിൽ വിളർച്ച ഉണ്ടാവുന്നു, അത് കാരണം ക്ഷീണം, തളർച്ച, പിന്നെ നമുക്ക് ഈ വിശപ്പില്ലായ്മ, പിന്നെ വളരെയധികം രോഗം മൂർച്ഛിക്കുമ്പോൾ ഛർദി, ബോധക്ഷയം, ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഇതായത് ഷുഗർ മൂലമുള്ള വൃക്കരോഗം തുടങ്ങി അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാനീ പറഞ്ഞത്. അത് മാത്രമല്ല വൃക്കരോഗത്തിന്റെ വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവാതിരിക്കുക, ഇത് വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ്. ചിലർക്ക് വളരെ അപൂർവമായിട്ട് ഈ കാലുകളിലെ കോച്ചിപ്പിടുത്തം, പിന്നെ രാത്രി ഒരുപാട് മൂത്രം അധികമായി പോവുക, മൂത്രത്തിലെ രക്തത്തിന്റെ അളവ് അതായത് രക്തമായി പോവുക, ബ്രൗൺ കളറിലോ കട്ടൻ ചായന്റെ നിറത്തിലോ മൂത്രം പോവുക, ഇതെല്ലാം തന്നെ വൃക്കരോഗത്തിന്റെ ലക്ഷണമായി കാണപ്പെടുന്നു.
1: മാഡം, യഥാസമയം വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അറിയാതിരിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ, രക്തത്തിലെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മാറ്റുന്ന ഒരു അവയവമാണ് വൃക്കകൾ. അപ്പോൾ വൃക്കകൾ തകരാറിലാവുമ്പോൾ ഈ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് കാരണമുള്ള ലക്ഷണങ്ങളും സങ്കീർണതകളും രോഗിക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് ജലാംശം കൂടുക എന്നുള്ളതാണ്. വൃക്കകളാണല്ലോ നമ്മുടെ ശരീരത്തിലെ വെള്ളം, അധികമായിട്ടുള്ള ജലത്തിനെ പുറന്തള്ളുന്നത്. അപ്പോൾ വൃക്കകൾക്ക് തകരാറിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുകയും ആദ്യം കാലിൽ നീർക്കെട്ടുണ്ടാവുകയും പിന്നീട് അത് കൂടുമ്പോൾ ദേഹമാസകലം നീർക്കെട്ടുണ്ടാവുകയും അത് ശ്വാസകോശത്തിലെ നീർക്കെട്ടുണ്ടാവുകയും രോഗിക്ക് ശ്വാസം മുട്ടലുകൾ, പിന്നെ അത് കാരണമുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവുന്നു. രോഗിയുടെ ബി പി വളരെ ക്രമാതീതമായി കൂടുന്നതിന് ഒരു കാരണം ഈ ജലാംശം കൂടുന്നത് തന്നെയാണ്. മാത്രമല്ല ശരീരത്തിലെ പല ലവണങ്ങളും, സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള ലവണങ്ങളെയും പുറന്തള്ളുന്നതും അതിന്റെ ലെവൽ കറക്റ്റാക്കി വെക്കുന്നതും വൃക്കകളാണ്. അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ രോഗിക്ക് ശരീരത്തിൽ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്നതാണ് ഹൃദയത്തിന്റെ താളക്രമം തന്നെ വ്യതിയാനപ്പെട്ടിട്ട് രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഈ പൊട്ടാസ്യം കൂടുന്നതിലുണ്ടാവുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ആസിഡ് ഇത് പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ട് കാരണം അസിഡോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് രോഗി എത്തുന്നു. പിന്നെ കുട്ടികളിലാണ് വൃക്കരോഗം ഉണ്ടാവണമെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. കുട്ടികൾ പൊക്കം കുറഞ്ഞ കുട്ടികളായി മാറുന്നു. കുട്ടികൾക്ക് എല്ലുകൾക്ക് ബലക്കുറവ്, എല്ലുകൾക്ക് വളവുകൾ, ഇതെല്ലാം വൃക്കരോഗത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാവാം. പിന്നെ വൃക്കരോഗമുള്ളവർക്ക് സാധാരണ ജനങ്ങളെക്കാളും ഹൃദ്രോഗ സാധ്യത, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വൃക്കരോഗികൾക്ക് സാധാരണ ജനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, അതിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും രോഗി വിളർച്ച, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത് വൃക്കകളുടെ കാര്യക്ഷമത കൃത്യമായി മനസ്സിലാക്കുന്നതിനായി എന്തെല്ലാം പരിശോധനകളാണ് നാം നടത്തേണ്ടത്?
0: വൃക്കകളുടെ ഞാൻ പറഞ്ഞല്ലോ, വൃക്കകൾക്ക് തകരാറ് വരുമ്പോൾ നമുക്ക് ചില പ്രാരംഭഘട്ടത്തിൽ നമുക്ക് സിംപ്റ്റംസ്, പേഷ്യൻസിന് ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് വൃക്കരോഗം വളരെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ. ഇത് ഞാൻ ഷുഗറുള്ള പ്രമേഹമുള്ള വൃക്കരോഗങ്ങളുടെ കാര്യമാണ് പറയുന്നത്. പ്രമേഹ രോഗമുണ്ടായി വൃക്കരോഗം ഉണ്ടാകുമ്പോൾ യൂറിനിൽ മൈക്രോ ആൽബുമിൻ, അതായത് വളരെ കുറച്ചുള്ള ആൽബുമിൻ ലെവൽ, ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് 30 mg താഴെ ആയിരിക്കണം. 30 mg മുകളിലാണെങ്കിൽ ശരീരത്തിൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ലെവൽ കൂടുതലാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ പ്രഷർ ഇതെല്ലാം

0: കൃത്യമായി ട്രീറ്റ് ചെയ്ത് ഈ മൈക്രോ ആൽബുമിൻ തടയുന്നതിനുള്ള മരുന്നുകളും നൽകുകയാണെങ്കിൽ രോഗിക്ക് ഈ വൃക്കരോഗത്തിൽ നിന്ന് തിരിച്ച് പഴയ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൺട്രോൾ ആവാതെ രോഗിയുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ വളരെ കൂടുതലായി പോവുകയാണെങ്കിൽ നമുക്ക് വൃക്കകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ യൂറിനിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ഷുഗറുള്ള പേഷ്യൻസ് കൃത്യമായ ഇടവേളകളിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ പേഷ്യന്റിന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്ന അറിയുന്നതിനായി നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡിലെ ക്രിയാറ്റിനിന്റെ അളവും യൂറിയയുടെ അളവും, കൂടാതെ സോഡിയം, പൊട്ടാസ്യം ഇതുപോലെ ലവണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു, അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ വയറിന്റെ സ്കാൻ വൃക്കകളുടെ പ്രവർത്തനത്തിന് വൃക്കകളിലെ കല്ലുകൾ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ കിഡ്നികളിലെ കല്ലുകൾ, നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന കല്ലുകൾ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനായി സ്കാനിംഗ് മൂലം നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ്.
1: മാഡം, അവസാനമായി വൃക്കകളുടെ സംരക്ഷണത്തിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: വൃക്കരോഗം വരാതിരിക്കാനും എന്നാൽ വന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാനും നമുക്ക് കുറേ മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ്. വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനം നമുക്ക് മുൻകരുതൽ ഒന്നെന്ന് പറയുന്നത് ഡയബറ്റിസ്, ഷുഗർ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതുമാണ്. ആളുകളുടെ, ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് വൃക്കരോഗത്തിന്റെ, അതായത് ഷുഗറിന്റെ മരുന്ന് കഴിച്ചാൽ വൃക്കരോഗം ഉണ്ടാകുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. വൃക്കരോഗം ഉണ്ടാകുന്നത് കൺട്രോൾ അല്ലാത്ത ബ്ലഡ് ഷുഗർ കൊണ്ടാണ്. ബ്ലഡ് ഷുഗറിന് വളരെ കറക്റ്റായി ആഹാര നിയന്ത്രണവും വ്യായാമവും അത് കൂടാതെ മരുന്നുകളും ഉപയോഗിച്ച് കൃത്യമായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രമേഹം മൂലമുള്ള വൃക്കരോഗം നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകളും വ്യായാമവും ആഹാരക്രമവും ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ. ഇതുകൂടാതെ വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകൾ, അതായത് നമ്മൾ ഈ വേദന സംഹാരി ഗുളികകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള വൃക്കരോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗമാണ്. അപ്പം അത് നിയന്ത്രിക്കുന്നതിനെ പറ്റി, അതിനെ കുറിച്ചുള്ള അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ കൂടുതലായി വൃക്കകളിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. വൃക്കകളുടെ കല്ലുകൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. ഇതെല്ലാം വൃക്കരോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദമാണ്. ഒരു വൃക്കരോഗിക്ക് രക്തസമ്മർദ്ദം കൂടി നിന്നാൽ വളരെ പെട്ടെന്ന് വൃക്കരോഗം മൂർച്ഛിക്കാനും ഡയാലിസിസ് എന്ന സ്റ്റേജിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചും ആഹാര നിയന്ത്രണവും ഉപ്പിന്റെ നിയന്ത്രണവും എല്ലാം ഉപയോഗിച്ച് പേഷ്യന്റിന്റെ, രോഗി അവരുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വൃക്കരോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള നമുക്ക് ഉള്ള ഒരു മാർഗമാണ് മൂത്രത്തിൽ കൂടെ പോകുന്ന പ്രോട്ടീൻ്റെ അളവിനെ കുറയ്ക്കുക. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വൃക്കരോഗമുള്ളവർ അവരുടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതെല്ലാം കൊണ്ടും വൃക്കരോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് മൂർച്ഛിച്ച് ഡയാലിസിസ് എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു.
1: വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ലിജിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ രോഗത്തെ സംബന്ധിച്ച് നാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഒപ്പം തന്നെ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണിത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ രോഗം ബാധിക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമായതിനാൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതിരോധ മാർഗങ്ങൾ: കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കുളങ്ങൾ, തോടുകൾ, കൈത്തോടുകൾ എന്നിവയിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. മൂക്കിലൂടെ വെള്ളം ഒഴിക്കാതിരിക്കുക. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികളെ കുളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ യാതൊരു കാരണവശാലും കുളിക്കാൻ അനുവദിക്കരുത്. ഏതെങ്കിലും കാരണവശാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിടയായവർ മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞു തന്നെ ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ബിച്ചു തിരുമേനിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. ഈ ഗാനം ഹിമം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയതാണ്.

യേശുദാസും ചിത്രയും പാടിയത് ചിത്രം എന്നും നിന്റെ ഓർമ്മകളിൽ. ഈ ഗാനത്തിന്റെ രചന എൽ ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

0: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം. അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
1: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
3: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് സൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇതാ ഇന്നു മുതൽ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും സംഘവും പാടിയത്. ഗാനത്തിന്റെ വരികൾ ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഭഗത് റാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: പറ്റാൻ ഈസി വേണം. എന്നാൽ കീശത്താലി ആകെ ഈസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് പീറ്റർ റൂബൻ സംഗീതം നൽകി. ജയചന്ദ്രൻ എസ് ജാനകിയും പാടിയത്. ചിത്രം ബിന്ദു

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം ഇവിടെ ഇങ്ങനെ.

0: ഗോൾഡൻ ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ട്രിവാൻഡ്രം അടൂർ കളിക്കവിള കൊല്ലം ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം അവൾ കാത്തിരുന്നു അവനും.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചാമ്പ്യൻ തോമസ്. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത് രചന കെ ജയകുമാർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
2: One, two, three, four.

0: ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ₹37,500 കോടി സാമ്പത്തിക അടങ്കലോടെ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സിബിഎസ്ഇ 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ. ആഗോള വിപണിയിൽ വിമാന ഇന്ധന വില വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സർവീസുകൾ വെട്ടിക്കുറയ്ക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചു. യാത്രക്കാരുടെ സൌകര്യത്തിനായി ചെന്നൈ എഗ്മോറിനും കന്യാകുമാരിക്കുമിടയിൽ ആഴ്ചതോറുമുള്ള പ്രത്യേക ട്രെയിൻ സർവീസ് നടത്താൻ ദക്ഷിണ റെയിൽവേ. ചെന്നൈ എഗ്മോർ കന്യാകുമാരി സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ മെയ് 15, 22, 29, ജൂൺ 5 എന്നീ തീയതികളിൽ രാത്രി 11:50 ചെന്നൈ എഗ്മോറിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്നുച്ചയ്ക്ക് 1 മണിക്ക് കന്യാകുമാരിയിൽ എത്തിച്ചേരും. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം കബറടക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം കമലത്തളം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: 916 Hallmark സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക് കർട്ടൻ ഫർണി.

0: ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എഴുത്തച്ഛൻ. കൈതപ്രത്തിന്റെ വരികൾ രവീന്ദ്രന്റെ സംഗീതം.

0: ബ്രിട്ടനീസ് വേണം. എന്നാൽ കീശ കാലിയാകദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
5: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് DBA, BCOM പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
4: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
6: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: ആഗ്നേയം ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: സ്വർണം നമുക്ക് നേരത്തെ വാങ്ങി വെക്കണം, അതുകൊണ്ട് പർച്ചേസ് എവിടെ നിന്നാണെന്ന് ഇപ്പോഴേ തീരുമാനിക്കണേ.
3: അതിനിപ്പോ എന്താ ഇത്ര സംശയം? കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് തന്നെയാണ് ഗോൾഡ് പർച്ചേസിൽ ബെസ്റ്റ് ചോയ്സ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ്.
0: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ് അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിക്കവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: ഇത്തവണത്തെ ഐശ്വര്യം ഭഗവതി തരും. 12 കോടിയുടെ വിഷു ബമ്പർ ഭഗവതി ലോട്ടറി എടുത്താൽ മതി. നിരവധി തവണ ബമ്പർ ലോട്ടറി അടിച്ചത് അവിടുന്ന് എടുത്ത ടിക്കറ്റുകൾക്കാ. ഇക്കഴിഞ്ഞ ഓണം ബമ്പറും അവിടുന്ന് എടുത്ത ടിക്കറ്റിനാ.
6: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന് ഭഗവതി ലോട്ടറി ഏജൻസീസ്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം.
7: ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം രവീന്ദ്രന്റേത്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472283856.
3: മനോയാനം.
4: തലമുറകളിലേക്ക് നാം കൈമാറുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പണമോ സ്വത്തോ അല്ല, മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് ആധുനിക മനഃശാസ്ത്രം അടിവരയിടുന്നു. ഇതിനെ ഇമോഷണൽ ഇൻഹെറിറ്റൻസ് അഥവാ വൈകാരിക പൈതൃകം എന്ന് വിളിക്കാം. നമ്മുടെ മുൻ തലമുറകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഭൂമിയോ വീടോ പണമോ മാത്രമല്ല, അവരോടൊപ്പം ജീവിച്ചപ്പോൾ നാം കണ്ടുപഠിച്ച പെരുമാറ്റ രീതികളും വൈകാരിക പാരമ്പര്യങ്ങളും കൂടിയാണ്. ഒരു കുടുംബം അതിന്റെ അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ നിക്ഷേപം സമാധാനപരമായ ഒരു നാഡീവ്യൂഹമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ തളരാതെ നിൽക്കാം, ദേഷ്യം വരുമ്പോൾ എങ്ങനെ നിയന്ത്രിക്കാം, വീഴ്ചകളിൽ നിന്ന് എങ്ങനെ എഴുന്നേൽക്കാം എന്നതൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് തന്റെ മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ്. പണം നൽകുന്ന സുരക്ഷിതത്വത്തെക്കാൾ വലിയൊരു സുരക്ഷാ കവചമാണ് വൈകാരികമായ ഈ സന്തുലിതാവസ്ഥ. ഇതൊരു ആന്തരിക സമ്പത്താണ്. പുറമേയുള്ള വിജയങ്ങൾ എത്രയുണ്ടായാലും ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ ജീവിതം അപൂർണമായിരിക്കും. കുട്ടികളെ വളർത്തുന്നവർ ശാന്തതയോടെ പെരുമാറുകയും തർക്കങ്ങൾക്ക് ശേഷം തെറ്റുകൾ തിരുത്തി ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ലഭിക്കുന്നത് വലിയൊരു പാഠമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിനു പകരം വിവേകത്തോടെ പ്രതികരിക്കാൻ മാതാപിതാക്കൾക്ക് സാധിച്ചാൽ ആ കുട്ടികളുടെ തലച്ചോർ സുരക്ഷിതത്വത്തിന്റെ ഭാഷ പഠിക്കുന്നു. ഈ സുരക്ഷിതാബോധമാണ് ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നത്. വൈകാരിക നിയന്ത്രണം എന്നത് ജന്മനാ ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് മുതിർന്നവർ കാണിച്ചു തരുന്ന മാതൃകകളിലൂടെ കുട്ടികൾ ആർജിച്ചെടുക്കുന്ന ഒരു കഴിവാണ്. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഈ വൈകാരിക ശീലങ്ങൾ നമ്മുടെ തലച്ചോറിലെ നാഡീബന്ധങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികളിൽ സ്ട്രെസ് ഹോർമോണുകൾ കുറവായതുകൊണ്ട് അവരുടെ തലച്ചോർ കൂടുതൽ സർഗാത്മകമായി പ്രവർത്തിക്കുന്നു. ഇതിനെ ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് എന്ന് വിളിക്കാം. മാതാപിതാക്കൾ നൽകുന്ന വൈകാരികമായ താങ്ങാണ് ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ അടിത്തറ. നമ്മുടെ തലച്ചോറിലെ മിറർ ന്യൂറോണുകൾ വഴിയാണ് കുട്ടികൾ മാതാപിതാക്കളുടെ വികാരങ്ങളെ പകർത്തുന്നത്. മാതാപിതാക്കൾ സമ്മർദ്ദത്തിലാകുമ്പോൾ കാണിക്കുന്ന അമിത പ്രതികരണങ്ങൾ കുട്ടികളുടെ നാഡീവ്യൂഹത്തെയും അശാന്തമാക്കും. എന്നാൽ മാതാപിതാക്കൾ സ്വയം ശാന്തരാകാൻ ശ്രമിക്കുന്നത് കണ്ടാൽ കുട്ടികളും ആ പാത പിന്തുടരും. ഈ കോ റെഗുലേഷൻ പ്രക്രിയയാണ് ഒരു കുടുംബത്തിന്റെ വൈകാരിക ഭദ്രത നിശ്ചയിക്കുന്നത്. ഒരു തലമുറയിൽ തുടങ്ങുന്ന ഈ മാറ്റം വരും തലമുറകളിലെ നൂറുകണക്കിന് ജീവിതങ്ങളെ പ്രകാശപൂർണമാക്കാൻ സഹായിക്കും. പാരമ്പര്യമായി ലഭിക്കുന്ന വേദനയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് സമാധാനത്തിന്റെ പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ ഓരോ മാതാപിതാക്കൾക്കും സാധിക്കും. നിങ്ങൾ പാരമ്പര്യത്തെക്കുറിച്ച് അവകാശപ്പെടുന്നവരാണെങ്കിൽ ഓർക്കുക, അത് നിങ്ങൾക്ക് കൂടുതൽ വസ്തുവുണ്ടോ പണമുണ്ടോ എന്നുള്ളതല്ല, പകരം നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്റർ ജനറേഷണൽ റെസിലിയൻസ് ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിജയം എന്നത് ബാങ്ക് ബാലൻസിൽ മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിലെ ഊഷ്മളതയിലും നമ്മുടെ മനസ്സിന്റെ ശാന്തതയിലുമാണിരിക്കുന്നത്. വികാരങ്ങളെ ആദരിക്കാനും അവയെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സ്കോളർഷിപ്പാണ്. ഓരോ വ്യക്തിയും തന്റെ കുടുംബത്തിനു വേണ്ടി കരുതി വെക്കേണ്ടത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങളാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. ജീവിതം എപ്പോഴും സുഖകരമായിരിക്കില്ല, പക്ഷേ പ്രതിസന്ധികളിൽ തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് കടലും നീന്തിക്കടക്കാം. വൈകാരികമായ പക്വതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ കൂടുതൽ കരുത്തുള്ള ഒരു സമൂഹത്തെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ശാസ്ത്രം നൽകുന്ന ഈ വെളിച്ചം ഓരോ വീട്ടിലും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും പുതിയൊരു പുലരി സമ്മാനിക്കട്ടെ. നമ്മുടെ ഓരോ നല്ല പെരുമാറ്റവും ഒരു വലിയ പാരമ്പര്യത്തിന്റെ തുടക്കമാവട്ടെ. അറിവിലൂടെയും തിരിച്ചറിവിലൂടെയും നമുക്ക് ഈ ആന്തരിക

0: ശാരീരിക സമ്പത്തിനെ വർദ്ധിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
3: ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
4: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
4: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
4: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഫലവൃക്ഷങ്ങളുടെ പറുദീസ തീർത്ത കൃഷിയിടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നമുക്ക് പരിചിതമായതും ഒപ്പം നാം കേൾക്കാത്തതും രുചിക്കാത്തതുമായ 50 ഫലവർഗ്ഗങ്ങൾ സമൃദ്ധമായി നിൽക്കുന്ന ഈ കാഴ്ച മറ്റെവിടെയുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ. മാവ് തന്നെയുണ്ട് 10 ഇനങ്ങൾ, പിന്നെ ഫലവൃക്ഷങ്ങളിൽ ഇല്ലാത്തതായി ഒന്നുമില്ല.

0: ഇത് ചിറയിൻ കീഴിലെ അനിൽദേവിന്റെ പുരയിടമാണ്. അച്ഛനൊപ്പം കൃഷിയിലെ ബാലപാഠങ്ങൾ പഠിച്ച് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന കോർപ്പറേഷനിൽ ജോലി ലഭിച്ചു കഴിഞ്ഞും കൃഷിയെന്ന ഇഷ്ടവിനോദം കൈവിടാതെ ഒപ്പം കൂട്ടുകയും യാത്രകളിൽ കാണുന്ന വ്യത്യസ്ത ഫലവൃക്ഷങ്ങൾ വാങ്ങി സ്വന്തം കൃഷിയിടത്തെ മധുരമൂറുന്ന ഉദ്യാനമാക്കി മാറ്റിയതിന്റെ പിന്നിൽ കൃഷിയോടുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ പകലന്തിയോളം സജീവമായി ആരോഗ്യത്തോടെ ഓടി നടക്കാൻ സാധിക്കുന്നത് കൃഷി ജീവിതത്തിനൊപ്പം കൂട്ടിയതുകൊണ്ടാണ്. ഫലവൃക്ഷങ്ങളിലൊതുങ്ങാതെ നിരവധിയിനം പച്ചക്കറികൾ ജൈവരീതിയിൽ ഇദ്ദേഹം കൃഷി ചെയ്തു പോരുന്നു. തനത് രീതിയിൽ തയ്യാറാക്കുന്ന ജൈവമിശ്രിതങ്ങളാണ് ഇവിടുത്തെ പച്ചക്കറികൾക്കും ഫലവൃക്ഷങ്ങൾക്കും കരുത്തുപകരുന്നത്. നമുക്ക് ശ്രീ അനിൽദേവിന്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം.
1: നമസ്കാരം.
2: നമസ്കാരം.
1: താങ്കൾ ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം?
2: സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഉറക്കഴിക്കുമ്പോൾ കാണുന്നത് അച്ഛൻ നമ്മട്ടിയായിട്ട് ആ പറമ്പിൽ എന്തെങ്കിലും കൃഷി ചെയ്യുന്നതാണ്. അച്ഛന് ജോലിയുണ്ടായിരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അത് കണ്ടാണ് രാവിലെ ഇറങ്ങുന്നത്. ഒത്തിരി വലുതായപ്പോൾ അച്ഛനെ സഹായിക്കാനായിട്ട് ഞങ്ങളും കൂടെ ഇറങ്ങി, എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവരും ഇറങ്ങുമായിരുന്നു. അതൊരു പ്രചോദനമായി. പിന്നെ എനിക്ക് ജോലി കിട്ടി, 2017 റിട്ടയർഡായി. അതിനുശേഷം ഒരു സമ്പൂർണ്ണ ജൈവ കർഷകനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും ജൈവ നെല്ലും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു.
1: ഇപ്പൊ പ്രധാനമായിട്ടും ഈ ഫലവൃക്ഷങ്ങളും പച്ചക്കറികളുമാണുള്ളത് അല്ലേ? വാഴയുണ്ട്. നമ്മൾ എത്ര സ്ഥലത്താണ് ഇപ്പം കൃഷി ചെയ്തിരിക്കുന്നത്?
2: എന്റെ വീട്ടുവളപ്പില് ഒരു 40 സെന്റോളം ഉണ്ട്. അപ്പൊ അതിനകത്താണ് ഈ ഫലവൃക്ഷങ്ങൾ വന്നേക്കുന്നത്. ഒരു 60 പരത്തോളം ഫലവൃക്ഷങ്ങൾ ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ആത്തകളുണ്ട്. മുന്തിരി ആത്ത, ചക്ക ആത്ത, മുള്ളാത്ത, അമൃതം കായ്, പിന്നെ ചെറുനാരകം തന്നെ ഒരു 5 വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ചക്ക നാരകം 12 വെറൈറ്റിയോളം മാവുണ്ട്. മാവ് ഒരു 7-8 എണ്ണം കായ്ക്കുന്നുണ്ട്. പിന്നെ ലിപ്പോട്ട്, റംബൂട്ടാൻ, മരമുന്തിരി, പേര, പേര ഒരു 7-8 വെറൈറ്റി പേരയുണ്ട്. ജാമ്പ, അബിയു, മാതളം, ചൈനീസ് ഓറഞ്ച്, സപ്പോട്ട, മെമ്പയർ ആപ്പിള്, മൾബെറി, ഫുലാസ, അവക്കാട, ഒരു 60 പരത്തോളം വെറൈറ്റികൾ ഇതുണ്ട്.
1: വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫലവൃക്ഷത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഈ തൈകളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്തത്?
2: തൈകള് എറണാകുളത്ത് അവരുടെ ഓഫീസ്, MBED. അതിനടുത്ത് തന്നെ ഒരു നല്ല നഴ്സറി AVT. അവിടെ ഇമ്പോർട്ടഡ് വരുന്നുണ്ട്. തായ്ലൻഡിന്റെ ഫ്രൂട്ട്സുകൾ വരുന്നുണ്ട്. ഫ്ലവേഴ്സ് ഉണ്ട്, ഹോംഗ്രൗണ്ടിന്റെ ഫ്രൂട്ടുകളൊക്കെ. അതൊരൊക്കെ 10-20 വർഷത്തിന് മുമ്പേ അവിടെ നിന്ന് പലപ്പോഴായിട്ട് ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എൻ്റെ കയ്യിൽ 2 കിറ്റ് തൂക്കിയായിരിക്കും വരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നട്ട് നട്ട് ഒരുവിധമുള്ള നല്ല ഫ്രൂട്ട്സുകൾ എനിക്ക് ശേഖരിക്കാൻ കഴിഞ്ഞു. അത് നടുകയും ചെയ്തു. അതൊക്കെ ഇപ്പോൾ വിളവെടുത്ത് തുടങ്ങി. ഏകദേശം
1: നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നന്നായിട്ട് വളരുന്നുണ്ടോ? അത് കാലാവസ്ഥ ഒരു പ്രശ്നമുണ്ടോ ഇതിന്?
2: കാലാവസ്ഥയിൽ വളരുന്നതുമുണ്ട്, വളരാത്തതുമുണ്ട്. ഇപ്പം അത് നട്ട് കഴിഞ്ഞിട്ട് ചിലതൊന്നും പൂക്കാതെ നിൽക്കുന്നുണ്ട്. അപ്പം അതെല്ലാം മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് കുറേ കൂടെ അനുയോജ്യമായുള്ള വെറൈറ്റികൾ നമ്മളെ നാട്ടിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഇത് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്.
1: അപ്പം എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിന് നൽകുന്നത്?
2: 1 ലോഡ് ചകിരിച്ചേർ. ചകിരിച്ചേറിനെ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ബെഡായിട്ട് ഒരു 2 ഇഞ്ച് കനത്തിൽ നിരത്തും. ആ നിരത്തിയതിനു ശേഷം അതിൽ മൈക്രോബ്സ്, ജീവാണു, ഒമേഗേഡ, കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. അത് 200 ലിറ്റർ വെള്ളത്തിൽ 1 കിലോ ശർക്കരയായിട്ട് ലയിപ്പിച്ച് ആ ലായനി ഇതിൻ്റെ പുറത്ത് ഒഴിക്കും. അതിന് മുകളിൽ കോഴിക്കാട്ടം നിരത്തുന്നു. അതിൻ്റെ മുകളിൽ 3 കുട്ട മേൽമണ്ണ്. അതിന് മുകളിൽ റോക്ക് ഫാസ്ഫേറ്റ്. അതിന് മുകളിൽ 100 ലിറ്റർ വെള്ളം തളിക്കുന്നു. പിന്നും ഈ ചകിരിച്ചേർ 1 ലെയർ കൊടുക്കുന്നുണ്ട്. ലായനി ഉണ്ടല്ലോ, മൈക്രോബ്സ് ജീവാണു 1 കിലോയുടെ ഉള്ളത്, 1 കിലോ ശർക്കരയും 200 ലിറ്ററുമായിട്ട് അതൊഴിക്കുന്നു. അതിൻ്റെ മുകളിൽ ആട്ടുംകാട്ടം, മേൽമണ്ണ്, റോക്ക് ഫാസ്ഫേറ്റ്,
1: അങ്ങനെ ഓരോ ലെയറായിട്ട്
2: അങ്ങനെ തീർത്ത് ഇതെല്ലാം തീരുന്നതിന് ശേഷം പൊതയിട്ട് 35-40 ദിവസം വയ്ക്കുമ്പോൾ ഇത് മുഴുവനും പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായിട്ട് വരും. ആ കമ്പോസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ഈവൻ നിലത്തിന് പോലും ഈ വളമാണ് ഇട്ടു എടുത്തോണ്ടിരുന്നത്.
1: ഇപ്പോൾ 12 ഇനം മാവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥയുമായി അനുയോജ്യമായ ഫലവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവൊക്കെ എങ്ങനെയാണ്, നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുന്നുണ്ടോ, അതിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാം.
2: എൻ്റെ മാവുകൾ പലതും കാച്ച്
1: ഈ കോട്ടൂർക്കോണം, അങ്ങനെ
2: കോട്ടൂർക്കോണം ഉണ്ട്, കർപ്പൂരമാങ്ങ കോട്ടൂർക്കോണം, പിന്നെ സേലം മാങ്ങയുണ്ട്, പിന്നെ ചക്ക പോലെയുള്ള വലിയ പുളിയുള്ള മാങ്ങയുണ്ട്. ഇപ്പം അതും കോതി നിർത്തിയിട്ട് അതിൻ്റെ അടുത്ത് വേറെ കുറേ കൂടെയുള്ള ഇപ്പോൾ വെളിയിലത്തെ മാവും കൂടെയൊക്കെ വെയിലുള്ള സ്ഥലത്ത് നടാനുള്ള ഇതുണ്ട്. ജപ്പാൻ്റെ മാവുണ്ടല്ലോ, റംബൂട്ടാനൊക്കെ നല്ല വിളവാണ് കിട്ടുന്നത്. 10-30 കിലോയൊക്കെ നമുക്ക് കിട്ടി.
1: വിൽപ്പനയ്ക്കായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടോ?
2: വീട്ടിലിപ്പോ പച്ചക്കറികളെല്ലാം വാങ്ങാനായിട്ട് എനിക്ക് സാധനം ഇല്ലാത്തതിന്റെ കുറവേ ഉള്ളൂ.
1: ഈ ഫ്രൂട്ട്സിന്റെ കാര്യമാണ്,
2: ഫ്രൂട്ട്സും ഇതിന്റെ കൂട്ടത്തിൽ അവര് നല്ല ഡിമാൻഡായിട്ട് ചോദിക്കുന്നുണ്ട്. ഏത് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും അവർ വാങ്ങിക്കുന്നുണ്ട്.
1: അതെങ്ങനെ നമുക്ക് ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നത് നമ്മുടെ വീട്ടിൽ വന്നാണ്, നമുക്ക് ഇത് വിൽപ്പനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ?
2: വന്ന് തന്നെ വാങ്ങുന്നുണ്ട്, പിന്നെ ഈ തണൽ എന്നുള്ള സംഘടന കബടിയാറുള്ള അവര് വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്.
1: വിൽപ്പനയ്ക്ക് നമുക്ക് ഒരു
2: ബുദ്ധിമുട്ടുമില്ല, നല്ല വിലയും കിട്ടുന്നുണ്ട്.
1: നമുക്ക് ഈ കൃഷിക്ക് എന്തെങ്കിലും ഈ പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്?
2: കൃഷിഭവനിൽ നല്ല പ്രചോദനമാണ്. ഇപ്പം നമ്മളും അതോടുകൂടി കൃഷിക്കൂട്ടങ്ങൾ വന്ന് ആ കൃഷിക്കൂട്ടങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാനും മുന്നോട്ട് അവരെ കൂടെ നിന്ന് ഇപ്പോൾ ഒരു 8 കൂട്ടമുണ്ട്. അത് അടുത്തവണ ഒരു 20 കൂട്ടമെങ്കിലും ആക്കി വിഷമില്ലാത്ത ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പലരെയും മുന്നിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് പേര് മുന്നിട്ട് വരുന്നുണ്ട്.
1: ഈ കൃഷിക്കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൃഷിഭവന്റെ നല്ല പിന്തുണയുണ്ട്.
2: കൃഷി അസിസ്റ്റന്റുമാരായാലും കൃഷി ഓഫീസറായാലും AID ആയാലും അവരെല്ലാം നല്ല രീതിയിലുള്ള ഇതുണ്ട്.
1: ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
2: സാമ്പത്തിക സഹായം ഇപ്പം നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, മണ്ണിര കമ്പോസ്റ്റിന് വേണ്ടിയുള്ള സഹായം ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിൽ സ്റ്റാൻഡ് അടിച്ച് ആണ് ഈ ഗ്രോ ബാഗ് എല്ലാം വെച്ചത്.
1: വ്യത്യസ്തമായ ഒരു കൃഷി രീതിയിൽ താങ്കൾ നിരവധി ഫ്രൂട്ട് പ്ലാന്റ്സുകൾ കൃഷി ചെയ്ത് താങ്കൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ പച്ചക്കറി കൃഷിയും ഇതുപോലെ നല്ല നിലയിൽ നടത്തുന്നുണ്ടല്ലേ?
2: അതെ അതെ, പച്ചക്കറി കൃഷി ആണ് ആദ്യം തുടങ്ങിയത്, അതിൻ്റെ കൂടെ സൈഡായിട്ടാണ് ഇതെല്ലാം ചെയ്തത്.
1: ഇതെല്ലാം സ്വന്തമായിട്ടുള്ള സ്ഥലമാണോ അതോ പാട്ടത്തിന്?
2: സ്വന്തമായ സ്ഥലങ്ങൾ.
1: മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് എത്ര സ്ഥലത്ത് കൃഷിയുണ്ട് ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഉൾപ്പെടെ?
2: എന്റേതായിട്ടുള്ളത് ഒരു 85 സെന്റോളം ഉണ്ട്. പിന്നെ എന്റെ അനന്തരവരുള്ളതുണ്ട്, അവിടെയും നമ്മൾ വാഴ

0: ചേന ചേന 10,800 പൗണ്ടോളം.
1: അപ്പം മൊത്തത്തിൽ 2 ഏക്കറിന് മുകളിൽ
0: 2.5 ഏക്കറോളം കൃഷി ചെയ്തിരുന്നു.
1: ഈ പച്ചക്കറിക്കും നമുക്ക് വിൽപ്പനയ്ക്ക് പ്രയാസമുണ്ടോ? അത് നന്നായിട്ട് പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുമോ?
0: പച്ചക്കറി വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്, നേരത്തെ പറഞ്ഞ തണൽ വന്ന് വാങ്ങുന്നുണ്ട്. വീട്ടിൽ വരുന്നവർക്കൊന്നും നമുക്കിപ്പോൾ കൊടുക്കാനുള്ള സാധനം അത്രയും പ്രൊഡക്ഷൻ ഇല്ല. നേരത്തെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, അതിന് ജൈവ സർട്ടിഫിക്കേഷനും കിട്ടിയിട്ടുണ്ട്. വീട്ടിലുള്ളതിന് ഒരേ ദിവസം ബുക്കിംഗാണ്. ഇപ്പം
1: സർക്കാർ ഉദ്യോഗത്തിൽ നിന്നൊക്കെ വിരമിച്ച് വന്ന ഒരാളാണ്. ഇതിനോടുള്ളൊരു പാഷനും നമ്മൾ കുട്ടിക്കാലം മുതലേ കൃഷി കണ്ടു വളർന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ രാവിലെ എത്ര മണിക്കാണ് ഇതിൻ്റെ ഈ പരിചരണത്തിനായി ഇറങ്ങുന്നത്? ബാക്കി കാര്യങ്ങളോട് ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം.
0: ഇപ്പം രാവിലെ എണീച്ച് ഈ നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം കണി കാണുന്ന അവരെയാണ്. അന്നലത്തേന്നും വ്യത്യാസമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ളതൊക്കെ നോക്കിയതിന് ശേഷം വെള്ളവും കൊടുക്കും. വെള്ളവും കൊടുത്തിട്ട് വൈകിട്ട് അതിനുവേണ്ടിയുള്ള പ്രതിരോധവും എല്ലാം ചെയ്യും. രാവിലെ എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി നോക്കിയിട്ടാണ്. അതിനും ഒരു സന്തോഷമായിരിക്കും. നമ്മൾ ഇന്ന് ഒന്ന് തട്ടുമ്പോൾ ആ ചെടികൾക്കൊക്കെ ഒരു ഉണർവുണ്ടാകും.
1: പൊതുവെ നമ്മൾ ഈ കൃഷിയിൽ ഇറങ്ങിയപ്പോൾ മാനസികമായിട്ടും നമുക്ക് ശാരീരികമായിട്ടൊക്കെ വളരെ സന്തോഷവും ആരോഗ്യവും ഉണ്ട് അല്ലേ?
0: പിന്നെ മാനസികമായിട്ടുള്ള സന്തോഷമാണ് ഉള്ളത്. അത് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് ഇതിൽ.
1: കുടുംബസമേതമുള്ള
0: ഞാനും മക്കളും ഉണ്ട്. അവർക്ക് ജോലി ഉണ്ടെങ്കിലും സമയത്ത് അവർ വരുന്നുണ്ട്. കൊച്ചുകുട്ടിയുണ്ട്, എൻ്റെ കൂടെ കൊച്ചുകുട്ടിയും കൂടെ കൂടെ വരുന്നു. വൈഫ് PSSCയിലായിരുന്നു ജോലി, ഉഷാദേവി. ഇപ്പോഴ്
1: കൃഷിയിലേക്ക്
0: ഇറങ്ങിയിട്ടുണ്ട്.
1: അപ്പം തീർച്ചയായിട്ടും താങ്കൾക്ക് കൃഷി നല്ലതായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
0: ഇതിന് എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം, ഈ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ പോലെയുള്ള മാരകാസുഖങ്ങൾ, അപ്പം അതിനൊരറുതി വരുത്താനും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ പകുതിയെങ്കിലും നമുക്ക് ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച് നല്ല പച്ചക്കറികൾ, നല്ല ആരോഗ്യം പുതിയ തലമുറയ്ക്ക് അവർക്കൊരു നല്ല പൂർണ്ണ ആരോഗ്യമുള്ള വരാക്കി ഒരു പൂർണ്ണ ആരോഗ്യ കേരളം സൃഷ്ടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി.

തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ആതിരയിൽ ശ്രീ അനിൽദേവ് വി എൽ ആണ് തന്റെ കൃഷിരീതികൾ ഞാറ്റുവേലയുമായി പങ്കുവച്ചത്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 14 ഖാരിഫ് വിളകളുടെ കുറഞ്ഞ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി അനുമതി നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. സംരക്ഷിത പട്ടികയിലുള്ള കടൽ ജീവികളുടെ നിയമവിരുദ്ധ വ്യാപാരം തടയാൻ മത്സ്യത്തൊഴിലാളി പങ്കാളിത്ത സമീപനം അനിവാര്യമെന്ന് വിദഗ്ധർ. കൊച്ചി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിൽ തുടങ്ങിയ ത്രിദിന ദേശീയ ശില്പശാലയിലാണ് ആവശ്യം ഉയർന്നത്. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കും. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ

കാഴ്ചവയ്ക്കുന്ന യുവാക്കൾക്ക് ജൂണിൽ നടക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക് സ്കൂളിലെ 1983 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ എസി ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നും നാളെയും ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ കേൾക്കാം. ഇന്ന് ഈ അറിയിപ്പിനെ തുടർന്ന് 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കുമ്പളവർഗ വിളകളിലെ രോഗനിർണയം, ഡോക്ടർ സുഷ എസ് താരയുമായി അഭിമുഖം കേൾക്കാം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. 9:00 മൊഴിയാം ഒരു കഥ, കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം, തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം രൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകിയവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഫഹദ് രാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. 10:30 നിഷ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00. ഈ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ് കേൾക്കാം. 6:02 അറിയിപ്പിനെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, എം ഗോവിന്ദന്റെ മൌലികം എന്ന കവിത, ആലാപനം നന്ദ ഹരികുമാർ, ഉദയഗീതം നെയ്യാറ്റിൻകര എൻ വാസുദേവൻ പാടിയത്, പ്രഭാതപേരി. തുടർന്ന് 6:45 പ്രാദേശിക വാർത്തകൾ. പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്, ഡോക്ടർ ജിഞ്ചു എസ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 17-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11:00 വരെ ഹലോ സന്ദേശഗാനം. 11:02 ഹരിതം ഹലോ ആകാശവാണി, മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതികവിദ്യയും, ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു. 12:20 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 12:40 പ്രകാശധാര, അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. 1:02 ഒരു വട്ടം കൂടി, 2:02 നാടകം ഔറംഗസീബ്, രചന എസ് ശോഭ, സംവിധാനം എസ് രാധാകൃഷ്ണൻ, കുസുമ പ്രിയദർശിനി, ശബ്ദം നൽകിയവർ കെ സി ബാബു, മുടവൻമുകൾ കൃഷ്ണൻകുട്ടി, അലക്സ് പോൾ, കുന്നിക്കോട് ഗുരുപ്രസാദ്, ചന്ദ്രിക വിജയൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ.

2:45 തിരൈപ്പൂക്കൾ. 3 മണിക്ക് ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4 മണിക്ക് കാതിൽ ഒരു പാട്ട് തത്സമയ ഫോണിൻ പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 ആയുരാരോഗ്യം. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. മികച്ച വിളവും വരുമാനവും നേടാൻ ശാസ്ത്രീയ മഞ്ഞൾ കൃഷി. ഡോക്ടർ ദീപ എസ് നായരുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5-ാം ദിവസം. തൃശൂർ നിലയം അവതരിപ്പിക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണം ജയ CR. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ മെജോ, ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പിയൂസ്, വിനിത മനമ്മൽ, ഇ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ് എന്നിവർ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. 11:05 മുതൽ വിവിധ് ഭാരതി റിലീ. പരിപാടിയുടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്തും പരിസരപ്രദേശത്തും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C. കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C. കുറഞ്ഞ താപനില 26.7°C. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് കാർത്തിക്, ചിത്രം ലവ് സ്റ്റോറി. ഹസീന എസ് ഗാനത്തിന്റെ വരികൾക്ക് ഡേവിഡ് ഷോണിന്റെ സംഗീതം.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല, ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: പ്രതീക്ഷിത ധനയോഗം കാണുന്നുണ്ടല്ലോ.
4: ആണോ? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യണേ?
3: 12 കോടി രൂപയുടെ വിഷു ബമ്പർ നമ്മുടെ ഭഗവതി ലോട്ടറി നടത്താൻ പല പ്രാവശ്യവും ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നത് അവിടെ നേരത്തെ ടിക്കറ്റിനാ. ഈ കഴിഞ്ഞ ഓണം ബമ്പറും അവിടെ നേരത്തെ ടിക്കറ്റിനല്ലേ കിട്ടിയത്.
5: ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്. ഭഗവതി ലോട്ടറി ഏജൻസി, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോനലൂർ, എറണാകുളം.
6: ഇനി 101 ചോദ്യങ്ങൾ. ഈ ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഷോബിൻ കണ്ണങ്കാട്ടിന്റെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. ആദ്യം ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ചട്ടക്കാരി. രാജീവ് ആലുങ്കലിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഈ കൈകളിൽ. കെ ജയകുമാറിന്റെ വരികൾ, എ ടി ജോസഫിന്റെ സംഗീതം.
1: കാരുണ്യ കതിർവീശീ

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA മാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞ ശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച

0: നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2 വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
1: LPG ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. PNG ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. June 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിൻ ആണ് ഇന്ന് രാവിലെ അഗത്യദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
0: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം

ചിത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നട അടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടുതുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ എസി ഹാൾ എയർ മാർഷൽ ബി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാകുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായിനി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായുള്ള അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്,
3: തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ഇന്ന് നമുക്കൊരു കാർഷിക ഉപകരണം പരിചയപ്പെടാം, തൂമ്പ. കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെയും ഗ്രാമീണ ജീവിതത്തെയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വയലുകളും കർഷകരും പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുമാണ്. മനുഷ്യന്റെ അധ്വാനത്തെയും പ്രകൃതിയോടുള്ള അടുപ്പത്തെയും പ്രകടമാക്കാൻ ഇത്തരം ഉപകരണങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് തൂമ്പ. ഇതൊരു സാധാരണ ഉപകരണമല്ല, നമ്മുടെ പാരമ്പര്യ രീതികളുടെ, ഗ്രാമീണ ജീവിതത്തിന്റെ, കർഷകന്റെ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. തൂമ്പ സാധാരണയായി നീളമുള്ള ഒരു മരക്കാമ്പിലും അതിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് ഭാഗത്താലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൈകൊണ്ട് എളുപ്പത്തിൽ രൂപീകരിക്കാവുന്ന വിധമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് ദീർഘസമയം ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറയുന്ന തരത്തിൽ ഭാരം നിയന്ത്രിച്ചാണ് പഴയകാല കരകൗശല വിദഗ്ധർ ഇത് നിർമ്മിച്ചിരുന്നത്. കാർഷിക രംഗത്ത് ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ നിരവധിയാണ്. മണ്ണിളക്കാനും കളകൾ നീക്കം ചെയ്യാനും വെള്ളം ഒഴുകിപ്പോകാൻ ചെറു ചാലുകൾ നിർമ്മിക്കാനും വളം ചേർക്കാനും എല്ലാം തൂമ്പ കൊണ്ട് സാധിക്കുമായിരുന്നു. പഴയകാലത്ത് ഒരു കർഷകന്റെ കയ്യിൽ തൂമ്പ കാണുന്നത് സാധാരണ കാഴ്ചയായിരുന്നു. ഒരു വിത്ത് മണ്ണിൽ വീണ് വിളവായി മാറുന്നതുവരെ കർഷകൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനേകമാണ്. ആ യാത്രയിൽ തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ, പവർ ടില്ലർ, മെഷീനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിനാൽ തൂമ്പ പോലുള്ള പരമ്പരാഗത ഉപകരണങ്ങളുടെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. എന്നിരുന്നാലും ചെറിയ കൃഷിയിടങ്ങളിലും ജൈവ കൃഷിയിലും ഇന്നും തൂമ്പ ഉപയോഗിക്കുന്നു. ചില ജോലികൾ യന്ത്രത്തേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവ ഇല്ലാതാകുന്നത് ഒരു പാരമ്പര്യത്തിന്റെ കൂടി നഷ്ടമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ മനുഷ്യൻ പഠിച്ച ജീവിത രീതിയുടെ തെളിവാണിത്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായിനി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
4: ഡോക്ടർ സുഷായ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: മാഡം, വെള്ളരി വർഗ പച്ചക്കറികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെ രോഗങ്ങളാണ് ഈ പച്ചക്കറികളെ ബാധിക്കുന്നതിന്, നമ്മൾ എങ്ങനെ അതിന്റെ നിയന്ത്രണം ചെയ്യുന്നതിന്?
6: കേരളത്തിൽ പ്രധാനമായും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന പച്ചക്കറികൾ പാവയ്ക്കൽ, പടവലം, വെള്ളരി, കോവൽ, തണ്ണിമത്തൻ, മത്തൻ, ഇതൊക്കെയാണ് പ്രധാനമായും വെള്ളരി വർഗ വിളകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ.
4: അപ്പം ഇതിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്?
6: പ്രധാനമായും രോഗങ്ങൾ ഇലകളിലെ വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കായ്കളിൽ വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വേരല്ലെങ്കിൽ തണ്ടിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം പൂർണ്ണമായും വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം നിയന്ത്രണങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കും.
5: ആദ്യം തന്നെ നമ്മൾ ഫോലിയേജ് അല്ലെങ്കിൽ ഇലകളിൽ വരുന്ന രോഗത്തിനെ കുറിച്ച് സംസാരിക്കും.
6: ഇലകളിൽ വരുന്ന രോഗങ്ങളിൽ ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് മൃദുരോമ പൂപ്പ് അഥവാ ഡൗണി മിൽഡ്യൂ എന്ന് പറയുന്ന രോഗമാണ്. അപ്പോൾ ഈ രോഗം മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാര്യം ഇതൊരു കുമിൾ രോഗമാണ്. ഈ കുമിളിന് കൂടുതൽ തണുപ്പ് അല്ലെങ്കിൽ ആർദ്രത കൂടിയ സമയങ്ങളിലാണ് നന്നായി വളരുന്നത്. അതുമൂലം തന്നെ ഈ കാലഘട്ടത്തിൽ ഈ രോഗം വളരെ കൂടുതലായിരിക്കും.
5: കാണാൻ സാധിക്കും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
6: ലക്ഷണങ്ങൾ വെള്ളരി വർഗ്ഗ വിളകളിൽ നമ്മൾ പല പച്ചക്കറിയും പറഞ്ഞു. ഇതിൽ ഓരോന്നിലും പ്രധാനമായും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഇത് ഈ ചെടികളെ ബാധിക്കുന്നത് ഇലയുടെ അടിയിലാണ് ഈ പൂപ്പൽ കാണുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വണ്ണം വളരെ നേർത്ത പൂപ്പലാണ്. ഇല പരപ്പിൽ മുകൾ ഭാഗത്ത് അതിനനുസൃതമായിട്ട് മഞ്ഞ നിറത്തിലുള്ള പാടുകളുണ്ടാകും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇലപ്പുള്ളി രോഗം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പ് അല്ലെ ആകൃതിയിലുള്ള പാടുകളായിരിക്കും, അല്ലെങ്കിൽ കളറുണ്ടാവാം. പക്ഷേ ഈ ഡൗണി മിൽഡ്യൂ അഥവാ മൃദുരോമ പൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ പ്രത്യേക ആകൃതിയിലുള്ള എങ്ങനെയാണോ താഴ്ഭാഗത്ത് ഈ പൂപ്പൽ വളരുന്നത് അതിനനുസൃതമായിട്ട് ഇളം മഞ്ഞ നിറത്തിലും പിന്നെ അത് കരിച്ചിലോട്ടും മാറുന്ന വലിയ വലിയ പാടുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനൊരു വട്ടത്തിലുള്ളത് അല്ലെങ്കിൽ ത്രികോണം അങ്ങനെ ആകൃതി ഒരു പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. താരതമ്യേന വലിപ്പം കൂടിയ മഞ്ഞ നിറത്തിലുള്ള പാടുകളും പിന്നീടത് കരിച്ചിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായും കാണുന്നത് മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ ആർദ്രത കൂടിയതാണ്. മാത്രമല്ല നമ്മൾ പാവൽ പടവലം തുടങ്ങിയ കൃഷികളെക്കുറിച്ച് നോക്കുമ്പോൾ അത് പന്തലിൽ വളരുന്ന കൃഷികളാണ്. അപ്പോൾ പുറമേ ചൂട് കൂടുതലാണെങ്കിൽ പോലും ഈ ചെടികളുടെ ഇടയിലും പന്തലിനടിയിലും കൂടുതൽ ആർദ്രത കാണാനുള്ള സാധ്യതയുണ്ട്. കാര്യം സൂര്യപ്രകാശം നേരിട്ട് അവിടെ ഏൽക്കുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ താഴ്ന്ന പാടങ്ങളിൽ പന്തൽ കെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചെറിയ വെള്ളച്ചാലുകളുണ്ടാവാം. അപ്പം ഇതിൽ നിന്നെല്ലാമുള്ള ആർദ്രതയിൽ കൂടുകയും നമ്മൾ എത്ര തന്നെ മരുന്ന് പ്രയോഗിച്ചാലും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു.
5: ഇതിന്റെ നിയന്ത്രണം എങ്ങനെ ചെയ്യുന്നത്?
6: ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. കാര്യം ആർദ്രത കൂടുന്തോറും ഈ കുമിളിന്റെ വളർച്ച കൂടുന്നു. അപ്പം നമ്മൾ മരുന്ന് പ്രയോഗിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കൃഷി രീതിയിലാണ്. അപ്പോൾ കൃഷി രീതിയിൽ ഒന്ന് കൂടുതൽ അടുപ്പത്തിൽ, അതായത് പറഞ്ഞിരിക്കുന്ന തോതിനനുസരിച്ച് വിത്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പം അതിന് കൂടുതൽ അടുത്ത് വളരുകയും താഴെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ഇത് കൂടുതലും അതിന് നീരാവി വന്നിട്ട് അല്ല ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത കൂടുകയും ചെയ്യുന്നു. പിന്നെ ഒന്ന് കളനശീകരണമാണ്. ഇതുപോലെ ചുവട്ടിൽ ഈ പന്തൽ വളരുന്ന ചെടികളിലെല്ലാം തന്നെ ഏതാണ്ട് 2 മീറ്ററോളം അകലം കാണും. അപ്പം അതിൻ്റെ ഇടയിൽ നന്നായി കളകൾ വളരാനുള്ള സ്ഥലമുണ്ടാകും. ഇപ്പോൾ കൃഷിക്കാർ ചെയ്യുന്നത് ഈ തടത്തിൽ മാത്രം കളകളെ നീക്കം ചെയ്തിട്ട് അവിടെ വളം പ്രയോഗിക്കുകയാണ്. അപ്പം ബാക്കി കളകൾ ഉണ്ടായിരിക്കുന്നതും ഈ ഹ്യൂമിഡിറ്റി അത് ആർദ്രത കൂടാനായിട്ട് സാധ്യമാണ്. നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ എന്താണ് ഈ രോഗം വരാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യത തീവ്രമാവാനുള്ള സാധ്യതകളെ കൂടെ കുറയ്ക്കുന്ന തരത്തിൽ വേണം നമ്മൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളകൾ മാറ്റം ചെയ്യുക, പിന്നെ ജലസ്രോതസ്സുകൾ മിക്കവാറും നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റില്ല, കാര്യം അതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാലും സൂര്യപ്രകാശം അല്ലെങ്കിൽ വായു സഞ്ചാരം ഇതിൻ്റെ ഇടയിൽ വരുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുക. പിന്നെ ചില കർഷകർ ഞാൻ പാടത്തിൽ കണ്ടിട്ടുള്ളത് ഈ തണ്ടിൽ തന്നെ പന്തലിൽ കയറുന്നതിന് മുമ്പുള്ള വലിപ്പം കൂടിയ ഇലകൾ, അതായത് പ്രധാനമായിട്ടുള്ള തണ്ടിൽ കാണുന്ന ഇലകൾ മാറ്റം ചെയ്യുന്നതാണ്. അതും ഒരു തരത്തിൽ ഇതിനെ രോഗം നിയന്ത്രിക്കുന്നതിന് സാധിക്കും. കാര്യം ഇത് മണ്ണിലാണ് ഈ കുമിള് കാണുന്നത്. അപ്പോൾ വെള്ളം അതിൽ വീഴുമ്പോൾ അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തുള്ളികളിലൂടെ ഇത് രോഗം പ്രാപിക്കും. അപ്പോൾ ഈ താഴെയുള്ള ഇലകൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നില്ല. കാര്യം പന്തലിൽ ആവശ്യത്തിന് ഇലകളുള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് എല്ലാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അത് തന്നെ ധാരാളം. അപ്പോൾ അങ്ങനെയുള്ളതും ഒരു പരിധി വരെ ഇത് കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് തളിക്കും. പക്ഷേ മരുന്ന് തളിക്കുന്നതിന് മുമ്പായി രോഗം വന്ന ഇലകൾ പൂർണ്ണമായും നശിപ്പിക്കുക. കാര്യം ഇതിനകത്ത് നമ്മൾ എത്ര തന്നെ മരുന്ന് തളിച്ചാലും നല്ല ഇടതൂർന്ന ഇലകളായതുകൊണ്ട് അതിനിടയിൽ അസുഖം വന്ന ഇലകളിരിക്കുമ്പോൾ അതിൽ കാണുന്ന കുമിളുകൾ ഈ രാസ കുമിൾനാശിനിയിൽ നിന്ന് രക്ഷപ്പെടുകയും അത് വീണ്ടും രോഗം പടർത്താൻ സാധിക്കും. അപ്പം നമുക്ക് സാധിക്കുന്നിടത്തോളം ഈ രോഗം വന്ന ഇലകൾ മാറ്റം ചെയ്തിട്ട് വേണം മരുന്ന് തളിക്കാനായി. അത് ചിലർ ജൈവ മാർഗത്തിൽ മാത്രം നിയന്ത്രിക്കുന്ന പാടങ്ങളുണ്ടാവാം, ചിലത് രാസകുമിൾനാശിനി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും ജൈവ മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ ഇതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അതിന് രോഗതീവ്രത കൂടിയിട്ട് ജൈവ മാർഗങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ജൈവ മാർഗങ്ങളാണെങ്കിൽ സ്യൂഡോമോണസ് നമുക്ക് നേരത്തെ തന്നെ ചെടിക്ക് തളിച്ചു കൊടുക്കാം. അപ്പൊ ചെടിക്കും കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടാവുകയും അതിനനുസരിച്ച് നല്ല രീതിയിൽ അതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിത്ത് പരിചരണം നടത്തിയിട്ട്, അത് രാസ കുമിളനാശിനിയിലും ആവാം അല്ലെങ്കിൽ ജൈവമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന സ്യൂഡമോണോസ് പോലെയുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അപ്പോൾ നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരികയും കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധ ശേഷി അതിന് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ രാസകുമിളനാശിനിയും ഒരു പ്രധാനമായിട്ടുള്ള പങ്ക്. കാര്യം

0: കൂടെ രോഗം കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ജൈവ കുമിളനാശിനിയിൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ വരും. ഈ രോഗമുണ്ടാക്കുന്ന കുമിള് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഊമൈസെറ്റ് എന്നാണ് നമ്മൾ ശാസ്ത്രനാമത്തിൽ പറയുന്നത്. അപ്പോൾ അത് മറ്റു കുമിളുകളിനേക്കാളും കുറച്ച് വ്യത്യാസപ്പെട്ടതാണ്. അപ്പോൾ അതിന് വളരെ പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കുമിളനാശിനികളും അതുപോലെ തന്നെ വേറൊരു നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്നതാണ് ബോഡോമിക്സ്ചർ അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോപ്പർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ വെള്ളരി വർഗ്ഗ വിളകൾക്ക് ഒരു കോപ്പർ ഷൈനസ് ഉള്ള പ്ലാന്റ് എന്ന് പറയാം. അതിന് കുറച്ച് ചെടികളിൽ ചില പുള്ളികൾ പോലെയോ അതുപോലെയൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ആ കുമിളനാശിനികൾ നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം, മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിന് തന്നെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് റിഡോമിൽ എന്ന് പറയുന്ന മെറ്റലാക്സിൽ, മെറ്റലാക്സിലാണ് അതിൻ്റെ ശരിക്കുമുള്ള ശാസ്ത്രനാമം എന്നാണ്. മെറ്റലാക്സിൽ വിഭാഗത്തിൽപ്പെട്ട കുമിളനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മൾ ഫൈറ്റോടോണിക് എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു കുമിളനാശിനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിനകത്ത് നമുക്ക് കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഈ ഊമൈസെറ്റിൽപ്പെട്ട വിഭാഗത്തിലുള്ള കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. നക്കോമിൻ കോമിൻ എന്ന് പറയുന്നത് ഇത് ഒരു 5 ml, 4 മുതൽ 5 ml/L ഇത് നമ്മൾ ചെടികൾക്ക് നന്നായിട്ട് വളരുന്നതിനും അതോടൊപ്പം ഈ രോഗത്തെ നിയന്ത്രിക്കാനുമുള്ള കഴിവുണ്ട്.
1: ഡൗണി മിൽഡ്യൂനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇതൊഴിച്ച് പൗഡറി മിൽഡ്യൂ എന്ന് പറയാറുണ്ട്.
0: അതെ അതെ, പേരുകൊണ്ട് മിൽഡ്യൂ എന്ന് തന്നെ കുമിൾ പോലെ ഇരിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത്. പൊടിക്കുമിൽ രോഗമെന്ന് ഇതിനെ ചൂർണപ്പൂപ്പ് രോഗം ഇങ്ങനെ ഇതിനെ പറയാറുണ്ട്. കാണുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ ഒരു വെള്ള പൗഡർ പൂശിയതുപോലൊരു, അത് പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും. തുടക്കത്തിൽ നമുക്ക് ഇലയുടെ മുകൾ ഭാഗത്ത് മാത്രം ഉണ്ടാവാം, പക്ഷേ അത് തണ്ടിനെയും പൂക്കളെയും വരെ ബാധിക്കാം. അപ്പോൾ ഈ ചൂർണപ്പൂപ്പ് രോഗം ഇതിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇലകൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ പ്രത്യേകിച്ചൊരു പാടുപോലെ വന്നില്ലെങ്കിൽ പോലും കരിഞ്ഞു പോകും. പക്ഷെ ഇത് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ചൂട് കൂടിയ സമയത്താണ്,
1: അതായത് മഴ
0: നനവില്ലാത്ത സമയം. അപ്പോൾ അതായത് മഴക്കാലത്ത് ഇത് കൂടുതലായിട്ട് കാണാറില്ല, പക്ഷേ നമ്മൾ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്ത് പകൽ സമയം കുറച്ച് ചൂടുണ്ടാവും, എന്നാൽ തണുപ്പാണ്, മഴ ഹ്യൂമിഡിറ്റി കുറഞ്ഞ സമയം, ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പൊതുവേ ഈ ചൂർണപ്പൂപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് സാധാരണ ജൈവ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. സൾഫർ എന്ന് പറയുന്നത് അതിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് 2 g/L വെള്ളം എന്ന തോതിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കാം.
1: അപ്പം ഇലകളിൽ വരുന്ന രോഗങ്ങൾ ഇത് രണ്ടുമാണ് പ്രധാന രോഗം.
0: പ്രധാനം. പിന്നെ അതുപോലെ ഇഴപ്പുള്ളി രോഗം വരാറുണ്ട്, ആന്ത്രാക്നോസ് എന്ന പേരിൽ. കാര്യം അത് കുളിറ്റോട്രിക്കം എന്ന് പറയുന്നൊരു കുമിളാണ് പടർത്തുന്നത്. ഈ കുളിറ്റോട്രിക്കം എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ എല്ലാ ചെടികളിലും കാണുന്നൊരു രോഗഹേതു തന്നെയാണ്. അത് ഇതിനകത്ത് വരാറുണ്ട്. വൃത്താകൃതിയിലുള്ള രീതിയിലുള്ളതുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിലൊക്കെ ഇല കരിഞ്ഞു പോകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ തണ്ണിമത്തനിലൊക്കെ നന്നായി കാണാറുണ്ട് ഈ രോഗം. പടവലം ഇത് കായയും ബാധിക്കാറുണ്ട്. ഇത് നമുക്ക് കുറച്ച് ആർദ്രത ഉള്ള സമയത്തും മഴക്കാലത്തും ഇത് കൂടുതലായിട്ടാണ്. നമ്മുടെ വളർത്തുന്ന എല്ലാ സസ്യങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കുളിറ്റോട്രിക്കം എന്ന് പറഞ്ഞ
1: പൂപ്പലുണ്ടാക്കുന്നത്.
0: ചെടിക്കും പരിസരത്തിന് ശുചിത്വം, ഇതാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റിക്കഴിഞ്ഞ ശേഷം കാർബൻഡാസിം എന്ന് പറയുന്ന കുമിളനാശിനി ഉപയോഗിക്കാം. കാർബൻഡാസിം എന്ന് പറയുന്ന കുമിളനാശിനി ഒരു അന്തർവ്യാപന ശേഷിയുള്ളതാണ്. അപ്പോൾ അന്തർവ്യാപന ശേഷിയുള്ളത് നമ്മൾ കായ് ഉണ്ടായതിന് ശേഷമാണെങ്കിൽ അത് കായ്ക്കകത്തോട്ടും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കഴിയുന്നതും അതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള കാലാവധി വിട്ടിട്ട് 30 കായകൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കും. പിന്നെ മാംഗോസബ് എന്ന് പറയുന്നൊരു കുമിളനാശിനിയുണ്ട്, അത് നമ്മുടെ ഗ്രീൻ ലേബലിൽ പെട്ടതാണ്. അതുപോലെ സ്പർശന സ്വഭാവമുള്ളതാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതാണെങ്കിൽ നമുക്ക് കായകൾ ഉള്ളപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്.
1: ഇപ്പം മാഡം പറഞ്ഞ ആന്ത്രാക്നോസ് അല്ലെങ്കിൽ ഈ ഒരു ഇലപ്പുള്ളി രോഗം ഫ്രൂട്ട്സിലും വരാറുണ്ട്, കായകളും വരാറുണ്ട്.
0: അപ്പോൾ ഈ ഫലങ്ങളിൽ ബാധിക്കുന്ന രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വല്ല വാട്ടറി ആയിട്ടുള്ള, അതായത് നമുക്ക് ഇങ്ങനെ വെള്ളം പിടിച്ചു നോക്കുമ്പോൾ വെള്ളം നിറഞ്ഞതുപോലെ ഇരിക്കുന്ന പോലുള്ള തരത്തിൽ അഴുകലുണ്ടാവുന്നുണ്ട്, അല്ലാതെ ഉണങ്ങി ചുരുണ്ടുപോകുന്നത് പോലെയും കാണുന്നുണ്ട്. മിക്കറിയ നേരത്തെ പറഞ്ഞ ആന്ത്രാക്നോസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട് റോട്ട് എന്ന് പറയും, അതായത് ഉണങ്ങിയതുപോലെ. അപ്പോൾ ഈ രോഗം ഇലയിൽ വരുന്നതിനോടൊപ്പം ആ പൂങ്കുലയുടെ തണ്ടുകളിൽ വരാറുണ്ട്, അതുമാത്രമല്ല കായയുടെ മുകളിലും വരാറുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് കരിഞ്ഞുണങ്ങിയങ്ങ് നിൽക്കുന്നതാണ്. അപ്പോൾ നല്ലവണ്ണം വലുതാവുന്നതിന് മുമ്പ് തന്നെ ഇത് കായകൾ ചേരും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിലപ്പോഴും ഈ കായയുടെ താഴ്ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഉണക്ക് ബാധിച്ച് അതങ്ങ് ചുക്കിച്ചുളുങ്ങി ആ ചെടിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെ വെറ്റായിട്ടുള്ള, അതായത് നല്ല വെള്ളം നിറഞ്ഞതുപോലെയുള്ള, അത് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വെള്ളരിയിലാണ്. വെള്ളരിയിൽ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത് അത് വെള്ളരിയിൽ പ്രത്യേകിച്ചും തറയിൽ കിടക്കുന്ന മത്തനാവാം. അപ്പോൾ അതുപോലുള്ളത് തറയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ മത്തൻ്റെ വണ്ടുകൾ അല്ലെങ്കിൽ

0: മറ്റ് പ്രാണികൾ അതിൽ ചെറിയ ചെറിയ മുറിവുകളുണ്ടാക്കും. അതുമാത്രമല്ല തറയിലിടുമ്പോൾ മണ്ണ് പുരളുന്നു, തമ്മിൽ ഉരസുന്നു. അപ്പോൾ ഈ ചെറിയ മുറിവുകളിലൂടെയും മണ്ണിൽ കാണുന്ന കുമിളുകൾ ഇതിനെ ബാധിക്കും. അപ്പോൾ അതിനകത്ത് ബാക്കി ഭാഗങ്ങൾ ചെറിയ മുറിവുകളിലൂടെ വളരെ ചെറിയ പൊട്ടുകളായിട്ട് ഇത് ആക്രമിക്കുന്നെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം വെള്ളരി വർഗ്ഗത്തിലെ ഇതുകളെല്ലാം നല്ലവണ്ണം വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ്, കൂടുതൽ മോയിസ്റ്റർ. അപ്പോൾ അതിന് പെട്ടെന്ന് അഴുകലുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ കാണുന്ന വേറൊരെണ്ണമാണ് കൊയിനിഫോറ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ, അതായത് നമ്മുടെ ഈ ബ്രെഡിലൊക്കെ കാണുന്ന മോൾഡ് റൈസോപ്പസ് എന്ന് പറയുന്ന അത് ആ ഗണത്തിൽപ്പെട്ടതാണ്. ഇതുപോലെ അതും വളരെ ഒരു തീവ്രമായിട്ടുള്ള രോഗകാരി അല്ല, പക്ഷേ പല വണ്ടുകളും അതുപോലെ തന്നെ ചാഴിയോ അതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ഇത് കയറുന്നു. അപ്പോൾ ഒരിക്കലിത് ആ പാടത്തുണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തുകൾ എപ്പോഴും അവിടെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളുണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കും, നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ കൂടുതലായി പോകുന്നു, അല്ലെങ്കിൽ മഴ സമയത്ത് കൂടുതൽ നനയും, ആ സമയത്തൊക്കെ ഇതിൽ അഴുകലുണ്ടാകാനുള്ള ചാൻസ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചെറിയ നിറത്തിൽ കറുത്ത പൊട്ടുപോലുള്ള ഒരു പൂപ്പൽ ബാധിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കായകൾ വരുന്നത്.
1: കായകളിൽ ഇങ്ങനെ രോഗങ്ങൾ വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അല്ലേ?
0: വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ വെള്ളരി വർഗ വിളകളിലുണ്ടാകുന്ന മണ്ണിൽ കിടക്കുന്നതായിട്ടുള്ള കായകൾ, അപ്പൊ അതില് നമുക്ക് പൊതയിട്ട് കൊടുക്കാം. അപ്പൊ ഈ കായകൾ വരികയാണെങ്കിൽ ഇപ്പം മത്തൻ അല്ലെങ്കിൽ വെള്ളരി വരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇലകളുടെ ഉണങ്ങിയ ഇലകൾ വെച്ചു കൊടുക്കാം. അപ്പം അതിൻ്റെ മുകളിലേക്കുമ്പോൾ ഈ മണ്ണുമായിട്ട് ചേർന്നുണ്ടാകുന്ന മുറിവുകളുണ്ടാകുന്നത് കുറയ്ക്കാനായി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടുകളുടെ ആക്രമണം കുറയ്ക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക. അത് പ്രധാനമായിട്ടും മത്തൻ അതുപോലുള്ള വണ്ടുകളെല്ലാം മണ്ണിൽ സമാധിയാവുന്ന പലതരം ഇതുണ്ട്. അപ്പം അത് ഈ മണ്ണിൽ കിടക്കുന്നതിനെ ആക്രമിക്കും. ഇതിലൂടെ ഏത് ഇപ്പം രോഗം ഉണ്ടാക്കുന്ന കുമിളാവണമെന്നില്ല, അല്ലാത്തതാണെങ്കിലും വളരെ നല്ല അതിനെ ആക്രമിക്കാൻ പറ്റിയൊരു വസ്തു അവിടെ ഉണ്ട്. അപ്പം അതിനെ അതിനെ ആക്രമണം കൂടുതലാണ്. അപ്പം അതിന് ഈ പൊതയിട്ടൊക്കെ സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ കേടായത് ഒരിക്കലും അവിടെ ഉപേക്ഷിക്കാതിരിക്കുക. കേടായ പൊതുവെ നമ്മൾ കർഷകർ നല്ലതിനെല്ലാം പറിച്ചും എടുക്കും, മറ്റത് അവിടെ ഉപേക്ഷിച്ചിരിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കേടായതുണ്ടെങ്കിൽ പറിച്ച് മാറ്റി കൊടുക്കുക.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ചീയൽ രോഗത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഇതേതൊക്കെയാണ്
0: വേരിലുണ്ടാകാറുണ്ട്? വേരില് പ്രധാനമായിട്ടുണ്ട് വാട്ടരോഗമാണ്. വാട്ടരോഗം ഫ്യൂസേറിയം എന്ന് പറയുന്ന ഒരു കുമിള്, അപ്പം അത് താരതമ്യേന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തന്നെയാണ്. കാര്യം അത് ഒരു ചൂട് കൂടുതൽ, നമ്മുടെ ഈ ഒരു 22 മുതൽ 30 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ചൂട് അതിന് ഏറ്റവും നല്ലതാണ് മനുഷ്യർത്തന്നെ. അപ്പോൾ ഇത് മണ്ണിൽ തന്നെ ഉണ്ടാവും. അതുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ വേരിലൂടെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അത് വേരിലൂടെയുള്ള ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇനിമാവിരകൾ പോലുള്ളത് അല്ലെങ്കിൽ മറ്റ് പ്രാണികളുടെ ആക്രമണം ഉണ്ടായി വേരിന് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്രമണം കുറച്ചുകൂടെ പെട്ടെന്നാവും, രൂക്ഷമാവും. അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വേര് നശിച്ചു കഴിയുമ്പോൾ പൊതുവെ നമ്മൾ ഉണങ്ങുന്നത്, മഞ്ഞിച്ച് ഉണങ്ങിപ്പോകുന്നത്.
1: വൈറസ് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട്
0: ബുദ്ധിമുട്ടുള്ള
1: കാര്യം തന്നെയാണ്.
0: സർ പറഞ്ഞതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതിന് നേരത്തെ തന്നെ നമ്മൾ അത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ രോഗമില്ലാത്ത സ്ഥലങ്ങളിൽ നല്ല വിത്തുകൾ, അപ്പോൾ അതിലൊന്നുണ്ടാകുന്ന ചെടികൾ നല്ല ശക്തിയോടെ വളരുന്നതായിരിക്കും, അങ്ങനെയുള്ള വിത്ത് എടുക്കാനായിട്ട് ചെയ്യുക. പിന്നെ അതിന് നമുക്ക് മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ പ്രാണികളിലൂടെയാണ് പരത്തുന്നത്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. രോഗം വരുന്നത് നോക്കിയിരിക്കാതെ തന്നെ നമുക്ക് വെള്ളീച്ച ഇട ആക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം, വേപ്പെണ്ണ ഇമൽഷൻ ഉപയോഗിക്കാം, അല്ല കൂടുതൽ ആക്രമണം ഉള്ളതാണെങ്കിൽ രാസകീടനാശിനിയായ ഡൈമത്തേറ്റ് പോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും അവിടെ കീടാക്രമണം, രോഗം വരുന്ന, അപ്പോൾ വിത്ത് നമ്മൾ നല്ലതെടുക്കുന്നു, നല്ല തൈ വന്നു കഴിഞ്ഞാൽ ഇനി ഒരേ ഒരു സാധ്യതയുള്ളൂ, വെക്റ്റർ അഥവാ പരത്തുന്ന പ്രാണികളിലൂടെ. അപ്പം പരത്തുന്ന പ്രാണികളെ കൂടെ നിയന്ത്രിക്കാമെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ
1: മുന്നോട്ട്
0: പോകാം.
1: പിന്നെ നല്ല ഇനങ്ങളും വേണമെങ്കിൽ
0: തീർച്ചയായും നല്ല അനേക ഇനങ്ങൾ കാർഷിക സർവകലാശാല വികസിപ്പിച്ചതുണ്ട്. മറ്റ് സ്റ്റേഷനുകളിൽ വികസിപ്പിച്ച വിത്തുകളെല്ലാം ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ കടകളിൽ തന്നെ പുറത്തുനിന്നുള്ള വിത്തുകൾ,
1: പ്രതിരോധ
0: ശേഷിയുള്ള വിത്തുകളുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്.
1: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ചു, വളരെ നന്ദി.
0: നന്ദി.
2: കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയുടെ ഫോൺ നമ്പർ പറയാം: 9387813940.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: തികയാത്ത എണ്ണധാര. ചെറുപ്പത്തിൽ ദേഹത്തിൽ എണ്ണ പുരട്ടാൻ മടി കാണിക്കുന്ന കുട്ടികളോടുള്ള ഉപദേശമാണിത്. അത് ചെയ്തില്ല എങ്കിൽ പിന്നീട് പ്രായമാകുമ്പോൾ രോഗം വന്ന് അതിന് പ്രതിവിധിയായി എണ്ണ ധാര കോരേണ്ടി വരും. തക്ക സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാത്ത പക്ഷം പിൽക്കാലത്ത് പലിശ സഹിതം ചെയ്യേണ്ടി വരും. അതായത് കൂടുതൽ ബുദ്ധിമുട്ടണം എന്ന് സാരം. പണ്ടൊക്കെ എണ്ണ തേച്ച് കുളി മലയാളികളുടെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. ദിവസവുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന്റെ സർവീസിംഗിന് വേണ്ടി തീർച്ചയായിട്ടും മാറ്റിവെക്കണം. തലയിൽ, പാദത്തിൽ, ചെവിയിൽ ഇവിടൊക്കെ വിശേഷിച്ചും എണ്ണ തേക്കണം. ശിരസിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും ഇരിക്കുന്നത്. എണ്ണയിട്ട് തലയ്ക്ക് സ്വല്പം മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിൽ, മുടി മുറിഞ്ഞു പോകൽ, മുടി നരയ്ക്കൽ ഇവയൊക്കെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വഹിക്കുന്ന പാദങ്ങൾക്കും മുട്ടുകൾക്കും എണ്ണയിട്ടൊരു ശുശ്രൂഷ. തീർച്ചയായും അത് നിങ്ങളുടെ പാദങ്ങളുടെ ക്ഷീണം തീർക്കുകയും വെണ്ടുകീറൽ മാറ്റുകയും ബലം കൊടുക്കുകയും ഇതിനെല്ലാം ഉപരി നല്ല ഉറക്കത്തെ തരികയും ചെയ്യും. അല്ലെങ്കിൽ വാണിയൻ അഥവാ കച്ചവടക്കാരന് കൊടുക്കാത്തത് വൈദ്യന് കൊടുക്കേണ്ടി വരും എന്ന ചൊല്ല് അന്വർത്ഥമാകും. കച്ചവടക്കാരന് പണം കൊടുത്ത് എണ്ണ വാങ്ങി ദിവസേന തേച്ചു കുളിച്ചില്ല എങ്കിൽ പിൽക്കാലത്ത് രോഗം പിടിപെട്ട് വൈദ്യന് കാശ് കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരും.
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഉത്തരം, പൊട്ടാസ്യം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
3: വയലും വീടും

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ഷഹബാസ് അമനും മൃദുല വാര്യറും. ചിത്രം വിശുദ്ധൻ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

മനോമഞ്ചത്തിന്റെ വരികൾ. ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം. ചിന്മയി ശ്രീപദ, ജസ്റ്റിൻ പ്രഭാകരൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സർവം മായ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ജയചന്ദ്രനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചിരിയോ ചിരി. ബിജു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

ഗണേഷ് സുന്ദരവും ഗായത്രി അശോകനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വയലിൻ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉള്ളടക്കം.

0: மது சந்திர பிம்பமே அந்திவெயில் பொன்னுதிரும்
1: വേണുഗോപാലിന്റെ വരികൾക്ക് അവിയൽ ബാൻഡിന്റെ സംഗീതം. ടോണിയും നേഹ നായറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 22 ഫീമെയിൽ കോട്ടയം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി ടി വി കെ സർക്കാർ. പുതുച്ചേരിയിൽ എ ഐ എൻ ആർ സി നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു.

സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട 5 പേരെ സിബിഐ അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. കോട്ടയം ഒളശ്ശേരിയിലെ സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ഈ മാസം ജൂൺ 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. രാജ്യത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈയാഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി യേശുദാസും മിൻമിനിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മേലെപ്പറമ്പിൽ ആൺവീട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. മറക്കാതെ കേൾക്കൂ ഇന്ന് രാത്രി 9:30.

ഇനി ഹൈവേ എന്ന ചിത്രത്തിന് വേണ്ടി സ്വർണലത പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321. ഒരു നമ്പർ കൂടി, 9495565321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനിയൻ ബാവ ചേട്ടൻ ബാവ. എസ് രമേശൻ നായരുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ എസ് പി വെങ്കടേഷിന്റെ സംഗീതം. മനു, സിന്ധു, ലേഖ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം ചിത്രം സൈന്യം.

മുഹമ്മദ് ബക്ബൂൽ മൻസൂറും ഗോപി സുന്ദറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സലാല മൊബൈൽസ്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ് അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
3: സാർ, ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല. രണ്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു. പ്രഥമാധ്യാപകൻ എഴുത്തു നിർത്തി മുഖം പൊന്തിച്ചു നോക്കി. ആ ബാലൻ്റെ കവിൾത്തടങ്ങളിൽ കണ്ണീരുണ്ടാക്കിയിരുന്ന പാടിൽ കൂടി അശ്രുകണങ്ങൾ ഉരുണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. വിശന്നു വാടിയ ആ പിഞ്ചുമുഖം നോക്കിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹം ഇരുന്നു.
4: ചോറെവിടെ വെച്ചിരുന്നു?
3: ആ പാഠശാലയുടെ അധികാരി ചോദിച്ചു. കുട്ടി കരച്ചിലിനോട് ചേർത്ത് പറഞ്ഞു, ആ മുറിയില. ക്ലാസ് അധ്യാപകൻ വിശദീകരിച്ചു,
4: ഇയാളെന്നും ചോറ് വയ്ക്കുന്നിടത്ത് തന്നെയാണ് വെച്ചിരുന്നത്.

0: ഇയാളുടെ കൂട്ടത്തിൽ വേറൊരു കുട്ടിയും അവിടെ വെച്ചിരുന്നു. അത് അവിടെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നോക്കിയോ? അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ? കുട്ടി: അവിടെയൊക്കെ നോക്കി, അവിടെയെങ്കിലും ഇല്ലായിരുന്നു. അധ്യാപകൻ പറഞ്ഞു: പള്ളിക്കൂടം വിട്ട ഉടനെ താൻ ചെന്ന് നോക്കിയില്ലേ?
1: നോക്കി.
0: ഇത് വലിയ കുറച്ചിൽ. കുട്ടികൾ സ്കൂളിൽ വരുന്നത് ചോറ് കക്കാനാണെങ്കിൽ കഷ്ടം തന്നെ. ഹെഡ്മാസ്റ്റർ കുട്ടിയെ സാന്ത്വനപ്പെടുത്തി: കുട്ടികളെല്ലാവരും വരട്ടെ, ഞാൻ അന്വേഷിക്കാം, എടുത്തവനെ കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ ആരും ചെയ്യാതെ ശട്ടം കെട്ടാം. കുഞ്ഞു കരയാതെ, വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകം എടുത്തുകൊണ്ട് വീട്ടിൽ പൊയ്ക്കോളൂ. അധ്യാപകൻ ചോദിച്ചു: താൻ തനിച്ചു പോകുമോ?
1: ഇപ്പൊ പോകണ്ട.
0: എന്നാൽ ക്ലാസ്സിൽ പോയിരി, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. കുട്ടി അനുസരിച്ചു. ക്ലാസ് അധ്യാപകൻ ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ചു നേരം കൂടി പറഞ്ഞ് പ്രഥമ അധ്യാപകന് ഗൗരവം വർദ്ധിപ്പിക്കാൻ യത്നിച്ചു. ഹെഡ്മാസ്റ്റർ ഒക്കെ ശരിവെച്ചു. ഉച്ച ഒഴിവ് കഴിഞ്ഞു എന്നറിയിക്കുന്ന മണികിലുങ്ങി. കുട്ടികൾ ഉറങ്ങിപ്പോയപ്പോൾ ഒഴിഞ്ഞു കിട്ടിയ ബെഞ്ചിനെ ആശ്രയിച്ചുറങ്ങി ക്ഷീണം തീർത്ത ഗുരുനാഥന്മാർ എഴുന്നേറ്റ് കണ്ണുതിരുമി സ്വസ്ഥാനങ്ങളിലിരുന്നു. വിശപ്പും വെയിലും വിഗണിച്ച് പാഠശാല വളപ്പിൽ ഓടിയും ചാടിയും കളിച്ചിരുന്നവർ വിയർപ്പൊലിപ്പോടെ ക്ലാസ്സുകളിൽ കയറി. കഞ്ഞിയോ ചോറോ കഴിച്ച് തിരിച്ചു വന്ന ഭാഗ്യവാന്മാരും വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലെന്ന് ബോധ്യം വരുത്തി വന്നെത്തിയ ഭാഗ്യഹീനന്മാരും ബെഞ്ചുകളിൽ നിരന്നു. പൊതിച്ചോറുണ്ട് തൃപ്തരായ കുഞ്ഞുങ്ങളും അയൽവക്കത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ച് പൈതാഹങ്ങൾ ശമിപ്പിച്ച കൊച്ചുങ്ങളും സ്ഥലത്ത് ചെന്നിരുന്നു. കൂട്ടത്തിൽ പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയും. ചോറുമോഷണക്കഥ ആ വിദ്യാലയത്തിലെ നാല് ക്ലാസ്സുകളിലും പരന്ന് കവിഞ്ഞൊഴുകി. ഓരോരോ കുട്ടികളും അവരവരുടെ അനുമാനശക്തിയെ പല കുട്ടികളുടെയും നേരെ വായിച്ചു.
2: സാർ, ബാലകൃഷ്ണൻ പറയുന്നു ഞാനാ ചോറെടുത്തുണ്ടെന്ന്,
0: ഒരു കുട്ടി പരാതിപ്പെട്ടു. അതേ ശ്വാസത്തിൽ തന്നെ അവൻ തന്നെ അധിക്ഷേപിച്ച കുട്ടിയോട് തിരിഞ്ഞിട്ട്,
2: നീ ആ ചോറ് കട്ടു നിന്നത് കള്ള കള്ള
0: എന്ന് പക വീട്ടി. ഗോപാലൻ ജോസഫിനോട് പറഞ്ഞു: പപ്പുവായിരിക്കും ചോറെടുത്തുണ്ടത്. മത്തായി പറഞ്ഞു: ഞാനിനി ഇവിടെ ചോറ് കൊണ്ടുവന്ന് വെക്കുകയില്ല. കുറേ നേരത്തേക്ക് ഇക്കാര്യമായിരുന്നു കുട്ടികളുടെ സംസാര വിഷയം. അധ്യാപകന്മാർ തങ്ങളുടെ മുൻപിലിരിക്കുന്ന ശിശുക്കളുടെ മുഖത്ത് സൂക്ഷ്മദൃഷ്ടികളയച്ചു കള്ളനെ കണ്ടുപിടിക്കാൻ. ആ പാഠശാലയുടെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി. സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പും ഉണ്ടായില്ല. ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു: കളവ് പാപമാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കാനൊക്കുകയില്ല. മോഷണം ഒരു ചീത്ത ശീലമാണ്. അറിവില്ലാതെ അത് ചെയ്തു പോയാൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം. എന്നാൽ ഞാൻ ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും. ഒരിക്കൽ തെറ്റ് ചെയ്തത് മറയ്ക്കാൻ സാധിച്ചാൽ പിന്നെയും അത് ചെയ്യാൻ തോന്നും. അങ്ങനെ നിങ്ങൾ ചീത്ത കുട്ടികളായിപ്പോകും, ഒടുവിൽ കള്ളന്മാരാകും. കള്ളന്മാരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ, താൻ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ? അപ്പോൾ കുട്ടികൾ: ഉണ്ട് സാർ. ഇല്ല, ഉണ്ട്.
2: ആ, അതാ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞേക്കിൻ.
0: ആരും കുറ്റമേറ്റില്ല. ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കി. ആരും ഏറ്റില്ല. പിന്നെ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു:
2: നീ എടുത്തോ? നീ നീ അടുത്ത കുട്ടി നീ?
1: ഇല്ല ഇല്ല ഇല്ല,
3: ഞാൻ വീട്ടിൽ പോയുണ്ടു, ഞാൻ ചോറ് കൊണ്ടുവന്നിരുന്നു.
0: ഇങ്ങനെ കുട്ടികൾ നിഷേധിച്ചു. 180 കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു പോരായികയായി. സഹ അധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. കുട്ടികൾക്ക് നാലിലെ സാറിനെ ഭക്തിയാണ്, പേടിയാണ്. നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ട്. മാനേജർക്ക് കാര്യമാണ്, ഇൻസ്പെക്ടർക്ക് തൃപ്തിയാണ്. വിഫലയത്നനായ പ്രഥമാധ്യാപകൻ മഞ്ഞളിച്ച മുഖവുമായി തൻ്റെ പൊളിഞ്ഞ കസാലയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. ഒരു കണക്ക് ബോർഡിൽ ചെയ്തത് തെറ്റിപ്പോയി. ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ശരിയായ ഉത്തരം അദ്ദേഹം നിരസിച്ചു കളഞ്ഞു. നേരമായെന്ന് ഒരു സഹാധ്യാപകൻ വന്ന് പറഞ്ഞ ശേഷമാണ്, 10 മിനിറ്റ് താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണി കിലുക്കാൻ അദ്ദേഹം ഓർത്തത്. എല്ലാവരും പിരിഞ്ഞു. കെട്ടിടം അടച്ചു പൂട്ടാൻ തൂപ്പുകാരൻ കാത്തുനിന്നു. 1-ാം സാറ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതുവരെ ഒരെഴുത്ത്. എഴുത്ത് നിർത്തി അദ്ദേഹം ഇറങ്ങി. രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർക്ക് ഇങ്ങനൊരു കത്ത് കിട്ടി. മാനേജർ അവർക്ക്, നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്തുണ്ട് കളഞ്ഞു. വലിയ പോരായികയായിപ്പോയി. ഇതിനു മുമ്പിങ്ങനെ കേട്ടിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് 30 കൊല്ലം കഴിഞ്ഞല്ലോ. ഇന്നാദ്യമാണ് ഇങ്ങനെയൊരു സംഭവം. പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട്. മോഷ്ടിക്കാനാണെങ്കിൽ വിശന്നിട്ടാരെങ്കിലും എടുത്തതായിരിക്കും. എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികളുണ്ടായിരുന്നു. അത്രമേൽ കൊച്ചുകുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാനിടയില്ല. അത്ര ചെറിയ കുഞ്ഞുങ്ങളിത് ചെയ്യുമോ? ഒരു മുതിർന്ന കുട്ടിയാണെങ്കിൽ എത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യൻ്റെ ചോറെടുത്തുണ്ണുക. കാലത്ത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടുവരുന്ന കുട്ടികൾ ഈ സാഹസത്തിന് മുതിരുകയില്ല. കാലത്ത് പട്ടിണിയായിരുന്നവന് ഉച്ചയ്ക്കെന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവൻ്റെ അമ്മ കരുതും. അവനിങ്ങനെ കട്ടുണ്ണണ്ട. കാലത്തും ഉച്ചയ്ക്കുമൊക്കെ പട്ടിണിയാണെങ്കിൽ അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയില്ല. വഴിയിലെങ്ങാനും വീണുപോയെങ്കിലോ ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരു പക്ഷേ ഒരു മാമ്പഴമോ ഒരു മധുരനാരങ്ങയോ മോഷ്ടിച്ചെന്ന് വരാം. ചോറ് മോഷ്ടിക്കുക, ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ്. ഇല്ല, ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടുതിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ചപ്പട്ടിണിക്കാരുണ്ട്. അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല, അധ്യാപകന്മാരുമല്ല, അന്യരാരും ഇവിടെ വന്നിട്ടില്ല താനും. പിന്നെ ആരാ? ഞാനോ? അതെ, ഞാൻ തന്നെ. ഈ സ്കൂളിൻ്റെ ഭരണാധികാരിയായ ഞാനാണിത് ചെയ്തത്. 180 ഭാവി പൗരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാനാണ്. 5 സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ്. ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യേണ്ട ഞാനാണ്. അടുത്ത തലമുറയെ കരുപ്പിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ് ഒരു കുട്ടിയുടെ ഉച്ചയ്ക്കുള്ള ആഹാരം കട്ടുതിന്നത്, ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. അങ്ങേക്കെന്നെപ്പറ്റി അവജ്ഞ മാത്രമല്ല, കോപവും തോന്നുന്നുണ്ടായിരിക്കാം. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചോറ് മോഷ്ടിക്കപ്പെട്ടതിനാൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിന്ന വിശന്ന് വാടിയ ആ 6 വയസ്സുള്ള കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു. ഒരു പട്ടിയെപ്പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇത് ചെയ്തു പോയേനെ. അതിനുള്ള ആവശ്യമുണ്ടാകാഞ്ഞിട്ടല്ല, ചെയ്തില്ലെന്ന് മാത്രം. എൻ്റെ കൂട്ടുകാരാരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആവശ്യമില്ലായകയല്ല, അപമാനഭീരുതയാണ്. ഞാനതിൻ്റെ അപ്പുറത്തേക്കും കടന്നു. ഞാൻ ജനിച്ചു പോയില്ലേ, എനിക്കും ജീവിക്കണ്ടേ? 30 കൊല്ലമായി ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളെന്തിനറിയണമല്ലേ? ആരും അറിയണ്ട. അറിയേണ്ടെന്ന് വെച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും. 8 പേരുള്ള ഒരു കുടുംബത്തിന് 30 ദിവസത്തേക്ക് ഈ വിലക്കൂടുതൽ കാലത്ത് 12 രൂപ. കുട്ടികൾക്ക് മാതൃകയായിരിക്കണം, ഒരു സ്കൂൾ ഭരിക്കണം, തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം, മാനവും മര്യാദയുമായി ജീവിക്കണം. എനിക്കുമുണ്ട്, അമ്മയും അച്ഛനും വൃദ്ധരായി പ്രവൃത്തിശക്തി നശിച്ചവരായിട്ട്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും എന്നെ ആശ്രയിച്ചിട്ട്. എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും. നിങ്ങളെപ്പോലെ ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു. മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരാഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്നു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ, ആരുടെയെങ്കിലും ആകട്ടെ, 3 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തൻ്റെ 3-4 ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് ഇതിനുത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം. പക്ഷേ എന്നോടും നിങ്ങളൊന്ന് പറയും, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു?
4: മൊഴിയാം ഒരു കഥയിൽ ഇതുവരെ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു നാടകം ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത. മറക്കാതെ കേൾക്കൂ ഇന്ന് രാത്രി 9:30.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയത് വേണുഗോപാലം സുജാതയും ചിത്രം ഭ്രമരം. അനിൽ പനച്ചൂരാന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സാഗര സംഗമം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാസുരഭിയിൽ കേൾക്കാം.

0: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു. ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണ് അവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതുണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശ് വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായി.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളമണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ ഹലോ.
2: സർ.
0: ആ, എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ. 3 ആണും 1 പെൺകുട്ടിയും.
0: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കും.
2: ആ ശരി സാർ.

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്? കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും. പക്ഷേ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എന്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
0: ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ. അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസ

0: ശരണരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിൽ അവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
1: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
0: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സി, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ് കറങ്ങിടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിൻ്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നിനക്ക്
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകം കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
2: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിനെ പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയ എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന ഒരു മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവ് എടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛൻ്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പം പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
4: ഞാനും.
3: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നത് കൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊല്ലല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
4: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ച് അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
1: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
2: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
0: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
1: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുഹുദനുണ്ണി സാറിൻ്റെതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
0: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ചന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
1: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
0: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
0: വരൂ, അച്ഛനകത്തുണ്ട്, അങ്ങോട്ട് പോവാം.
1: സർ, സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
1: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
1: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ചു ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കും സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കറാണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
1: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
1: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിൻ്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
1: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് സർ. അവളിവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്നറിഞ്ഞപ്പോൾ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ അലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങള്.
3: യെസ്, എൻ്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തു നിന്ന് പോയി. നൗ ഐ ആം എലോൺ, എ ലോൺലി ഹാർട്ട്.
1: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
3: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എൻ്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്ന് ന്യായാധിപന്റെ കസേരയിലില്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്, ദാറ്റ്സ് ദ ട്രൂത്ത്, ദാറ്റ്സ് ദ ട്രൂത്ത്.
1: നോ സർ, ഒരിക്കലുമല്ല. സാറിൻ്റെ ഈ അസുഖം ചികിത്സിച്ചു

0: ഏതോ ആക്കാൻ
1: മതി, സ്റ്റോപ്പ് ഇറ്റ്.
0: സർ, പക്ഷെ ഐ എം സോറി സർ.
1: എന്തു സോറി? എൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ എൻ്റെ ചേംബറിലേക്ക് കയറാൻ ആരെയും നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപത്തി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ.
0: സർ, പക്ഷേ
1: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിത്തൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഒരു ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ്റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആദ്യം പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താനൊരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. ഹീസ് ഫൈറ്റിംഗ് സംതിങ് ഫ്രം ദ പാസ്റ്റ്. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്തെത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ആ, ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയ, ഒരേ റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി. ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പം മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ. ശരി.
2: അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് പോയാലിപ്പോ എങ്ങനെയാ?
1: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനെ ഒന്ന് രണ്ടു തവണ ചോദിച്ചു, ആ കുട്ടി വരില്ലേ എന്ന്.
3: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കു കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
1: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണുമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: ആ, അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുന്ന എനിക്ക് തോന്നുന്നത്.
1: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയല്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
4: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
0: എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനി അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ. അപ്പൊ ശരി അച്ഛാ.
1: ശരി ശരി ശരി, വണ്ടിയെടുക്ക്.

0: മുജ്ജന്മത്തിലെ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണി കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്?
1: അതൊക്കെ, പക്ഷേ എന്നാലും.
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എൻ്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പം അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പയാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ. പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽമഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും, ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
0: അങ്ങനെ കരുതണ്ട. എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെ ഒരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
1: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
0: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെ പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
1: സ്വാഭാവികം, നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ട് തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു? സാർ അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ, എന്തു പറ്റിയോ ആവോ.
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
1: നമ്മൾ ഇനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
0: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
1: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
0: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: എങ്ങനെയുണ്ട്, യാത്രക്ക് സുഖമുണ്ടോ?
1: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
0: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നും വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നും പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി, സൂപ്പർ പേരാണല്ലോ സാർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട് ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരക്കുന്ന ചിത്രം മനോഹരമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തുപറ്റി സാർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: 2 ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ 2 ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരു ചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

ചൈതന്യയല്ലേ, എന്നിട്ടും എന്തിനെ ചോര നീരല്ല, എങ്കൽ കൂമാത്രം കറുപ്പാക്കി മാറ്റി, ഊരില്ലാനീതിക്ക് ഉറങ്ങുന്ന നീതി, നാട്ടില്ലാനീതിക്ക് പാട്ടിൻ്റെ തോറ്റം.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നും ഇല്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്ക് ഇത്ര സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ത തുമ്പിയുടെ ജീവിതമേ സങ്കടം. എന്താ എനിക്ക് വന്ന് എനിക്ക് പറന്നാൾ, അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിയിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകേതാൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
0: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
0: ഓഫീസറെ കൊന്നോ? എന്തിന്?
2: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
0: താനാരാ? മനസ്സിലായില്ല.
2: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാൻ.
0: എന്താ കാര്യം?
2: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൌൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
0: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
2: അറിയാം സാർ. സത്യം പറഞ്ഞാ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോ ദൈവത്തിന്റെ ഓരോരോ കളികൾ ഓർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
0: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
2: സാറിപ്പോ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
0: ജയിലിലോ? അതെങ്ങനെ?
2: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറെ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളിൽ സർക്കാരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകൻ്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവ വേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ വരിധിയിൽ നിൽക്കില്ലെന്നായപ്പോൾ കനകൻ നാലു പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, നാലു പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. രണ്ടുപേരെ അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിലൊറ്റയ്ക്കായി.

0: തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും രണ്ട് ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തന്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ, പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകന്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റ് മൂന്ന് ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലെക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണു മരിച്ചുപോയി.
1: യെസ്, എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
0: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവർ. സാറാ, അവന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
1: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
0: ആര് പറയാനാ സർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയുടെ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
1: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ ഈ കുപ്പിയിലെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിനൊട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എൻ്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നു മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിൻ്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക, ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസ് എടുത്ത പോലീസുകാരും മാത്രമല്ല, ഇതിനെല്ലാം ഉപരി അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാന സത്യവും.
0: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
1: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു ഞാൻ. നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
0: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നു. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി.
1: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് തന്നെയാണ്. കുറച്ചുകാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ, പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യന്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിന്റെ ഭാര്യയെ കാണാൻ.
0: ആരേ, തുമ്പിയെയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കേ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ,
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്കുക, അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ ഞാനാ ആ ഞാനാ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: ഷേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അങ്ങേരിത് അറിയുമ്പോൾ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എൻ്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി.

0: ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
1: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറെ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
0: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എൻ്റെ അവസാന നിയോഗവും കഴിഞ്ഞു, ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
1: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മൂഡില് മരണത്തെക്കുറിച്ച് പറയുന്നത്.
0: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ബാലൻസിംഗ് ആക്ട്.
1: കൊള്ളാം സാർ, ഇപ്പോൾ ഒരു ഫിലോസഫറായല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിംഗ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
0: Ha ha ha.

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോവി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ അഞ്ചാം ദിനമായ നാളെ രാത്രി 9:30 തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: നമുക്ക് കരുത്തായും സപ്പോർട്ടായും നമ്മുടെ സ്വപ്നങ്ങൾക്ക് താങ്ങായി നിൽക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ തന്നെ ആ മരവും നമ്മുടെ ഒരു ഭാഗമായി ജീവിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം സല്ലാപം. കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, നിശാസുരഭിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിശാസുരഭിയിൽ ആദ്യം വിജയ് പ്രകാശ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചാർലി. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

നിശാസുരഭയിൽ ഇനി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

നിശാസുരഭീലിനി, വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ്റെതും.

ഇനി ഗായത്രി അശോകൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം 5 സുന്ദരികൾ. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് സുനിൽ രാജ് സത്യ, സംഗീതം ബിജുപാൽ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അരവിന്ദൻ കണിച്ചുകുളങ്ങരെ അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: എവരി ആക്ഷൻ ദെയർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സർ ഐസക് ന്യൂട്ടൺ മൂന്നാം ചലന നിയമം കണ്ടുപിടിച്ചത് 400 മുമ്പാണ്. അതൊരു ശാസ്ത്ര സത്യവുമായി ഇന്നും നിലനിൽക്കുന്നു. ഈ സത്യം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാമായണത്തിലൂടെ നാം അറിഞ്ഞിട്ടുള്ളതാണ്. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന ജ്ഞാനസത്യം വാൽമീകി മഹർഷി പച്ചയായ മനുഷ്യജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നാം കാണുന്നതും പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും മാറ്റി നിർത്തി ചിന്തിക്കാനാവില്ല. ന്യൂട്ടൺ പറഞ്ഞതിനേക്കാളും ഒരു പടി കൂടി കടന്ന് ഇതിഹാസത്തിൽ പറഞ്ഞു, ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. സത്യം ഒരു നിശ്ചിത കാലം വരെ മാത്രമേ മൂടി വയ്ക്കാൻ ആവൂ. രത്നാകരൻ എന്ന കാട്ടാളൻ വനത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ധനവും വസ്ത്രങ്ങളും മറ്റും കൊള്ളയടിക്കുന്നയാളായിരുന്നു. നിരന്തരം ഈ ചെയ്യുന്ന കൊടും ക്രൂരതയിൽ നിന്ന് ശേഖരിക്കുന്ന ധനം മുഴുവൻ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായി വിനിയോഗിക്കുന്നു. കുടുംബത്തിൻ്റെ രക്ഷ മാത്രമേ അയാളുടെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. കുടുംബം സംരക്ഷിക്കുന്ന ഏതൊരു ഭർത്താവിൻ്റെയും പിതാവിൻ്റെയും കടമ മാത്രമേ അയാൾ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം നേരിൻ്റേതാവണം എന്ന ബോധക്കുറവ് മാത്രമേ രത്നാകരൻ എന്ന കാട്ടിൽ ജീവിക്കുന്നയാളിനുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ സമൂഹത്തിലും ഇത്തരം രത്നാകരന്മാർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട്. അറിവും ബോധവുമുള്ള ഇന്നത്തെ സമൂഹത്തിൻ്റെ ദുരവസ്ഥ നാം എല്ലാം അനുഭവിക്കുകയാണ്. മാർഗമെന്തായാലും പണം സമ്പാദിക്കുക, സ്വന്തം കുടുംബജീവിതവും ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിക്കുക, അതുവഴി നാട്ടിലെ പ്രമാണിയാവുക എന്നതല്ലാതെ ചിന്തിക്കുന്നവർ വളരെ വിരളമാണ്. പ്രമാണിത്വം എന്നത് പൊതുസമൂഹത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ലൈസൻസായി കരുതുന്നവരും കുറവല്ല. കാലത്തിൻ്റെ മാറ്റം കാണാതിരിക്കുകയോ കണ്ടാലും അതിനനുസരിച്ച് മാറാൻ തയ്യാറാവാതിരിക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെയും. പൊതുസമൂഹം ഭയത്തോടെയാണ് ഇത്തരക്കാരെ കാണുന്നത്. ഉന്നത സ്ഥാനത്തിരിക്കുന്ന സർക്കാർ ജീവനക്കാരനായാലും മതരാഷ്ട്രീയ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നവരായാലും ഭരണാധികാരികളായാലും പിന്നെ അവരുടെ ജീവിതവും ജീവിത രീതികളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും ധാർഷ്ട്യം നിറഞ്ഞവയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനുള്ള കാരണവും മറ്റൊന്നല്ല. ഉത്തരവിനെയും നിർദ്ദേശങ്ങളെയും ചിരസാഹിക്കുന്ന കുറേ പേർ എപ്പോഴും കൂടെയുണ്ടാവും. അവരെ തീറ്റിപ്പോറ്റുന്നവരുടെ ആജ്ഞയനുസരിച്ച് പ്രവർത്തിക്കാനേ അവർക്ക് കഴിയൂ. തിരുവായ്ക്കെതിർവായില്ല എന്ന തത്വമാണ് ഇവിടെയും. പിന്നിൽ ഏത് പ്രവർത്തിക്കും പിന്തുണയ്ക്കാൻ ആളുണ്ടെങ്കിൽ ആത്മധൈര്യത്തിനൊരു കുറവും ഉണ്ടാകില്ല. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ടെന്ന് ഓർക്കണം. ഏതൊരു ഉയർച്ചയ്ക്ക് പിന്നിലും കാലം കാത്തുവെച്ച പതനവും ഉണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. നമ്മളെ പിന്തുണച്ചവരും പോറ്റി വളർത്തിയവരാരും കൂടെ ഉണ്ടാവില്ല. രാമായണത്തിലെ രത്നാകരൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. സപ്തഋഷി

0: ഋഷിമാരെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഭാണ്ഡം പിടിച്ചു പറിക്കാൻ ഒരുങ്ങിയപ്പോൾ അവർ പറഞ്ഞു, രത്നാകര, നിനക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാം, എന്നാൽ ഇത് കേട്ടോ, നീ ചെയ്യുന്നത് പാപമാണ്. നീ ചെയ്യുന്ന ഈ നീചകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് നിന്റെ ഭാര്യയും മക്കളുമാണ്. എന്നാൽ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ കൂടി പങ്കിടുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും അവർ ഏൽക്കും എന്നായിരുന്നു രത്നാകരൻ്റെ മറുപടി. എന്നാൽ അത് നിന്റെ കുടുംബത്തോട് ചോദിച്ചു വരുവാൻ പറഞ്ഞപ്പോൾ നിഷ്കളങ്ക ഹൃദയത്തിനുടമയായ രത്നാകരൻ സ്നേഹനിധിയായ ഭാര്യയോട് ചോദിച്ചു, നിത്യവും ഞാൻ അന്യരെ പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്ന ധനം കൊണ്ടാണ് നീയും മക്കളും കഴിയുന്നത്. ഞാൻ മാത്രം ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം നിങ്ങൾ കൂടി ഏറ്റെടുക്കുമോ? ഇത് കേട്ട രത്നാകരൻ്റെ ഭാര്യ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഏയ്, അത് പറ്റില്ല. നിങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ശരി തന്നെ. അത് പുണ്യമാണോ പാപമാണോ എന്നറിയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ രക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കണം. വളരെ വേദനയോടെ സ്വന്തം ഭാര്യ പറഞ്ഞ മറുപടിയുമായി വീണ്ടും ഋഷിമാരുടെ അടുത്ത് ചെന്ന് ഋഷിമാരുടെ വാക്കുകൾ സശ്രദ്ധം ശ്രദ്ധിച്ച രത്നാകരൻ അപ്പോഴാണ് താൻ അതുവരെ ചെയ്ത പാപകർമ്മത്തെക്കുറിച്ചും പിന്നീട് തനിക്കുണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ചും ബോധവാനാകുന്നത്. ഋഷിമാരുടെ സദ്വചനങ്ങൾ അദ്ദേഹത്തിലുണ്ടാക്കിയ മാനസാന്തരം പിന്നീടുള്ള ജീവിതത്തിൽ പ്രതിഫലിച്ചു. സത്യധർമാദികൾ വെടിഞ്ഞുള്ള ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് വാൽമീകി മഹർഷി രാമായണത്തിൽ സ്വന്തം കഥയിലൂടെ കാണിച്ചു തരുന്നത് ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും പാഠമാകേണ്ടതാണ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇന്നലത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.